ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 22 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948 ആഷാഢം 13, കൊല്ലവർഷം 1201 മിഥുനമാസം 20 തീയതി, 2026 ജൂലൈ 4 ശനിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: പി എൽ ശ്രീധരൻ.
1: തോൽവി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയാണ്. ഏത് പ്രായക്കാർക്കും ദുഃഖത്തോട് അത്ര ഇഷ്ടമുണ്ടാവില്ല. ഒരാകുലതയാണ് തോറ്റു എന്ന് പറയാൻ. ജയിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും തോറ്റു എന്ന അവസ്ഥ സ്വയം ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. തോൽക്കുന്നതിൽ സന്തോഷിക്കുന്നവർ എത്ര തന്നെ ഉണ്ടാവും? ജീവിതയാത്രയിൽ ജയത്തോടൊപ്പം പ്രാധാന്യമുള്ളതാണ് തോൽവി എന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും? അവിടെയാണ് സ്നേഹം എന്ന പദം അർത്ഥവ്യാപ്തി തേടുന്നത്. സ്നേഹം എന്നാൽ പങ്കിടലാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവർ വിരളം. സ്നേഹിക്കാൻ കഴിയുക എന്നാൽ അറിയാൻ കഴിയുക, അവനവനെ മനസ്സിലാക്കാൻ കഴിയുക എന്നതുതന്നെയാണല്ലോ. ഒരു പ്രത്യേക ലക്ഷ്യവും പ്രത്യുപകാര ബോധവുമില്ലാതെ നിരുപാധിക സ്നേഹം, അൺകണ്ടീഷണൽ ലവ് കൊടുത്ത് ഹൃദയത്തിൽ കുടിയിരിക്കാൻ സാധിക്കുന്നിടത്താണല്ലോ അറിവിൻ്റെ അനന്തത വ്യക്തമാകുന്നത്. സ്നേഹിച്ചിടുന്നു ഞാൻ ചെന്തളിർ ചാർത്തിനെ, സ്നേഹിച്ചിടുന്നു മണമെഴും പൂക്കളെ എന്നതുകൊണ്ട് കവിയുടെ സ്നേഹം വ്യക്തമാക്കപ്പെടുന്നുണ്ടല്ലോ. പ്രകൃതിയിലുള്ളതിനെയെല്ലാം തന്നോടടുപ്പിച്ചു നിർത്താൻ തനിക്ക് മനസ്സുണ്ട് എന്ന കലർപ്പില്ലാത്ത പ്രഖ്യാപനം കൂടിയാണല്ലോ അത്. ഒരർത്ഥത്തിൽ തോൽവിയുടെ ജയം കാണുന്നത് സ്നേഹത്തിലാണ്. തോൽവിയുടെ ആഘാതം കുറയുന്നത് അവിടെ സ്നേഹം മുഖം കാണിക്കുമ്പോഴാണ്. ഭൗതികമായിട്ടുള്ള എല്ലാം നേടിയാലും വേണ്ടത് നേടുന്നതിൽ പരാജയപ്പെട്ടാൽ തോൽവിയാണ് ഫലം എന്ന് വായിച്ചതിന് വലിയ അർത്ഥമാണെന്ന് തോന്നുന്നു. ജയത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സങ്കോചമോ അപകർഷബോധമോ ആത്മവിശ്വാസക്കുറവോ ഉണ്ടാവാം. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ടാണ് അത്തരക്കാരുടെ പ്രവൃത്തികൾ. ഒരു ചെറിയ പരാജയം ആയാലും തൻ്റെ വ്യക്തിത്വത്തിന് മങ്ങലേൽപ്പിച്ചുവെന്നോ തൻ്റെ യാത്രയ്ക്ക് തടസ്സമായി എന്നോ കണ്ടാൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ജയത്തെയും തോൽവിയെയും സമചിത്തതയോടെ സമീപിക്കേണ്ടതാണല്ലോ. അല്ലാത്ത പക്ഷം തൻ്റെ തോൽവിക്ക് കാരണക്കാരായവരെ നിത്യശത്രുക്കളായി കാണുന്നു. അവരുമായി കലഹിക്കാനും തലമുറകളോളം വാശിയും വൈരാഗ്യവും കൊണ്ട് നടക്കാനും ചിലർക്ക് സാധിക്കുന്നത് അവരുടെ ചിന്താമണ്ഡലം ചെറുതായതുകൊണ്ട് തന്നെയാണ്. തന്നെക്കൊണ്ടിതൊന്നും സാധ്യമല്ലെന്നു ആത്മവിശ്വാസമില്ലാത്തവൻ വിചാരിക്കുന്നു. ആ പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത അവരെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. നിഷ്ക്രിയരായി കർമ്മോത്സുകത നഷ്ടപ്പെട്ടവരായി കാണപ്പെടുന്നു. ക്ഷമ നശിച്ചവരായി ഇവർ മാറുന്നു. ഒന്നിനോടും താല്പര്യമില്ലാതെയും ഒന്നുമായി യോജിക്കാതെയും ഒറ്റതിരിഞ്ഞ പ്രകൃതം സ്വീകരിക്കുന്നവരായി മാറുന്നവർ. തോൽക്കുക എന്നാൽ ഉൾക്കൊള്ളുക എന്നതാണല്ലോ. ജയിച്ചയാളെ ഉൾക്കൊള്ളുകയും തനിക്ക് പറ്റിയത് എവിടെയാണെന്ന് വായിച്ച് വിലയിരുത്തുകയുമാണ് അത്. സ്വന്തമെന്ന് പറയാൻ സ്വപ്നം പോലുമില്ലാത്തവരെ അടുപ്പിച്ചു നിർത്താനും ആവും വിധം അവരെ ആത്മവിശ്വാസമുള്ളവരാക്കി തീർക്കാനും കഴിവിനനുസരിച്ച് കാര്യഗ്രഹണ ശേഷി സംഭാവന ചെയ്യാനും സമസ്ത ജീവനെയും സമഭാവനയോടുകൂടി കാണാനും ജയവും തോൽവിയും പഠിപ്പിക്കുന്നു. ഇവിടെയാണ് തോൽവി ജയിക്കുന്നത്, ഒപ്പം ജീവിതവും. മക്കളുടെ മുമ്പിൽ അമ്മ എത്രയോ തവണ തോറ്റിരിക്കുന്നു, അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള തോൽവി. സമയം നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ജീവിതത്തിൽ. സമയത്ത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഇപ്രാവശ്യത്തെ വിളവൊന്നും ശരിയായില്ല എന്ന് ഒരു കർഷകൻ പറയുമ്പോൾ വിത്തിടലിൻ്റെയും വളം ചെയ്യലിൻ്റെയും വെള്ളം നൽകലിൻ്റെയും ഒക്കെ പ്രാധാന്യമാണല്ലോ പ്രസ്താവ്യമാകുന്നത്. ജീവിതത്തെ അറിയാനും പഠിക്കാനും വേണ്ടതുപോലെ തിരുത്തൽ വരുത്താനും തയ്യാറാവാനുള്ള ശ്രമം അത്യന്താപേക്ഷിതമാണ്. അവനവനു വേണ്ടിയുള്ള ആ ചിന്ത ആഴത്തിലുണ്ടായാൽ ദുഃഖത്തെ ഒരളവോളം അകറ്റി നിർത്താം എന്നതത്രേ ശരി. അവനവനിൽ തന്നെയുള്ള നല്ല ഗുണങ്ങളെ പോഷിപ്പിക്കുകയും ദുഃഖഹേതുവായവയെ പരിത്യജിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷ സന്താപങ്ങളെ നിർമ്മമതയോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ സ്വാസ്ഥ്യമുണ്ടാകുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മാനസിക വികാസവും.
0: പി എൽ ശ്രീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: അല്പസമയത്തിനുള്ളിൽ ആരെയും ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പട്ടുനൂൽ പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ, 7:45 ഇന്നത്തെ ഗാനം രാഗപരാഗം, 7:50, 7:55 ഇളയനില, 8:30 സസ്നേഹം, 9:00 സുവർണ മലരുകൾ, 9:30 പൂക്കൂട. തിരൂർ സീനിയർ സെക്കൻഡറി MES സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 എവർ ഗ്രീൻ ഡ്യൂറ്റ്സ്, 12:40 വാർത്താദീപ്തി, 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5:00 കൊമ്പുപാട്ട്, നായാത്തോട് വിനോദും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും പരിപാടിയിൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധവും ഡോക്ടർ മുഹമ്മദ് ആസിഫ് പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി, 8:00 നാടകം നരിയും നരനും, രചന മുഹമ്മദ് പന്നിയങ്കര. 8:40 ചലച്ചിത്ര ഗാനം, 9:15 കായിക ലോകം, 9:30 ആരോഗ്യവാണി വയോജനാരോഗ്യം, ഡോക്ടർ നദീമ റഹ്മാൻ സംസാരിക്കുന്നു. 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റിയാണ് കേട്ടത്. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: കാവ്യാഞ്ജലി.
2: ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കരയല്ലേ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, ഡോക്ടർ സി.വി. ജിഷാമേരിയുടെ ആലാപനം.

0: നിങ്ങൾ കേട്ടത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കരയല്ലേ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷാമേരി.
1: കാവ്യാഞ്ജലി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യം ശങ്കരൻ നമ്പൂതിരി പാടിയ ശ്രീ സിദ്ധിവിനായക സ്തോത്രം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: കോഴിത്തീറ്റയ്ക്ക് വില കുത്തനെ ഉയരുകയാണ്. ചെറുകിട ഇടത്തരം പൗൾട്രി ഫാമുകളെ മാത്രമല്ല ഇത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ചിക്കൻ വ്യാപാരികളെയും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെയും ഇത് ഒരുപോലെ ബാധിച്ചു കഴിഞ്ഞു. കോഴിത്തീറ്റയ്ക്ക് 50 കിലോയുടെ ഒരു ചാക്കിന് 450 രൂപയോളമാണ് വർദ്ധിച്ചത്. ഇത്രയും വലിയൊരു സംഖ്യ മുടക്കി കോഴികളെ വളർത്തുന്നത് കർഷകർക്കുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതയും കൂട്ടുകയാണ്. അതുകൊണ്ടുതന്നെ ഓണവിപണി മുന്നിലുണ്ടെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളുടെ പുതിയ ബാച്ചിനെ വിരിയിച്ചിറക്കുന്നത് കോഴിക്കർഷകർ പകുതിയാക്കി കുറച്ചിരിക്കുകയാണ്. 1000 ബ്രോയിലർ കോഴികൾ വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തുമ്പോഴേക്കും ശരാശരി 70 ചാക്ക് തീറ്റ ചെലവാകും. അതോടെ ഉണ്ടാകുന്നത് 30,000 രൂപയുടെ അധിക ചെലവാണ്. കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ തൊഴിലാളികളുടെ വേതനം, മരുന്ന്, വൈദ്യുതി, ട്രാൻസ്പോർട്ടേഷൻ ചെലവുകൾ വേറെയും. പൗൾട്രി ഫീഡ് മിൽ രംഗത്തുള്ളവർ നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണ് സ്വന്തമായി പൗൾട്രി ഫാമും ഫീഡ് മില്ലും നടത്തുന്ന കോഴിക്കോട് മുക്കം സ്വദേശി സിദ്ദീഖ്.
2: മില്ല് നടത്തുമ്പോഴുള്ള പ്രതിസന്ധി, ഈ തീറ്റയിൽ ഉപയോഗിക്കുന്ന 2-3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഭയങ്കരമായിട്ട് റേറ്റ് കൂടിയതാണ്. ഒന്ന് മെയ്സ്, ഒരു 60% മെയ്സ് ആണ് ഉപയോഗിക്കുക. അതിന് 20 രൂപ, 19-18 രൂപ ഉണ്ടായിരുന്ന ഇതിന്റെ വില ഇപ്പൊ 27-28 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ പ്രോട്ടീൻ സോഴ്സിന് ഉപയോഗിക്കുന്നത് സോയയാണ്. സോയ 34-35 രൂപ ആയിരുന്നു ആദ്യം വില ഉണ്ടായിരുന്നത്, അതിന് ഇരട്ടിയിലധികം വിലയായിട്ടുണ്ട്. പിന്നെ കുറച്ച് മെഡിസിൻസുകൾ ഉണ്ട്, അതൊക്കെ ഡബിൾ വില ആയിട്ടുണ്ട്. അതാണ് ഫീഡിന് വില കൂടാണ്ടായ കാരണം. പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ ഇതിനൊക്കെ ഫീഡിനൊക്കെ കുറച്ച് വില അധികമായിട്ടുണ്ട്. അതിന് ആനുപാതികമായിട്ട് കോഴി ഫാമുകളിൽ വില കൂടും.
1: കോഴിക്ക് വില കൂടിയതുകൊണ്ട് വിൽപ്പന കുറഞ്ഞെന്നും പൗൾട്രി ഫാം ഉടമ കൂടിയായ സിദ്ദീഖ് കൂട്ടിച്ചേർക്കുന്നു.
2: ഫാം നടത്തുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ്, ചിക്കന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 100 രൂപന്റെ ഒരുപാട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അത്ര തന്നെ മാർക്കറ്റിൽ വില കിട്ടാതിരിക്കുകയും ഇപ്പം കുറച്ചായിട്ട് വില ഉണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് ചെലവ് കുറഞ്ഞിട്ടുണ്ട്. സെയിൽസ് പ്രൊഡക്ഷൻ കോസ്റ്റ് വലുതായിട്ട് കൂടിയിട്ടുണ്ട്. ഈ ഫീഡ് റേറ്റ് കൂടുതലായതുകൊണ്ട് ഭയങ്കരമായിട്ട് ലാഭം കുറയും. ലാഭമല്ല, നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.
1: ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഓണത്തിന് മുൻപ് തന്നെ ചിക്കൻ വില 300 കടക്കുമെന്ന് പറയുന്നു കോഴിക്കോട് ജില്ലാ ചിക്കൻ വ്യാപാര സമിതി വർക്കിംഗ് സെക്രട്ടറി ഫിറോസ് പോക്കുന്ന്.
3: നമ്മള് കോഴി വ്യാപാരികൾ എന്നപ്പോ വലിയ പ്രതിസന്ധിയിലാണ്. ഈ കോഴിക്ക് തീറ്റക്ക് വില കൂട്ടിയത് കൊണ്ട് കിലോന് 60 രൂപ മുകളിലാണ് തീറ്റന്റെ വില നിൽക്കുന്നത്. 3000 രൂപ മുകളിലാണ് ഒരു ചാക്ക് തീറ്റന്റെ റേറ്റ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ കോഴിനെ വളർത്തി കഴിഞ്ഞാല് കർഷകർക്ക് ഒരിക്കലും മുതലാവില്ല. ഒരുപാട് കർഷകര് ഈ ഇതൊന്നും മാറി നിൽക്കുകയാണ്, കോഴിനെ ഫാമിൽ ഇടുന്നില്ല, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പൊ കമ്പനികളുടെ കയ്യിൽ മാത്രമാണ് കോഴി ഉള്ളത്. ഈ രീതിയിലാണെങ്കിൽ ഈ മേഖല നശിക്കും. ഈ ഇറച്ചി മേഖല, അതായത് കോഴി ഇറച്ചി മേഖല എന്ന് പറഞ്ഞ സംഗതി നശിക്കും. കാരണം വെച്ചാൽ എങ്ങനെ ആയാലും ഇത് 250 രൂപയ്ക്ക് എന്നും വിൽപ്പന നടക്കുന്നതായ റേറ്റിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ 250 രൂപയായി കിലോന്റെ റേറ്റ്. ഇനി വരുന്ന ദിവസങ്ങളിൽ, അടുത്ത ദിവസം തന്നെ ഓണം വരാനൊക്കെ സമയം ഒരുപാടുണ്ട്, അതിനു മുമ്പായിട്ട് അത് 300 കടക്കും. അപ്പൊ ഈ ബീഫിന്റെ റേറ്റും കൂടി കൂടുകയാണ്. ഈ വരുന്ന 15-ാം തീയതി മുതൽ ബീഫിന്റെ റേറ്റ് 400 രൂപ പുറത്തേക്ക് വരാണ്. അപ്പോ അതുമായി തന്നെ കോഴിന്റെ റേറ്റും 300 രൂപ പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടാകുമ്പോൾ. ഇതേ കോഴി നമ്മൾ 150-160 വിൽപ്പന നടത്തിയിട്ടുണ്ടല്ലോ, അന്ന് തീറ്റന്റെ റേറ്റ് കുറവായിരുന്നു. ഇപ്പോ റേറ്റ് മേലോട്ട് വന്നത് കൊണ്ട് ഇനി പഴയമാതിരി ആ ഒരു 200 രൂപ താഴത്ത് വരുന്ന റേറ്റ് ഇനി ഉണ്ടാവില്ല. ഈ രീതിയിലാണെങ്കിൽ കോഴിയുടെ മാംസക്കച്ചവടം നിന്നുപോകുന്ന അവസ്ഥയിലേക്കാണ് വരിക. സാധാരണക്കാരന്റെ ഒരു ഭക്ഷണമാണ് ചിക്കൻ എന്ന് പറഞ്ഞാല്. അപ്പൊ എങ്ങനെയായാലും ഒരു വീട്ടില് ആഴ്ചയിൽ 5-6 ദിവസം ചിക്കൻ വാങ്ങാത്ത വീടുകൾ വളരെ കുറവാണ്. പണ്ടൊക്കെ എല്ലാവരും മീൻ വാങ്ങിയിരുന്നത് 50 രൂപ 100 രൂപ മീൻ വാങ്ങിയിരുന്നത്, ഇപ്പൊ 100 രൂപ 50 രൂപ ചിക്കൻ വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അതൊരു 50 രൂപ വന്നപ്പോ ആ സാധനം തീരെ ഇല്ലാത്ത അവസ്ഥ ആണല്ലോ ഉണ്ടാവുക. 50 രൂപ 100 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ 200 ഗ്രാമും 300 ഗ്രാമാണല്ലോ ഒരു വീട്ടിലൊരു

0: അന്നത്തെ ആവശ്യത്തിന് നടക്കാത്ത രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ പോണത്. മറ്റുള്ള എല്ലാ സംഗതിക്കും സർക്കാരിന്റെ സബ്സിഡി ഒക്കെ ഉണ്ട്. പക്ഷെ ഈ തീറ്റക്കൊക്കെ സബ്സിഡി കൊടുത്താലേ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനായിരിക്കും ഒരു സബ്സിഡിന്റെ ഒക്കെ ഉണ്ട്. കോഴി തീറ്റക്ക് 60 റുപ്യന്റെ മുകളില് കോഴി തീറ്റക്ക് വില വരുമ്പോ എങ്ങനാണ് ഇതിന്റെ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക? നമ്മളൊക്കെ കച്ചവടക്കാരാണ്, നമ്മൾ വാങ്ങി വിൽക്കുന്ന ഇറച്ചി വില്പന നടത്തുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും മറ്റുള്ളവരെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണല്ലോ. അവര് വളർത്തി തന്നാലാണല്ലോ നമുക്ക് വിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് വളർത്താൻ ആളില്ല എന്നാലിപ്പോ എന്ത് ചെയ്യും? ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോണത്. ഒന്നാമത്തത് ഇതിന്റെ മറ്റുള്ള സാധനങ്ങളൊന്നും കേരളത്തിൽ അതിന്റെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ അടുത്ത സംസ്ഥാനത്തു നിന്നാണ് ഇതൊക്കെ വരുന്നത്. തമിഴ്നാടിനെ കർണാടകത്തിൽ തന്നെ ആണുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ സോയാന്റെ ഒക്കെ ഉത്പാദനം കുറവാണ്, ഇപ്പൊ കൃഷി കുറവാണ്. അതുകൊണ്ടാണ് ഈ സോയക്കൊക്കെ റേറ്റ്, ഈ സോയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടുമ്പോഴാണല്ലോ തീറ്റ ആവുക. സോയക്കൊക്കെ വലിയ വിലയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കിലോന് 60 റുപ്യന്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാക്ക് തീറ്റ എടുക്കാൻ പോകാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ. 100 ചാക്ക് എടുക്കണമെന്ന് പൈസ എത്രയായിട്ട് പോകണോ ആ രീതി. അത് മാത്രമല്ല, കോഴി അതിന്റെ ഒരു ഇത്രത്തോനെ വില തീറ്റൊക്കെ കൊടുത്ത് കോഴി ആ സമയം ചത്തുപോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതും നഷ്ടം തന്നെയാണല്ലോ. അപ്പൊ നല്ലോണം പേടിച്ചും കൊണ്ടാണല്ലോ ഇതിനെ വളർത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കർഷകർ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്.
1: ചെറുകിടക്കാർ കോഴിക്കൃഷിയിൽ നിന്ന് പിന്മാറുന്നതോടെ കോഴി ഉൽപാദനവും വിപണനവും വൻകിട കമ്പനികളുടെ നിയന്ത്രണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോഴിത്തീറ്റ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇത്തരം കോർപ്പറേറ്റ് കമ്പനികൾ വാങ്ങിക്കൂട്ടിയതാണ് മാർക്കറ്റിൽ തീറ്റയുടെ വില വർധനവിന് കാരണമായതെന്ന് പറയുന്നു ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം താജുദ്ദീൻ തിരുവനന്തപുരം.
2: കോഴി അതിനോടനുബന്ധമായ കോഴിമുട്ട, അതേപോലെ തന്നെ ഹാച്ചിങ് എഗ്, അതേപോലെ തീറ്റ ഫീഡ് മുതലായവ ഇന്ന് വിപണിയിൽ വൻവിലയാണ്. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ കേരളത്തിന് പുറത്തുള്ള വൻകിട കുത്തക എന്ന് തന്നെ പറയാൻ കഴിയും മുതലാളിമാർ കോർപ്പറേറ്റുകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനാവശ്യമായ റോ മെറ്റീരിയൽസ് അവര് വില കൊടുത്ത് മേടിക്കുകയും അത് സ്റ്റോക്ക് ചെയ്യുകയും ഓണം പോലുള്ള ദേശീയ ഉത്സവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അവർ അന്യായമായി വില വർധന നടത്തുകയും ചെയ്യുന്നു. അത് വാങ്ങിക്കാൻ നിർബന്ധിതരാണ് കേരളത്തിലെ ഉപഭോക്താക്കൾ, അല്ലെങ്കിൽ കച്ചവടക്കാർ, അല്ലെങ്കിൽ കമ്പനികൾ. കാരണം കേരളത്തിൽ ഇതൊന്നും ഉൽപാദനമില്ല. കോഴിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെറ്റീരിയലും കേരളത്തിൽ ഉൽപാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർ പറയുന്ന വില കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് 100 കിലോ തീറ്റയ്ക്ക് 1000 രൂപ വില കൂടിയിരിക്കുന്നു. 2 ആഴ്ചയ്ക്കിപ്പുറമായിട്ട് 1000 രൂപ വില കൂടിയിരിക്കുന്നു. രണ്ട് ഒരു കോഴി, 1 കിലോ കോഴി പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ 120 രൂപ ആവശ്യമാണ്. ഈ 120 രൂപയ്ക്ക് കോഴി വിറ്റാൽ മാത്രമേ കർഷകന് മുതൽ കിട്ടുകയുള്ളൂ. ലാഭം കിട്ടണമെങ്കിൽ അതിന്റെ മുകളിൽ വിൽക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിലൊരു മാറ്റം അനിവാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ എല്ലാ സർക്കാരുകളെയും സമീപിക്കുകയും അവരോടെല്ലാം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിത്യമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഇന്നതുവരെയും ഒരു സർക്കാരും കൈകൊണ്ടിട്ടില്ല. ഇത് കാർഷിക ഉൽപ്പന്നമാണെന്ന് പറയുന്നില്ല, ഇത് വ്യാവസായിക ഉൽപ്പന്നമാണെന്ന് പറയുന്നില്ല. ഒരു അഴകുഴമ്പൻ നയമാണ്. ഈ മേഖലയിൽ ഏകദേശം 10-12 ലക്ഷത്തോളം ആൾക്കാർ ഈ മേഖലയിൽ കേരളത്തിലാകമാനം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും ലോൺ അനുവദിക്കുന്നില്ല, അവർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നില്ല, അതേപോലെ തന്നെ അവർക്ക് പലിശയ്ക്ക് പണം കടമെടുത്ത് മാത്രമേ ഈ ബിസിനസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അത്രയും പ്രതിസന്ധി നേടുന്ന ഈ മേഖലയെ സംരക്ഷിച്ചു നിർത്തിയാൽ കേരളത്തിന് ഒരു ദിവസം 30-40 ലക്ഷം കിലോ കോഴി ഒരു ദിവസം ചിലവുണ്ട്. അത്രയും വലിയ വ്യവസായമാണ്.
1: ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഓണക്കാലത്ത് കേരളത്തിൽ കോഴിയിറച്ചിക്ക് കടുത്ത ക്ഷാമവും ഒപ്പം വലിയ വിലക്കയറ്റവും ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. കർഷകരും വ്യാപാരികളും ഉപഭോക്താക്കളും ഒരുപോലെ ദുരിതത്തിലാകുന്ന അവസ്ഥ. കേരളത്തിലെ പൗൾട്രി മേഖല തകരാതിരിക്കാനും കോഴി കർഷകരുടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുമുള്ള അടിയന്തര ഇടപെടലുകളാണ് ഉണ്ടാവേണ്ടത്. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
4: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം.

0: നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്. നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം. പണിക്കൂലിയാണേലോ എത്രയോ കുറവ്. എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
1: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ആകാശവാണി കോഴിക്കോട്.
3: ചുറ്റുവട്ടം.
2: കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹൈസൺ ഹെറിറ്റേജ് ഹോട്ടലിൽ കോഴിക്കോട് നഗര ഗതാഗതത്തെക്കുറിച്ചും ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റത്തെക്കുറിച്ചും സമ്മിറ്റ് സംഘടിപ്പിക്കുന്നു ഇന്ന് വൈകിട്ട് 6 മണിക്ക്. MP, MLA മാർ, ഈ രംഗത്തെ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും. മാവിളിക്കടവ് MSS പബ്ലിക് സ്കൂളിൽ ബഷീർ സ്മരണ രാവിലെ 9. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പരിശീലനം രാവിലെ 10 മണിക്ക്. കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയിൽ വായനാ പക്ഷാചരണം, ബഷീർ അനുസ്മരണ പ്രഭാഷണം വൈകിട്ട് 5.
3: ചുറ്റുവട്ടം.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
6: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
5: വാട്സ്ആപ്പ് നമ്പർ 9400024440.
6: 9400024440.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന്

0: മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പത്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. ചുരു സാദുൽപൂർ, ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A, ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ 4-വരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.
0: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 1,00,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റെസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപ്പാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവര സേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ

0: തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കലക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
0: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീ ക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 തോൽപ്പിച്ചാണ് അർജന്റീന പ്രീ ക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: വിജയത്തിനായി 2 കൽപ്പിച്ച് പൊരുതിയ കെബോ വർദിയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടിയും നൽകി ഇരു ടീമുകളും കൊമ്പ് കോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കെബോ വർദ പരാജയം സമ്മതിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29th ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59th ഡ്യുവാർട്ടെ സമനില കണ്ടെത്തി. 92-118 അർജന്റീനയും 103rd കെബോ വർദയും ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൾട്ടി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
0: കൊളംബിയ ഘാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2 രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1 നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പമെത്തി നൊവാക് ജോക്കോവിച്ച്. 7 ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിൻഡനെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. $100,000 കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. प्रधानमन्त्री नरेन्द्र मोदी अद्य राजस्थान गुजरात राज्ययोः एकदिवसीय यात्रायै प्रस्थास्यति. प्रधानमन्त्री सर्वप्रथमं राजस्थानस्य यात्रां करिष्यति, यत्र असौ अद्य प्रातःकाले जोधपुर विमानपत्तनस्य नूतन टर्मिनल इति भवनस्य उद्घाटनं करिष्यति. 80+400

0: ആദ്യമായി. ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ വാർത്താ ബുള്ളറ്റിൻ വായിച്ച അനുഭവം പങ്കുവയ്ക്കുന്നു മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ.
1: ഒരു വാർത്താ അവതാരകൻ എന്ന നിലയിൽ ആദ്യമായി ആ മേഖലയിലേക്ക് എത്തുകയും അത്

ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഓർമ്മയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. 1995 കാലഘട്ടത്തിൽ ആദ്യമായി ഒരു സ്വകാര്യ ചാനലിലൂടെയുള്ള വാർത്താ അവതരണം നടക്കുന്നത് ഏഷ്യാനെറ്റിലൂടെയാണ്. അന്ന് പ്രോഗ്രാം ചാനലായിരുന്നു ഏഷ്യാനെറ്റ്. അതിൽ വാർത്താ സംപ്രേഷണം കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. 1995 സെപ്റ്റംബർ 30 ആദ്യത്തെ വാർത്ത അവതരിപ്പിക്കുന്നത്. ആ വാർത്ത അവതരണത്തിനുള്ള ഭാഗ്യം ഉണ്ടായത് എനിക്കാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എവിടെ നിന്ന് ഇത് തത്സമയ സംപ്രേഷണം നടത്തുമെന്നത് അന്ന് ഏഷ്യാനെറ്റിനെ നയിച്ചിരുന്ന പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകൻ ശശികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമായിരുന്നു. ശശികുമാറും അദ്ദേഹത്തോടൊപ്പം സാംസ്കാരിക രംഗത്ത് അന്ന് വളരെ ശോഭിച്ചു നിന്നിരുന്ന ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘവും ഉണ്ടായിരുന്നു. അവർ ആലോചിച്ചപ്പോൾ അതെങ്ങനെ സാധ്യമാവും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ സംപ്രേഷണം നടക്കുന്ന സ്റ്റുഡിയോയിൽ, അതായത് അത് ഇന്ത്യക്ക് പുറത്താണ്, അക്കാലത്ത് അത് ഫിലിപ്പീൻസിലെ സുബിക് ബേ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വാർത്താവതാരകരെ അയച്ചിട്ട് അവിടെ നിന്ന് അവതരണം നടത്തുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തി. അത് കുറച്ച് റിസ്കി ആയിരുന്നു ആലോചിക്കുമ്പോൾ. ഇന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതകരമായി നമുക്ക് തോന്നും. അങ്ങനെ ഞങ്ങൾ 2 വാർത്താവതാരകർ, NK രവീന്ദ്രനും ഞാനും, ഈ ഫിലിപ്പീൻസിലെ മനിലയിൽ നിന്ന് വളരെ അകലെയുള്ള സുബിക് ബേ എന്ന് പറയുന്ന ഒരു പണ്ടത്തെ അമേരിക്കൻ പട്ടാളക്കാരുടെ ഒരു താവളമായിരുന്നു, നാവിക താവളമായിരുന്നു അത്. അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്റ്റുഡിയോയിലേക്ക് എത്തുകയാണ്. അതൊരു ഓണം കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു. ഞങ്ങൾ വാർത്താ അവതാരകരും അതുപോലെ തന്നെ ഞങ്ങൾ തന്നെയായിരുന്നു പ്രൊഡ്യൂസേഴ്സും. വാർത്ത പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ രണ്ടുപേരും ജേർണലിസ്റ്റുകളായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഞാനും രവീന്ദ്രനും. രവീന്ദ്രൻ എന്നേക്കാൾ കുറച്ചുകൂടി സീനിയറായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അവിടെയാണെങ്കിൽ ഒരു സ്വകാര്യ സ്റ്റുഡിയോ ആണ്, നമുക്ക് വലിയ സൗകര്യങ്ങളൊന്നുമില്ല. വാർത്ത എഡിറ്റ് ചെയ്യാനും അത് തയ്യാറാക്കാനും ഒക്കെയുള്ള പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ്. ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു, ടെക്നീഷ്യൻ തമിഴ്നാട്ടുകാരനായിരുന്നു, അദ്ദേഹത്തിന് മലയാളം പോലും അറിയില്ലായിരുന്നു. ബാക്കി അവിടെ ഞങ്ങളെ സഹായിച്ചിരുന്ന, ഇപ്പോൾ സ്റ്റുഡിയോയിലും പിന്നെ ഡയറക്ടറായിട്ടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ക്യാമറ വർക്ക് ചെയ്യാനും ഒക്കെ സഹായിച്ചിരുന്ന അവിടുത്തുകാരായിട്ടുള്ള ആളുകളായിരുന്നു. അതായത് ഒന്നുകിൽ ഫിലിപ്പീൻകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വന്ന അവരുടെ സ്റ്റാഫ്. അങ്ങനെയാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് മലയാളത്തിലൊരു വാർത്താ അവതരണം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു ഞങ്ങളുടെ ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരത്ത് നിന്ന് തയ്യാറാക്കുന്ന വാർത്തകൾ നേരെ പേപ്പറിൽ എഴുതിയിട്ട് കയ്യക്ഷരത്തിൽ എഴുതിയ കോപ്പികൾ അങ്ങോട്ടേക്ക് ഫാക്സ് ചെയ്ത് തരികയാണ് ചെയ്യുക. ഈ ഫാക്സ് ചെയ്ത് തരുന്ന കോപ്പികൾ ഞങ്ങളെടുത്ത് കുറച്ചുകൂടി കട്ടിയുള്ളൊരു പേപ്പറിലേക്ക് സ്റ്റേപ്പിൾ ചെയ്ത് മുമ്പിൽ വെച്ചാണ് അത് നീക്കി നീക്കിയാണ് വാർത്ത അവതരിപ്പിക്കുക. അത് ഇന്ന് ചിന്തിക്കുമ്പോൾ വളരെ പ്രാകൃതമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അന്ന് അതിനേ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്. 1995 സെപ്റ്റംബർ 30 ഈ വാർത്താവതരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ട്രയല് നടന്നത് ഒരു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തായിരുന്നു. അത് ആ സെപ്റ്റംബറിൽ ആണ് നടന്നത്. ആ നടന്ന സമയത്ത് അന്നത്തെ ഒരു റിസൾട്ടൊക്കെ വെച്ച് ഒരു വാർത്ത ഞാൻ അവതരിപ്പിച്ചിരുന്നു. അത് പക്ഷേ മുഴുവനും ജയിച്ച ആളുകളുടെ പേരുകൾ മാത്രമായിട്ടുള്ളൊരു ഒരു ഒരു തുണ്ട് പോലും വിഷ്വലില്ലാത്തൊരു വാർത്ത ആയിരുന്നു അത്. അന്നൊക്കെ ഒരുപാട് തെറ്റുകൾ വരുമായിരുന്നു. കാരണം വെച്ചാൽ പേരുകളാണല്ലോ, അതും കയ്യക്ഷരമാണ് വായിക്കേണ്ടതും, ഫാക്സിൽ വന്ന കയ്യക്ഷരമാണ്, ഒന്നും തെളിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. ടെലിപ്രോംപ്റ്ററോ അങ്ങനെയുള്ള മറ്റേ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ക്യാമറയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ആ ക്യാമറയിലേക്ക് നോക്കിയാൽ തന്നെ ക്യാമറ തന്നെ ശരിക്കും കാണില്ലായിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷേ എന്നാലും അതൊരു എളിയതെങ്കിലും ഒരു തുടക്കമായിരുന്നു. ആ തുടക്കമാണ് പിന്നീട് വലിയ ഒരു വാർത്താ വിപ്ലവത്തിലേക്ക് നയിച്ചത് എന്ന് പറയാം. പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനലിലൂടെയുള്ള അല്ലെങ്കിൽ സ്വകാര്യ സാറ്റലൈറ്റ് ചാനലിലൂടെയുള്ള ആദ്യ വാർത്താവതരണമായിരുന്നു. അതുപോലെ തന്നെ അത് ഇന്ത്യയിലെയും സ്വകാര്യ ചാനലുകൾ വഴിയുള്ള ആദ്യത്തെ തത്സമയ വാർത്താവതരണമായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ത്യയിൽ തന്നെ അത് ആദ്യമായി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരു സ്ഥാനം ലഭിക്കുകയാണ് ചെയ്തത്. അത് അപ്പോഴൊന്നും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഒരുപാട് ചാനലുകൾ വരികയൊക്കെ ചെയ്യുമ്പോൾ എല്ലാറ്റിൻ്റെയും ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അന്ന് പേരെടുത്ത് പറയാവുന്ന ഒരു ഇംഗ്ലീഷിലുണ്ടായിരുന്ന ചാനൽ എന്ന് പറയുന്നത് NDTV ആണ്. NDTV ചാനൽ എന്ന നിലയിൽ നിലവിൽ വന്നിരുന്നില്ല. അവരൊരു വാർത്താ സംഘം, അവരൊരു പ്രൈവറ്റ് വാർത്തകൾ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘം എന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. അവർ ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ദൂരദർശനിൽ വേണ്ടി പ്രോഗ്രാം ചെയ്യുമായിരുന്നു. ഇപ്പോൾ പ്രണയ് റോയുടെ വേൾഡ് ദിസ് വീക്ക് പോലുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അവർ പ്രോഗ്രാംസ് ചെയ്തിരുന്നു. ഞാനൊക്കെ ചെറുപ്പം മുതലേ ആകാശവാണിയിലെ വാർത്ത മാത്രം കേട്ട് വളർന്നതാണ്. രാമചന്ദ്രൻ സാറ്,

അതുപോലെ തന്നെ പ്രതാപൻ സാർ, ഇങ്ങനെ രണ്ട് ശബ്ദങ്ങളാണ്. പിന്നെ ഡൽഹി ആകാശവാണിയിൽ നിന്ന് വേറെ ശങ്കരനാരായണൻ സാർ, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരു വലിയ താല്പര്യമായിരുന്നു വാർത്ത അവതരിപ്പിക്കാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷ എന്ന് പറയുന്നത് ഭയങ്കര, അതിൻ്റെ ഉച്ചാരണവും ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനത് കഴിയുന്നത്ര അത് ശുദ്ധിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് മുതലേ എനിക്കതിൽ വലിയൊരു താല്പര്യമായിരുന്നു. ആ സന്ദർഭം എത്തിയപ്പോൾ പക്ഷേ ഞങ്ങളെ ഇതിന് പരിശീലിപ്പിക്കാൻ ആര്? കാരണം വേറെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ്, ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ, അന്നങ്ങനെ ആരുമില്ല. മുൻതലമുറ എന്ന് പറയാൻ ഒരാളും ഇല്ലാത്തൊരു അവസരം. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് പിന്നെ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഉച്ചാരണം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ആകാശവാണി ഇന്ന് പ്രതാപൻ സാറിനെ, അദ്ദേഹം റിട്ടയർ ചെയ്തിരുന്നു, അദ്ദേഹം വന്ന് വരികയാണ്. അല്ലാതെ ഒരാളെ അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ, ഞങ്ങളുടെ കോമ്പറ്റീറ്ററാണല്ലോ ഒന്ന് ആകാശവാണിയും ദൂരദർശനുമൊക്കെ, ആരും വരില്ലായിരുന്നു. പക്ഷേ റിട്ടയർ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തായിരുന്നു, എല്ലാവർക്കുമായിട്ട് ഒരു ക്ലാസ് എടുത്തായിരുന്നു, ഉച്ചാരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അത് ഞാൻ ഓർക്കുകയാണ്. അതൊക്കെ ഗുണം ചെയ്തു. അല്ലാതെ ഞങ്ങളെ വാർത്ത അവതരിപ്പിക്കാനുള്ള ഒരു പരിശീലനം ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. ആദ്യത്തെ വാർത്താ അവതരണം എന്ന് പറയുമ്പോൾ അതിനൊരു കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. റൺ ഡൗൺ എന്ന് പറയും നമ്മൾ അതിൻ്റെ വാർത്തയുടെ ഒരു ക്രമമൊക്കെ തീരുമാനിച്ച്

0: 7:30 വൈകിട്ട് 7:30 വാർത്താ സംപ്രേഷണമായിരുന്നു. അത് ഫിലിപ്പീൻസിൽ രാത്രി 10 മണിക്കാണ്. ആ ഒരു സമയവ്യത്യാസമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കണം, കാത്തിരിക്കണം. അതേസമയം തന്നെ ഇവിടെ വാർത്തയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. IMB മിനിസ്റ്റർ ആയിട്ടുള്ള അന്ന് PM സെയ്തായിരുന്നു അന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി. അദ്ദേഹം വന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ഒരു സംഘവും ഒക്കെ ഉണ്ടാവും, വലിയൊരു ഓഡിറ്റോറിയത്തിലാണ് ഇത് ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ തുടങ്ങി. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണല്ലോ, എന്തെങ്കിലും തെറ്റിപ്പോവോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. വീട്ടിലേക്കൊന്നും വിളിക്കാനൊന്നും പറ്റില്ലായിരുന്നു, ഫോൺ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. TV തന്നെ ഞാൻ വാർത്ത അവതരിപ്പിക്കുന്നു തുടങ്ങുന്നു എന്ന് പറയുമ്പോഴൊക്കെയാണ് വീട്ടിൽ TV വാങ്ങുന്നത്. അന്ന് അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. ഞാനൊരു ഗ്രാമപ്രദേശത്തു നിന്നാണ് വരുന്നത്, രാവണീശ്വരം എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഗ്രാമപ്രദേശത്ത്. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ട് നമ്മളിങ്ങനെയൊരു ഇതിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ദിവസം പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു ഭയങ്കര ഒരു ഉൾക്കിടില, ഇത് എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളത് ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഒരു രാത്രി 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു വിവരം കിട്ടി. PM ഇത് വെയിറ്റ് ചെയ്യില്ല, അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അങ്ങ് പോവും എന്ന് ഒരു വിവരം കിട്ടി. അതെനിക്ക് കുറച്ചൊരു സമാധാനമായി. ബാക്കിയുള്ളവരൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ആശ്വാസം. അങ്ങനെ അവിടുത്തെ 10 മണിക്ക് ഇവിടുത്തെ 7:30 1995 സെപ്റ്റംബർ 30 ആ വാർത്ത ആരംഭിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർ ശശികുമാറിനെ വളയുന്നുണ്ട്, ശശികുമാറിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് വാർത്താവതരണത്തിന് ഇങ്ങനെ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ, വളരെ മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു അന്ന് ഞാൻ, വളരെ മെലിഞ്ഞിട്ടും ഒരു കുറ്റിത്താടിയൊക്കെ ഉള്ള ഒരു രൂപമായിരുന്നു, ഇങ്ങനെ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ, ഇത്ര ആൾക്കാർ വേറെ ഇവിടെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ശശികുമാർ സാറ് പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ, അങ്ങനെ ഒരുപാട് പേര് ഈ വാർത്ത മാത്രം വായിക്കാൻ കഴിയുന്ന പ്രൊഫഷണൽസ് ഇപ്പോൾ ദൂരദർശനിലുണ്ട് അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഒരു ജേർണലിസ്റ്റ് വാർത്ത അവതരിപ്പിക്കുക എന്നൊരു പുതിയ സംരംഭത്തിനാണ് ഞങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത്. പ്രമോദ് ഒരു ജേർണലിസ്റ്റാണ്. ആ ജേർണലിസ്റ്റ് വരും കാലങ്ങളിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, മലയാളത്തിലെ പ്രധാനപ്പെട്ട വളരെ മുൻനിരയിലുള്ള ഒരു വാർത്താവതാരകനായി മാറും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് വാർത്താ അവതരണ രംഗത്ത് ഈ 10-30 വർഷത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് നമ്മുടെ മുമ്പിൽ. പക്ഷേ ആദ്യത്തെ ആ വാർത്താ അവതരണം എന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് മായാതെ ഇങ്ങനെ നിൽക്കുകയാണ്.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ വാർത്താ ബുള്ളറ്റിൻ വായിച്ച അനുഭവങ്ങൾ പങ്കുവച്ചത് മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ.
2: ആദ്യമായി

0: ആരോഗ്യം അമൂല്യം.
1: ഭിന്നശേഷിയോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നേരത്തെ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു റസീന വി, പൂക്കോട്ടൂരിലെ പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ.
2: ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഓരോ മാതാപിതാക്കളുടെയും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ. കുഞ്ഞ് വളരണം, പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി മാറണം. എന്നാൽ ചില കുട്ടികളുടെ വളർച്ചയിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. സംസാരിക്കാൻ വൈകുക, മറ്റുള്ളവരുമായി ഇടപഴകാൻ ബുദ്ധിമുട്ടുക, നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുന്നതിൽ പ്രയാസം അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും കുറച്ചുകൂടി കാത്തിരിക്കാം എന്ന സമീപനമാണ് മാതാപിതാക്കൾ സ്വീകരിക്കുക. ഇവിടെയാണ് ഏർലി ഇന്റർവെൻഷൻ എന്ന ആശയത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യ വർഷങ്ങൾ തലച്ചോറിന്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ഈ സമയത്ത് നൽകുന്ന ശരിയായ പരിശീലനങ്ങളും പിന്തുണയും കുട്ടിയുടെ ഭാഷാ വികസനം, സാമൂഹിക ഇടപെടൽ, സ്വയം പര്യാപ്തത, പഠനശേഷി എന്നിവ മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കും. ഞാൻ എൻ്റെ ഒരു യഥാർത്ഥ അനുഭവം പറയട്ടെ. ഒരു 4 വയസ്സുകാരനായിട്ടുള്ള കുട്ടി ഞങ്ങളുടെ സെൻറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പേര് വിളിച്ചാൽ പ്രതികരിക്കില്ല, സംസാരം വളരെ കുറവായിരുന്നു. മാതാപിതാക്കൾ ആദ്യം വളരെയധികം ആശങ്കപ്പെട്ടെങ്കിലും പിന്നീട് വിദഗ്ധരുടെ സഹായം തേടി. സ്പീച്ച് തെറപ്പി, പ്രത്യേക വിദ്യാഭ്യാസം അഥവാ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, വീട്ടിലെ തുടർച്ചയായ പിന്തുണ തുടങ്ങിയവക്ക് ഈ കുട്ടിക്ക് ലഭിച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി ഒരു ലളിതമായ സ്വഭാവ സംഭാഷണങ്ങൾ നടത്താനും സ്കൂൾ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുമെല്ലാം തുടങ്ങി. ഇന്ന് അവൻ്റെ തന്റെ ആവശ്യങ്ങൾ സ്വയം പറയാൻ കഴിയുന്ന നിലയിലാണ്.

0: മാറ്റത്തിന് കാരണം അവരുടെ പാരൻസിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടിയുടെ വളർച്ചയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വൈകാതെ വിദഗ്ധരുടെ സഹായം തേടണം. നേരത്തെ തുടങ്ങുന്ന ഓരോ പരിശീലനവും കുട്ടിയുടെ ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ്. ഇനി മറ്റൊരു പ്രധാന വിഷയം തൊഴിൽപരമായ പരിശീലനം അഥവാ വൊക്കേഷണൽ ട്രെയിനിങ് എന്നതാണ്. സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾ വളർന്ന് വലിയ യുവാക്കളും യുവതികളുമാകുമ്പോൾ അവരുടെ ജീവിതത്തിലെ അടുത്ത ചോദ്യം സ്വയം പര്യാപ്തതയാണ്. അവർക്ക് സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും സ്വന്തം കഴിവുകൾ ഉപയോഗിക്കാനും അവസരം ലഭിക്കണം. അതിനാണ് തൊഴിൽ പരിശീലനം സഹായിക്കുന്നത്. എല്ലാവരും ഒരേ കഴിവുള്ളവരല്ല. ചിലർക്ക് കൈത്തൊഴിലുകളിൽ മികവുണ്ടാകാം, ചിലർക്ക് പാചകത്തിൽ, തോട്ടപരിപാലനത്തിൽ, കമ്പ്യൂട്ടർ ജോലികളിൽ, കരകൗശല നിർമ്മാണത്തിൽ, ഓഫീസ് സഹായ ജോലികളിൽ തുടങ്ങിയ വിവിധ മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്നവരാകാം. ഞാനീയിടെ പരിചയപ്പെട്ട ഒരു യുവാവ് പഠനത്തിൽ വളരെ പിറകിലായിരുന്നു. അവന് പഠനവുമായി ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചെടികൾ വളർത്തുന്നതിലും പൂന്തോട്ടം പരിപാലിക്കുന്നതിലും പ്രത്യേക കഴിവുണ്ടായിരുന്നു. ശരിയായ തൊഴിൽ പരിശീലനം ലഭിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ ഗാർഡനിങ് ജോലിയിൽ പ്രവേശിച്ചു. ഇന്ന് സ്വന്തം വരുമാനം കണ്ടെത്തുകയും കുടുംബത്തിൻ്റെ അഭിമാനമായി മാറുകയും ചെയ്തിരിക്കുകയാണ് ആ യുവാവ്. തൊഴിൽ പരിശീലനം ഒരു ജോലി നേടാനുള്ള മാർഗം മാത്രമല്ല, അത് ആത്മവിശ്വാസം വളർത്താനും ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഏറ്റവും പ്രധാനമായി എനിക്ക് കഴിയും എന്ന വിശ്വാസം നൽകുന്നതിനുമൊക്കെ ഇവരെ സഹായിക്കുന്നുണ്ട്. ഇന്ന് ലോകം ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയാണ്. പ്രത്യേക ആവശ്യമുള്ള കുട്ടികളും കരുണ മാത്രമല്ല അർഹിക്കുന്നത്, അവസരങ്ങളാണ് അവർക്ക് വേണ്ടത്. ഈ അവസരങ്ങളിലേക്കുള്ള ആദ്യ ചുവടാണ് ഏർലി ഇൻ്റർവെൻഷനും വൊക്കേഷണൽ ട്രെയിനിങ്ങുമെല്ലാം. അതിനാൽ മാതാപിതാക്കളും അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഓരോ കുട്ടിയുടെയും കഴിവുകൾ കണ്ടെത്തി വളർത്താൻ നമുക്ക് കഴിയണം. ശരിയായ സമയത്ത് ലഭിക്കുന്ന പിന്തുണ ഒരു കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയും. ഓരോ കുട്ടിയും പ്രത്യേകതയുള്ളവരാണ്. അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളർത്തുമ്പോൾ അവർ സമൂഹത്തിനൊരു ബാധ്യതയല്ല, മറിച്ചൊരു വലിയ സമ്പത്തായി മാറുകയാണ് ചെയ്യുന്നത്.
1: ഭിന്നശേഷിയോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നേരത്തെ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത വിശദീകരിച്ചത് റസീന വി.

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ്.
1: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്ര തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: എടാ വേണു, എന്തിനാടാ താനിങ്ങനെ മഴയും നനഞ്ഞോണ്ട് ഓടി വരുന്നേ? മഴ തോരുന്നത് വരെ ആ ബസ് സ്റ്റോപ്പിൽ അങ്ങനെ നിന്നാ പോരായിരുന്നോ?
3: ബസ് സ്റ്റോപ്പ് ഇപ്പൊ ഒട്ടും സേഫ് അല്ലേ ഏട്ടാ.
2: എന്നാ പറ്റി?
3: മഴ തുടങ്ങിയ ശേഷമാണോ എന്നറിയില്ല, ഒരുപാട് വണ്ടികൾ ബസ് സ്റ്റോപ്പിലേക്ക് അല്ലേ ഇപ്പൊ പാഞ്ഞു കയറുന്നത്.
2: ഓ, അങ്ങനെയൊക്കെ നോക്കിയാ റോഡിൽ ഇറങ്ങാനും കുറച്ച് പേടിക്കേണ്ടി വരില്ലേ?
3: പേടിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
2: ഓഹോഹോ,
3: എന്തായാലും നാട്ടിൽ വണ്ടി ഓട്ടുന്നവരുടെ ലൈസൻസ് ഒക്കെ ഒന്നുകൂടി പരിശോധിച്ചാൽ കൊള്ളാമെന്നാണ് എന്റെ ഒരു എളിയ അഭിപ്രായം.
2: ഓ, ഇമാതിരി അപകടങ്ങളെല്ലാം ലൈസൻസിന്റെ പ്രശ്നമാവാൻ വഴിയില്ല എന്നാ എനിക്ക് തോന്നുന്നത്. മഴയത്ത് തെന്നിക്കിടക്കുന്ന റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്നവരെ കുറച്ചുകൂടി ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ കാണിച്ചാൽ തന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അങ്ങ് കുറയും.
3: എന്റെ അഭിപ്രായത്തിൽ ലൈസൻസ് കൊടുക്കലൊക്കെ കുറച്ചുകൂടി കടുപ്പമാക്കിയാല് അപകടങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ടെന്നാണ്
2: തോന്നുന്നത്.
3: ലൈസൻസ് കൊടുക്കാൻ ഈ 8ഉം 8ഉം എടുപ്പിക്കുന്നതിന് പകരം
2: ഓ
3: നമ്മുടെ മലയാളത്തിലെ ഇങ്ങ ഇതൊക്കെയാണ് ശരിക്കും എടുപ്പിക്കുന്നത്. അവന്മാര് ശരിക്കും മൂക്കൊണ്ട് ഇച്ഛ ഇങ്ങ ഇച്ച ഇഞ്ച ഒങ്ങൊക്കെ വരയ്ക്കും.
2: വേണു, നിന്റെ ആശയമൊക്കെ കൊള്ളാം, പക്ഷെ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാലേ വേണുവിന് ഈ ജന്മത്തിൽ ലൈസൻസ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല.
3: എനിക്ക് ലൈസൻസ് വേണ്ട.
2: വേണ്ടേ?
3: എനിക്ക് സൈക്കിൾ ഉണ്ടെങ്കിലും മതി എന്റെ ഏട്ടാ.
2: ആഹാ,
3: ബൈക്ക് വേണമെന്നില്ല.
2: അയ്യോ,
3: അല്ലെങ്കിൽ ബസ് പോവും.
2: ഓഹോ,
3: ദാ നമ്മുടെ സ്റ്റാഫ് വരുന്നുണ്ടല്ലോ കൂടെ ഉണ്ടായിട്ടും. നിങ്ങൾ എന്താ ഇങ്ങനെ നനഞ്ഞു കുളിച്ചു വരുന്നത്?
4: അപ്പുറത്തെ വളവി വെച്ചേ ഒരു കാർ എന്റെ മേലെ വെള്ളം തെറിപ്പിച്ചെന്റെ വേണോട്ടാ. ഞാൻ പരമാവധി സൈഡ് പിടിച്ചാ നടന്നിരുന്നത്. ഒരു ലോകകപ്പ് കാർ പാഞ്ഞു വന്ന് മേലെ വെള്ളം തെറിപ്പിച്ചു പോയി.
3: ലോകകപ്പ് കാർ മഴക്കാർ പോലെ ഇപ്പോഴല്ലേ മാഡം? ഞാൻ അന്നേ പറഞ്ഞതാണ് എന്നെ സംബന്ധിച്ച് ഇത് ലോക കയ്പ് മത്സരമാണെന്ന്.
4: ഞാനും എന്നും ഈ ലോകകപ്പ് മത്സരം കാണുന്നതാ. കാറിൽ മുഴുവൻ സ്റ്റിക്കർ ഒട്ടിച്ച് ലക്കും ലഗാനും ഇല്ലാതെ ഇങ്ങനെ കാർ ഓടിച്ച് കളിക്കുന്നതേ ലോകകപ്പ് ഫാൻസ് ഒന്നും അല്ല വേണോട്ടാ. അവര് തരം കിട്ടിയപ്പോ ഈ പേരും പറഞ്ഞൊന്ന് വിളയടന്നു, അത്രേ ഉള്ളൂ.
2: കഴിഞ്ഞ ദിവസം ഏതോ സ്കൂൾ ഗ്രൗണ്ടിലും സ്കൂൾ വിട്ട നേരം

0: അതൊരു കാർ റേസിംഗ് പരിപാടി നടന്നെന്ന് പത്രത്തിലുണ്ടായിരുന്നേ. ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇമ്മാതിരി പരിധി വിട്ട ആഘോഷങ്ങൾ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇതൊക്കെ ശരിയായി നമ്മൾ നിയന്ത്രിക്കേണ്ടതാ.
1: അല്ല വേണോട്ടാ, നിങ്ങളുടെ മുടിയുടെ ഒരു സൈഡ് രാത്രി എലി കടിച്ചുകൊണ്ട് പോയോ? അതോ ഇത് ലോകകപ്പ് ഫാഷനാണോ?
0: ഞാനും ഇപ്പോഴാ ശ്രദ്ധിച്ചത്. എടാ വേണു, ഇതെന്നാ പറ്റി? നീ ഇന്ന് കണ്ണാടി ഒന്നും നോക്കിയില്ലേ?
2: അത് ഒരു സൈഡല്ല, രണ്ട് സൈഡും ഈ കട്ടിങ് ഉണ്ട്.
0: ഉണ്ടോ?
2: കണ്ടോ? ഇതൊരു വലിയ കഥയാണ്.
1: വലിയ കഥയാണെങ്കി ഇപ്പൊ പറയണ്ട കേട്ടോ, ഇന്ന് ധാരാളം പണിയുള്ള ദിവസം.
0: വല്ല മിനിക്കഥ ഉണ്ടെങ്കി പറഞ്ഞാ മതി വേണു.
2: ഇപ്പൊ സാഹിത്യത്തിൽ ഒരുതരം കഥയുണ്ടല്ലോ,
0: എന്നതാ?
2: നുറുങ്ങ് കഥ.
0: ഓഹോ,
2: അതുപോലെ എന്തോ.
0: ഓ,
2: അതുപോലെ വേഗം പറഞ്ഞു തീർക്കാം.
0: ശരി ശരി,
2: എനിക്ക് പോയിട്ട് വേറെ തിരക്കുണ്ട്.
0: ഓ,
2: നിങ്ങക്ക് നമ്മുടെ കരുണേട്ടന്റെ ബാർബർ ഷോപ്പ് അറിയില്ലേ?
1: അതാ ബസ് സ്റ്റോപ്പിനപ്പുറത്തുള്ളതല്ലേ.
2: അത് തന്നെ. ന്യൂജൻ ഒന്നും അങ്ങോട്ട് കയറാത്തോണ്ട് പുള്ളിക്ക് ഇപ്പൊ അധികം പണിയൊന്നുമില്ല. അന്നേരം പുള്ളിക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു.
0: എന്നതാ?
2: ഇപ്പൊ ലോകകപ്പല്ലേ, ലോകകപ്പ് താരങ്ങളുടെ സ്റ്റൈലിൽ കുറച്ചു പേർക്ക് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുക.
0: ഓ,
2: അപ്പോഴത് കാണുന്നവര് ചോദിക്കും, ഇത് എവിടെയാണ് കട്ട് ചെയ്തതെന്ന്.
0: കൊള്ളാം കൊള്ളാം.
2: അപ്പോ സ്വാഭാവികമായിട്ട് കരുണേട്ടന്റെ പേര് പറയും.
0: പറയും.
2: ബിസിനസ് പൊടിപൊടിക്ക, പിന്നെ വേറെ എന്ത് വേണം?
1: ഇതിപ്പോ ആരുടെ സ്റ്റൈലാണ് വേണോട്ടാ? റൊണാൾഡോ?
2: അല്ലല്ല, ഇത് എംബാപ്പെ സ്റ്റൈൽ. ചേട്ടനും പോയി ഒരു മെസ്സി സ്റ്റൈലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്യണേ പ്ലീസ്. എന്നിട്ട് പറ്റുന്ന അത്രയും പേരോട് കരുണേട്ടന്റെ പേര് പറയണം.
0: പറയാം.
2: ചേട്ടനെ അയക്കാമെന്ന് ഞാൻ കരുണേട്ടനോട് വാക്ക് കൊടുത്തിട്ടുണ്ട്.
0: നീ കൊള്ളാമല്ലോ.
1: അത് കൊള്ളാം. ചേട്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു വഴിയും കൊണ്ടാണല്ലോ വേണോട്ടാ രാവിലെ നിങ്ങൾ വന്നിരിക്കുന്നത്.
0: ഓ, എന്നാ പറയാനാടാവേ, വേണുവിന്റെ ഓരോ ലോകകപ്പ് ഏറുപടക്കങ്ങള്.
3: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം.
4: രചന എം എസ് വാസുദേവൻ. ശബ്ദ സാന്നിധ്യം തേജസ്വിനി നായർ, ബോബി സി മാത്യു, വിനോദ് കീഴേടത്ത്.
3: സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ്, അരക്കിണർ, പന്തിരാങ്കാവ്.
5: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: കൃഷിദീപം.
1: കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. 1 ന് 175 രൂപയാണ് വില. ബുക്കിംഗിനായി ഓഫീസ് സമയങ്ങളിലാണ് വിളിക്കേണ്ടത്. ഫോൺ നമ്പർ 8547070773. മറ്റൊരു ഫോൺ നമ്പർ 04872370773. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറാക്കിയിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണസ് ഫ്ലോറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടിരൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീട നിയന്ത്രണോപാധികളായ ബ്യുവേറിയ ബാസിയാന, ലൈക്കാനിസിനിയം ലക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലിയം എന്നിവയുടെ ജൈവ കീടരോഗ നിയന്ത്രണ കോംബി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിലാണ് വിളിക്കേണ്ടത്. വിളിക്കാനുള്ള ഫോൺ നമ്പർ 9747-23-85-32. മറ്റൊരു ഫോൺ നമ്പർ 04872699-87.

0: Regal Jewelers, Manufacturers and Wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
1: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: വയനാട് ജില്ലയിലെ 5-15 വയസ്സിനിടയിലും 15-17 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ ഉറപ്പാക്കണമെന്ന് ആധാർ UDID നിർദ്ദേശിച്ചതായി ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് മാനന്തവാടി താലൂക്ക് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 9188934102. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നടത്തുന്ന പ്രൊഫസർ MM ഗനി അവാർഡിന്റെ 2023-24, 2024-25 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. സുൽത്താൻ ബത്തേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടംപള്ളം ചോനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കായിക അധ്യാപകരെ നിയമനം നടത്തുന്നു. ഫോൺ നമ്പർ 9447887798.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
0: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും അവതരിപ്പിക്കും. ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തും. എക്സോൺ പ്രൊവൻസിൽ ഇന്നലെ

0: നടന്ന ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലേച്യൂറും സഹ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വികസനം മുൻനിർത്തിയുള്ള ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന വേദിയായി ഈ സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ഇരുകൂട്ടരും പ്രതിജ്ഞയെടുത്തു. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: To reach 1 trillion, our goods export will have to increase from 440 to about 530, $90 billion increase. That is 17% growth in goods. Services will have to grow from 421 to about 470.
0: രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എൽനിനോ മൂലം മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് ഉചിതമായ വിളകളെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു. ഊർജ്ജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം ഊർജ്ജ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഹോർമൂസ് അടച്ചുപൂട്ടിയപ്പോഴും ഇന്ത്യ ഊർജ്ജക്ഷാമമില്ലാതെ മുന്നോട്ടു പോയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ഒരു കപ്പലും ഹോർമൂസ് കടക്കാതിരുന്നപ്പോൾ 12-ലധികം ഇന്ത്യൻ എൽ പി ജി കപ്പലുകൾ ടോൾ നൽകാതെ തന്നെ ഹോർമൂസിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ശ്രീ ഹർദീപ് സിംഗ് വ്യക്തമാക്കി. സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന്റെ 5th നിർവാഹക സമിതി യോഗം ആയുഷ് മന്ത്രാലയ സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് യോഗം അടയാളപ്പെടുത്തിയതെന്ന് മന്ത്രാലയം പറഞ്ഞു. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ ആശയവിനിമയം, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 3 പ്രധാന സംരംഭങ്ങൾക്കും യോഗം തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_Tiruvananthapuram Instagram അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതായി ശ്രീ മാർഗരിറ്റ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോവേദിയെ 2-3 പരാജയപ്പെടുത്തി അർജന്റീന ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയം തീർത്ത കാബോവേദി ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തി ഈജിപ്റ്റും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ കൊളംബിയ ഖാനയെ നേരിടുന്നു. ഇന്ന് രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ഞായറാഴ്ച മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി ഗണ്യമായി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
0: കേരളത്തിൽ 6 കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 ഡെങ്കിപ്പനിയും 15 എലിപ്പനിയും 10 മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി.

സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സാപ്പോറോഷെ മേഖലയിലെ ഒരു മാർക്കറ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യയും യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്ന തർക്കപ്രദേശമായ സാപ്പോറോഷെ മേഖല തുടർച്ചയായി സംഘർഷം നേരിടുകയാണ്. 7th ദേശീയ ജല പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ www.awards.gov.in എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോർട്ടലോ jalshakti-dowr.gov.inഒ സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ AP മൊല്ലാർ മേഴ്സ്ക് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് കണ്ടെയ്നർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അനാച്ഛാദനം ചെയ്തു. മൂലധന സഹായം, ഗവേഷണം, പരീക്ഷണം, സാങ്കേതിക വികസനം എന്നിവയിലൂടെ വാർഷിക ഉൽപാദനശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നതാണ് കണ്ടെയ്നർ നിർമ്മാണ പ്രോത്സാഹന പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. 1 trillion US കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.

0: English Matters.
1: വെള്ളത്തിൽ തേയിലയോ കാപ്പിപ്പൊടിയോ ഇട്ട് തിളപ്പിച്ചാണല്ലോ സാധാരണയായി നമ്മൾ ചായയോ കാപ്പിയോ ഉണ്ടാക്കാറ്. എന്നാൽ സ്വാദ് കൃത്യമായി അറിയുക, തിളച്ച വെള്ളം തേയിലയിലേക്കോ കാപ്പിപ്പൊടിയിലേക്കോ ഒഴിച്ച് അടച്ച് വച്ച് തയ്യാറാക്കുമ്പോഴാണത്രേ. This method of preparing tea or coffee by pouring hot water onto it is called brewing or to brew. B-R-E-W, brew. ബ്രൂ ചെയ്ത് ഫിൽറ്ററിലൂടെ ഇറ്റിട്ട് വീഴുന്ന സത്തിന് പറയുക ഡികോക്ഷൻ. DECOCTION, ഡികോക്ഷൻ. ഫോർ എക്സാമ്പിൾ, കോഫി ഡികോക്ഷൻ, ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന കാപ്പിയുടെ സത്ത്. ചായ തിളപ്പിച്ചു, ഇനി അരിക്കണ്ടേ? ഇതിന് പറയുക സ്ട്രെയിൻ എന്നാണ്. STRAIN, സ്ട്രെയിൻ, അരിക്കുക. അരിപ്പ സ്ട്രെയിനർ, STRAINER, സ്ട്രെയിനർ. ചായ, കാപ്പി, ജ്യൂസ് തുടങ്ങിയ ദ്രവരൂപത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ, പാനീയങ്ങൾ എന്നിവ അരിക്കുന്ന അരിപ്പയാണ് സ്ട്രെയിനർ. സ്ട്രെയിനർ ഇസ് യൂസ്ഡ് ടു സ്ട്രെയിൻ ലിക്വിഡ്സ് ആൻഡ് സെമി സോളിഡ്സ് സച്ച് ആസ് ടീ, കോഫി ഓർ ജ്യൂസ് ടു സെപ്പറേറ്റ് സോളിഡ് ഫ്രം ദ ലിക്വിഡ്. സ്ട്രെയിൻ ദ ടീ ത്രൂ എ സ്ട്രെയിനർ, അരിപ്പയിലൂടെ ചായ അരിക്കുക. അരിപ്പകൾ പലവിധമുണ്ട്. സീവ്, SIEVE, സീവ്. അരിപ്പൊടി, ഗോതമ്പ് മാവ്, മൈദമാവ് തുടങ്ങിയവ അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പയാണ് സീവ്. സീവ് ഇസ്

0: used to separate large solid particles from small solid particles. Sieve is used to sieve flour.
1: മാവ് അരിക്കുവാൻ അരിപ്പ ഉപയോഗിക്കുന്നു.
0: സീവ് ഇസ് യൂസ്ഡ് ടു സീവ് ഫ്ലാ. ടു സീവ് എന്നാൽ അരിക്കുക. ടി ഒ ടു എസ് ഐ ഇ വി ഇ സീവ്. ടു സീവ് അരിക്കുക. ചോറ് വാർക്കുക അഥവാ ചോറിൽ നിന്നും വെള്ളം കളയുന്നതിന് സ്ട്രെയിൻ ദ റൈസ് എന്ന് പറയാം. എസ് T-R-A-I-N, strain, T-H-E, the, R-I-C-E, rice. To strain rice means separating rice from water using a sieve or filter. Sift, S-I-F-T, sift.
1: പതിര നീക്കുക, വേർതിരിച്ചെടുക്കുക, അരിച്ചെടുക്കുക.
0: അരിയും ഗോതമ്പും മറ്റും സൂക്ഷ്മമായി പരിശോധിച്ച് കല്ലും പതിരും പെറുക്കി കളയാറില്ലേ, ഈ പ്രക്രിയയാണ് സിഫ്റ്റ്. കേക്ക് ഉണ്ടാക്കുമ്പോൾ മാവിൽ ബേക്കിംഗ് പൗഡർ വിതറി തെള്ളിയെടുക്കാറില്ലേ, ഇതിന് ടു സിഫ്റ്റ് ഫ്ലാ എന്നാണ് പറയുക. അരിപ്പയിലൂടെ പൊടി രൂപത്തിലുള്ള വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചെടുക്കുക. ടു സിഫ്റ്റ്.
2: English Matters, presented by Smita Manikot.
3: Novel Time, Pattunool Puru, Rajana S. Harish.
4: Samsa Thinnayilethi, Randu Araprasukalum, Athra Thanne Thalkalika Thadithoonukalum Kondu Thuranna Sthalamanengilum, വെറുങ്ങുമരത്തിന്റെ പലകയടിച്ച മറകൾ ഇരുവശത്തും തൂക്കി അവിടെയും എന്തോ ഒളിച്ചുവെക്കാൻ വേണ്ടി ഇരുട്ടുണ്ടാക്കിയിരിക്കുന്നു. പകൽ അതിനിടയിൽ കൂടി വെറുതെ പുറത്തേക്ക് നോക്കണം. നമ്മളെ ആരും കാണുന്നില്ല, നമ്മൾ ലോകത്തെ കാണുന്നു. ഒളിച്ചു നോക്കുമ്പോൾ കാണുന്നതാണ് യഥാർത്ഥമെന്ന് സാംസയപ്പോൾ വിചാരിക്കും. മുറ്റത്തുകൂടി നടന്നുവരുന്ന ഒരു പൂച്ച, അടുത്തൊരു ജീവിയുമില്ലെന്ന് കരുതി കൊക്കോ ചെടിയിൽ വന്നിരിക്കുന്ന ചുട്ടിപ്പരുന്ത്, പളനിയിൽ പോകാനായി ധർമ്മം ചോദിച്ചു വരുന്ന വയസ്സി എന്നിവരൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടെന്നറിയാതെ അകത്താരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. ഒരിക്കൽ പൂച്ച സാംസയുടെ കണ്ണുകൾ കണ്ടുപിടിച്ചു. അവൻ പലകകൾക്ക് പിന്നിൽ ഒന്നുകൂടി ഒളിച്ചു. തിണ്ണയ്ക്കും അരപ്രേസുകൾക്കും അപ്പുറം വീടൽപ്പം പരിഷ്കരിച്ച് മുന്നോട്ടാക്കി പണിയാൻ വേണ്ടി ചേർത്ത് കെട്ടിയ തറയുണ്ട്. അത് മൂന്ന് വശത്തുമായി വീടിനെ ചുറ്റി നിൽക്കുന്നു. ഒത്തിരി നാളുകളായതുകൊണ്ടും പണി നടക്കാത്തതുകൊണ്ടും അത് വീടിൻ്റെ തന്നെ മുന്നോട്ടിറങ്ങിയ ഭാഗമാണെന്നും നേരത്തെ ഉണ്ടായിരുന്നെന്നും എല്ലാവർക്കും തോന്നി. അവൻ വെളിച്ചത്തിലേക്ക് ഇറങ്ങി തറയുടെ തെക്കേ അറ്റത്ത് ചെന്ന് നിന്നു. വെയിൽ പൊങ്ങല്യ മരങ്ങൾക്കിടയിൽ കൂടി മുറ്റത്ത് വീണിരിക്കുന്നു. അത്തരം വൃക്ഷങ്ങളിൽ മാത്രം കാണുന്ന കുഞ്ഞുപുഴുക്കൾ ശിലകളിൽ നിന്ന് നോട്ടത്തിൽപ്പെടാത്ത നൂലുകളിൽ തൂങ്ങി താഴേക്കിറങ്ങുന്നുണ്ട്. ശ്രദ്ധിക്കാതെ മനോരാജ്യം കണ്ട് നടന്നാൽ നമ്മുടെ തോളിലും തലയിലുമൊക്കെ പുഴുക്കൾ പറ്റിപ്പിടിക്കും. വേറെ ശല്യമൊന്നും ചെയ്യാത്ത കൂട്ടരാണ്. അവയെ നിരീക്ഷിച്ചുകൊണ്ട് സാംസ നിക്കർ താഴ്ത്തി തറയിൽ തന്നെ നിന്ന് മുറ്റത്തേക്ക് മൂത്രമൊഴിച്ചു. താഴെ മണ്ണിളക്കിക്കൊണ്ടിരുന്ന ഒരു ഞാഞ്ഞൂൽ പൊള്ളലേറ്റ് കുറച്ചുനേരം പിടച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അത് ചത്തു കാണും. ബട്ടൺസ് പോയിരുന്നതുകൊണ്ട് നിക്കർ അവൻ വലിച്ചു കയറ്റി രണ്ട് തുമ്പുകളും കോർത്ത് കൂട്ടിക്കെട്ടി പറമ്പിലേക്ക് നോക്കി. തൊട്ടടുത്ത് വിറകുകൾ പെറുക്കിയിടാനും പണിസാധനങ്ങൾ സൂക്ഷിക്കാനും ഉണ്ടാക്കിയ ആസ്ബസ്റ്റോസ് ഷീറ്റിട്ട ഷെഡിലേക്ക് നോക്കി. അതിൻ്റെ മുൻഭാഗത്തൊഴികെ ചുറ്റും വളർന്നു നിൽക്കുന്ന ചൊറിയണ ചെടികളെയും വേനപ്പച്ചകളെയും കിരീടം പോലുള്ള ചുമന്ന പൂക്കളുമായി നിൽക്കുന്ന പെരിങ്ങലങ്ങളെയും നോക്കി. തെങ്ങുകളെ നോക്കി. അതിലൊന്ന് രണ്ട് ശിഖരങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. ആ കാഴ്ച അപൂർവമായതുകൊണ്ട് ചിലരൊക്കെ അത് കാണാൻ അവരുടെ പറമ്പിൽ വരാറുണ്ട്. കേടായ അടയ്ക്ക മാത്രമുണ്ടാകുന്ന കവുങ്ങിനെ നോക്കി. ചെറിയ ഇരമ്പൽ കേട്ട് വിമാനമാണോന്നറിയാൻ ആകാശത്തേക്ക് നോക്കി. നേരിയ കറുപ്പുള്ള മേഘങ്ങളെ നോക്കി. അവിടുന്ന് വീണ്ടും താഴോട്ട് വന്ന് ഷെഡിനുള്ളിൽ കിടക്കുന്ന ഇലുവിനെ നോക്കി. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ഒരാളല്ല, രണ്ടുപേരാണെന്ന് സാംസയ്ക്ക് തോന്നി. ഒന്നുകൂടി ശ്രദ്ധിച്ചു. തോന്നുന്നതല്ല, ശരിക്കും രണ്ടുപേർ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു.

0: നിന്നു. രണ്ടുപേരും ആ കുഴിയിലേക്ക് ഊർന്നു പോകുമോ? തിരിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ കുഴിയാന മണ്ണ് തെറിപ്പിച്ച് അതിലേക്ക് വീണ്ടും ഉരുട്ടിയിടുമോ? പൊടിക്കുള്ളിൽ മൂടി ചോര കുടിക്കുമോ? കുറച്ചു കഴിഞ്ഞ് ചണ്ടിയാക്കി പുറത്തേക്കെറിയുമോ എന്നൊക്കെ പേടിക്കുന്നുണ്ട്. അവനൊന്നുകൂടി ഇലുവിനെ നോക്കി. അവന് ഉറപ്പായിട്ടും രണ്ടുപേരുടെ മണം കിട്ടുന്നുണ്ട്.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് ജൂലൈ 4 ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് അനശ്വര ഈണങ്ങൾ സമ്മാനിച്ച സംഗീത പ്രതിഭ മരകഥമണി എന്ന എം ക്രീം എന്ന എം കീരവാണിയുടെ ജന്മദിനം. ഭരതന്റെ സംവിധാനത്തിൽ 1996 പുറത്തിറങ്ങിയ ദേവരാഗം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ചിത്രയും ചേർന്നു പാടിയ മനോഹരമായ ഒരു ഗാനമാണ് ഇന്നത്തെ ഗാനം. എം ഡി രാജേന്ദ്രന്റെ കാവ്യാത്മകമായ വരികൾക്ക് കീരവാണി പകർന്ന ഈണം മലയാളത്തിലെ ഏറ്റവും മനോഹരമായ മെലഡികളിൽ ഒന്നായി ഇന്നും കണക്കാക്കപ്പെടുന്നു.

ബെന്നി ജോൺസൺ എന്നൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് പ്രോഗ്രാമറാണ് ശ്രീ ബെന്നി ജോൺസൺ. മ്യൂസിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറും മറ്റ് സാങ്കേതിക വിദ്യകളും എല്ലാം ഉപയോഗിച്ച് സിനിമയ്ക്കും ഗാനങ്ങൾക്കുമൊക്കെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ആധുനികമായ ഒരു രീതിയാണ്. കേരളത്തിലെ പ്രശസ്തരായ ഏതാണ്ട് എല്ലാ സംഗീത സംവിധായകരുടെയും മ്യൂസിക് പ്രോഗ്രാമറായി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ശ്രീ ബെന്നി ജോൺസൺ. 90s ഒടുക്കം മുതൽ കേരളത്തിലേക്ക് ചലച്ചിത്ര സംഗീതം പറിച്ചു നടപ്പെട്ടതിന് ശേഷമുണ്ടായ ധാരാളം ജനപ്രിയമായ ഗാനങ്ങൾക്ക് പിന്നിൽ ശ്രീ ബെന്നി ജോൺസൺ ഉണ്ടായിരുന്നു. ഇദ്ദേഹം സ്വതന്ത്രനായി സംഗീത സംവിധാനം ചെയ്ത ചിത്രമാണ് ഫൈവ് ഫിംഗേഴ്സ്. അതിലെ ഒരു ഗാനമാണ് നമ്മൾ

രാഗം ശ്രീരഞ്ജിത്. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുർശ്രുതി ദൈവതം, കൈശികി നിഷാദം എന്നിവയാണ് ഇതിലെ സ്വരസ്ഥാനങ്ങൾ. ശ്രീരഞ്ജിനി രാഗത്തിന് ആഭോഗി രാഗത്തോട് വളരെ സാമ്യമുണ്ട്. ആഭോഗി നമുക്കറിയാം, ഇത് ആയപ്പോൾ ശ്രീരഞ്ജിനിയായി. ത്യാഗരാജ സ്വാമികൾ രചിച്ച പ്രശസ്തമായ ഒരു കൃതിയുണ്ട്, സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വരികളും ഒരു നാടൻ ചുവയുള്ള ഓർക്കസ്ട്രേഷനും കൂടി ചേർന്നപ്പോൾ ഈ ഗാനം വളരെ മനോഹരമായി.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: ഒരു പാട്ടിനെ മുൻകൂട്ടി ഉൾക്കൊള്ളുകയും സ്വയം ഉള്ളിലിട്ട് ഒരുക്കുകയും ചെയ്യും ആദ്യം. അങ്ങനെ സമീപനത്തിലെ വ്യത്യസ്തത നിറഞ്ഞ ഒരു കലാസൃഷ്ടിയായി സംഭവിക്കും. അവിടെ മെലഡിയും ഹാർമണിയും കൈകോർക്കും. ആസ്വാദകർക്കത് പാൽപായസമാകും. പിന്നെയും പിന്നെയും മൂളും, മനസ്സിൽ തങ്ങി നിൽക്കും. അവിടെ നിന്നെങ്ങോട്ടും ഇറങ്ങിപ്പോകുകയുമില്ല. അതാണതിൻ്റെ ഇന്ദ്രജാലം. അഥർവം എന്ന ചിത്രത്തിൽ നിന്ന് MG ശ്രീകുമാർ ആലപിച്ച ഗാനം. വരികൾ കീരവാണിയുടേത്.

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രകാരൻ കേൾക്കാം. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന കൈതപുരം, സംഗീതം രവീന്ദ്രൻ.

0: സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. ആയിരത്തി തൊള്ളായിരത്തി 1915 പൊന്നാനിയിൽ ജനിച്ച പരുത്തുള്ളി ചാലപ്പുറത്ത് കുട്ടികൃഷ്ണൻ കവിയായി സാഹിത്യരംഗത്തേക്ക് കടന്നുവന്നു. ചെറുകഥാകൃത്തായി വളർന്നു. പ്രശസ്ത നോവലിസ്റ്റായി മാറി. മലയാള സാഹിത്യത്തിലെ സുപ്രധാന കൃതികളുടെ രചയിതാവെന്ന നിലയിൽ ചിരപ്രതിഷ്ഠ നേടി. വായനക്കാർക്കിടയിൽ ആ മഹാപ്രതിഭയ്ക്ക് പേര് ഉറൂബ്. ഓരോ വായനയിലും പുതിയ ഭാവതലങ്ങൾ സമ്മാനിച്ച കൃതികളായിരുന്നു ഉറൂബിന്റേത്. 1958 മികച്ച നോവലിനുള്ള അംഗീകാരമായി കേരള സാഹിത്യ അക്കാദമി അവാർഡ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആദ്യ പുരസ്കാരത്തിന് അർഹമായത് ഉറൂബ് എഴുതിയ ഉമ്മാച്ചു എന്ന നോവലാണ്. ശേഷം 1960 സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ, മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ നീലക്കുയിൽ അടക്കം ഏതാനും ചില ചിത്രങ്ങളുടെ തിരക്കഥയും ഉറൂബിന്റെ തൂലികയിൽ പിറന്നു. 1950 കോഴിക്കോട് ആകാശവാണി നിലയം സ്ഥാപിക്കപ്പെട്ട വർഷം തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായി നിയമിതനായ ഉറൂബ് 25 റേഡിയോ പ്രക്ഷേപകൻ എന്ന നിലയിലും പ്രസിദ്ധനായി. സസ്നേഹത്തിൽ ഉറൂബിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നത് ചിത്രകാരനായ മകൻ ഇ സുധാകരൻ.
1: പി സി കുട്ടികൃഷ്ണൻ എന്ന യഥാർത്ഥ നാമവും ഉറൂബ് എന്ന തൂലികാനാമവും നമുക്ക് മലയാളികൾക്ക് വളരെ പരിചിതമാണ്, വായനക്കാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടതുമാണ്. എന്നാൽ അറിയാൻ ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പി സി കുട്ടികൃഷ്ണൻ എന്ന അദ്ദേഹം എങ്ങനെയാണ് ഉറൂബാകുന്നത്?
2: ഇവിടെ ആകാശവാണിയിൽ 1950 ഇത് തുറന്ന കാലത്ത് തന്നെ അച്ഛൻ കെ രാഘവൻ മാഷ് അങ്ങനെയുള്ള കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ആ ഇന്ന് കെ രാഘവൻ മാഷെ പറ്റിയിട്ട് ചില റൈറ്റപ്സ് എഴുതേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ഒരേ സ്ഥാപനത്തിലിരിക്കുന്ന ഒരാൾ വേറൊരാളെ പുകഴ്ത്തി എഴുതി അങ്ങനെ ചെയ്യുന്നതിലൊരു അസുഖമുണ്ടല്ലോ, അതുകൊണ്ട് ഇട്ടിട്ടുള്ള ഒരു പേരായിരുന്നു അത്. അവിടെ നിന്നാണ് പിന്നീട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ വന്നു, അതായത് ഇവിടെ എഴുതുന്ന ആളുകൾ കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതി നേടിയിരിക്കണം എന്നുള്ളൊരു അത്. ഓരോ പ്രാവശ്യവും ഇത് ഓരോ കഥ എഴുതുമ്പോഴും ഓരോ ഇതിനും അവിടുന്ന് അനുമതി നേടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് സ്ഥിരമായിട്ട് ഈ പേരെന്നെ സ്വീകരിച്ചു.
1: ഓ, അങ്ങനെയാണ്.
2: അങ്ങനെയാണ് ഉറൂബായത്.
1: അദ്ദേഹം പൊന്നാനിക്കാരനാണ്, പിന്നീട് കോഴിക്കോട് വന്നു, കോഴിക്കോട് ആകാശവാണിയിൽ ജോലിക്കാരനായി.

0: അപ്പോൾ ആ ഒരു കാലത്ത് തന്നെ അദ്ദേഹം എഴുത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നോ, എഴുതി പ്രശസ്തനായി തുടങ്ങിയിരുന്നോ?
1: പൊന്നാനിയിലുള്ള കാലത്ത് 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ആ ലെവലിൽ ഉടനെ തന്നെ പിന്നെ മൂപ്പര് വീട്ടിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെ എവിടെ വിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് വാഗ്ഭടാനന്ദൻ്റെ ശിഷ്യൻ ഒരു സന്യാസി ഇവിടെ പൊന്നാനിയിലൊക്കെ അലഞ്ഞു നടന്നിരുന്നു. ഇദ്ദേഹത്തിന് പി സി കുട്ടീഷ് എന്ന് പറഞ്ഞാൽ വളരെ കുട്ടി വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഈ സന്യാസി കമ്പം ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് അക്കിത്തമായിട്ടുള്ള സംസാരത്തിൽ നിന്നൊക്കെ അക്കിത്ത അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ യാത്രകൾ
0: എങ്ങോട്ടാണ് അദ്ദേഹം പോയത്,
1: എങ്ങോട്ടാണ് പോയതെന്നുള്ള ഇതെല്ലാം ആദ്യം സ്വാഭാവികമായിട്ട് തമിഴ്നാടായിരിക്കും. ഈ നാല് എന്താ
0: ദക്ഷിണേന്ത്യൻ സംസ്ഥാനം,
1: ഈ നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും മൂപ്പര് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തും.
0: ഈ ഒരു യാത്രകൾക്കൊടുവിലാണല്ലോ അദ്ദേഹം കോഴിക്കോട് എത്തിച്ചേരുന്നത് അല്ലേ? അപ്പോൾ ആകാശവാണിയിൽ ജോലി ആരംഭിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്, അതിലേക്കുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു?
1: അല്ല, അതിനു മുമ്പായിട്ട് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്തു. മംഗളോദയത്തിലേക്ക്, തൃശ്ശൂർ മംഗളോദയമുണ്ട്, അവിടെ കുറച്ചു കാലം നിന്നിരുന്നു. മംഗളോദയത്തിൽ നിന്ന് ആണ് പിന്നീട് പൊന്നാനിയിലേക്ക് വന്നു. അവിടെ നിന്നാണ് ആകാശവാണിയിൽ ജോലിക്ക് 1950 അപ്പോൾ ആകാശവാണി ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. രാഘവ മാഷി ഇവിടെ മുമ്പേ ഉണ്ട്. പിന്നെ ഇവിടെ പി ഭാസ്കരൻ ഉണ്ടായിരുന്നു. അക്കിത്തമൊക്കെ പിന്നീട് വന്ന് പി ഭാസ്കരനായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും ഒരു റൂമിൽ താമസിച്ചിരുന്നവരാണ്.
0: കോഴിക്കോട്,
1: കോഴിക്കോട് ചിലപ്പോൾ തൃശ്ശൂരും കാണും. അച്ഛൻ ചില സമയത്തൊക്കെ മൂപ്പരെ പരിഹസിക്കുന്നതും തിരിച്ച് പരിഹാസം കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു വലിയ ഇതാണ്. അതുകൊണ്ട് ഈ നീലക്കുയിൽ പോലത്തെ ഉള്ള ഒരു സിനിമ വരുന്ന സമയത്ത് അതിലത്തെ ഒരാൾക്കും ഒന്നും അവകാശപ്പെടാനില്ല എന്നുള്ള ഇവരുടെ ഇടയിൽ.
0: അതെ അതെ.
1: കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ കായലത്തി വലയെറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ടുണ്ട്, ഒരു കമ്പിയുടെ
0: ശീലക്കമ്പി പോലെ
1: വളഞ്ഞു പോയത് അത് ഉറുപിൻ്റെയാണ്. അങ്ങനെ ചിലത് കേട്ടറിയാം.
0: ആ കാലത്ത് തന്നെ ഉറൂബൊക്കെ ഒരുപാട് നാടകങ്ങളിൽ കോഴിക്കോട് ആകാശവാണിയിലും അതുപോലെ വേദികളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതുക മാത്രമല്ല അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്.
1: അഭിനയിക്കുകയും ചെയ്ത പ്രധാനമായിട്ട് പൊന്നാനിയിൽ ഇരിക്കുന്ന കാലത്ത് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
0: നാടകം,
1: ആ നാടകത്തിൽ അബൂബക്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരുന്നത് ഇങ്ങനെയാണ്. മാത്രമല്ല പലപ്പോഴും വേറെ നാടകങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വേണു കുറുപ്പ് എന്ന് പറഞ്ഞൊരു മാതൃഭൂമിയിലുണ്ടായിരുന്നു, അങ്ങേര് പറഞ്ഞു അങ്ങേരുടെ അമ്മാവൻ ഗോപാല കുറുപ്പ് ഒക്കെ കഴിഞ്ഞു. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു പട്ടാമ്പി അവിടെ ഇവിടെ വെച്ചിട്ട് നടക്കുന്ന ഒരു ഒരു റോൾ അഭിനയിക്കുന്ന ആൾ അത്ര പോരാന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായി. അതുകൊണ്ട് ആ നാടകം അങ്ങനെ തന്നെ താണു പോവുകയാണ്. അപ്പോഴാണ് ഉറൂബും ഇതൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ മൂപ്പർക്ക് രാവിലത്തെ സെഷനിൽ പ്രസംഗിക്കാനുണ്ടായിരുന്നു. അത് പ്രസംഗിച്ചിട്ട് ഒന്ന് പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് ചോദിച്ചപ്പോൾ ഇവരെല്ലാം കൂടി ചെന്നിട്ട് പറഞ്ഞു സാർ അഭിനയിക്കണം അല്ലെങ്കിൽ എന്ന് പറയും. അപ്പോൾ ഞാനങ്ങനെ അഭിനയിക്കുന്നത് ഞാൻ ഇപ്പോൾ കേൾക്കുന്ന സാധാരണ ഗതിയാണ്. അങ്ങനെ ഇവർ നിർബന്ധിച്ചു. അവസാനം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എടശ്ശേരി പ്രോംപ്റ്ററായിട്ട് വരും പോരേ. അങ്ങനെ ആ ദുപ്രകാരം എടശ്ശേരി പ്രോംപ്റ്ററായിട്ട് വന്ന് ഈ പ്രോംപ്റ്റ് ചെയ്ത് കേട്ട് മാത്രം ഒരു നാടകം മുഴുവൻ ആദ്യം മുതൽ അവസാനം വരല്ലേ.
0: എടശ്ശേരിയുടെ നാടകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, എടശ്ശേരി അദ്ദേഹവും സാഹിത്യപരമായിട്ടുള്ള ബന്ധം മാത്രമല്ല കുടുംബ ബന്ധം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ, കല്യാണം കഴിച്ച ചേച്ചി അനിയത്തി.
0: ഓ, അങ്ങനെയാണ്.
1: ആ അവരെയാണ്. കവി മൂത്താളെയും നോവലിസ്റ്റ് താഴെയുള്ളയാളെയും കല്യാണം കഴിച്ചു.
0: കല്യാണം കഴിച്ചു.
2: മലയാളത്തിലെ എണ്ണം പറഞ്ഞ കൃതികളുടെ രചനയിൽ ഏർപ്പെട്ടപ്പോഴും അവ വായനക്കാരുടെ സ്നേഹാശംസകൾ ഏറ്റുവാങ്ങിയപ്പോഴും ഒരു പ്രക്ഷേപകൻ എന്ന നിലയ്ക്ക് ആകാശവാണി ശ്രോതാക്കൾക്ക് മുന്നിൽ മികവുറ്റ പരിപാടികൾ അവതരിപ്പിക്കുന്നതിൽ ഉറൂബ് ബദ്ധശ്രദ്ധനായിരുന്നു. കോഴിക്കോട് ആകാശവാണിയിൽ സാഹിത്യ പരിപാടികളുടെ ചുമതല വഹിച്ച അദ്ദേഹം ഒട്ടേറെ അഭിമുഖങ്ങളിലൂടെയും നാടകങ്ങളിലൂടെയും ജനങ്ങളുടെ കാതുകളിലേക്കെത്തി. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുമായി ഉറൂബ് 1959 നടത്തിയ അഭിമുഖം പ്രസിദ്ധമാണ്.
3: അങ്ങയുടെ സംഗീതാഭ്യാസം എങ്ങനെയുണ്ടായത്? ആരുടെ അടുത്ത് വെച്ചാ പഠിച്ചത്?
4: അച്ഛൻ്റെ അടുത്തും മുത്തച്ഛൻ്റെ അടുത്തും പഠിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ആരുടെ അടുത്തും
3: പഠിച്ചിട്ടില്ല. അപ്പോൾ പാരമ്പര്യമായിട്ട് തന്നെ സംഗീത വിദ്വാൻമാരുടെ ഒരു കുടുംബമായിരുന്നു അങ്ങയുടേത്?
4: ഓ, എൻ്റെ അച്ഛൻ്റെ പേര് അനന്തഭാഗവതർ എന്നാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വൈദ്യഭാഗവതർ എന്നാണ്.
3: അപ്പോൾ വളരെ കാലമായിട്ട് ഒരു പാരമ്പര്യമുള്ള സംഗീതത്തിന് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ്.
4: ഒരു 5-6 തലം പരമ്പരയായിട്ട് പാരമ്പര്യമുള്ളതാണ്.
0: ആകാശവാണിയിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നല്ലോ,
1: അപ്പോൾ സ്പോക്കൺ വേർഡ് സെക്ഷന്റെ പ്രൊഡ്യൂസറും
0: ആയിരുന്നു. അതായത് സാഹിത്യം അല്ലേ, അപ്പോൾ അത്

0: അദ്ദേഹത്തിന് എത്രത്തോളം ഈ എഴുത്ത് ജീവിതത്തിൽ ഗുണമായിട്ടുണ്ട്? കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെല്ലാം വരുന്നത് ഉമ്മാച്ചു ആണെങ്കിലും സുന്ദരികളും സുന്ദരന്മാരും, സിനിമകളിൽ പ്രധാനപ്പെട്ട നീലക്കുയില്, രാരച്ചൻ എന്ന പൗരൻ എന്നതിൻ്റെ തിരക്കഥ, ഇതെല്ലാം വരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിന് ഇത് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്?
1: ആകാശവാണിയിലത്തെ അന്നത്തെ രീതികൾ ഭയങ്കര ടഫായിട്ടുള്ള, അതിനെ പറ്റിയിട്ട് രാഘവ മാഷ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ ഉണ്ടല്ലോ
0: മധുരമീ ജീവിതം,
1: ആ മധുരമീ അതിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഒരു സിറ്റുവേഷൻ അങ്ങനെ പറയുകയാണ്, എന്തോ ഇതിന് ഒരു പാട്ട് വേണം, ആ പാട്ട് വൈകുന്നേരം ബ്രോഡ്കാസ്റ്റ് ചെയ്യണം, ഇത് അവസാന നിമിഷത്തിലൊക്കെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ പാഞ്ഞു പോയിട്ട് പി ഭാസ്കരൻ മാഷ് അത് എഴുതി കൊടുക്കുക, അതുകൊണ്ട് പാഞ്ഞു പോയിട്ട് നിൽക്കുമ്പോൾ പി ഭാസ്കരൻ മാഷ് വന്നിട്ടില്ല. അപ്പോൾ ഉറൂബിൻ്റെ അടുത്തേക്ക് പോയി, ഉറൂബ് പറഞ്ഞ് ശരി, എന്നിട്ട് കണ്ണടച്ച ഒരു അര മിനിറ്റ് ഇരുന്നു, അതിനുശേഷം ഒരു രണ്ട് വരി എഴുതിയിട്ടു, രണ്ട് വരി എഴുതിയിട്ട് പറഞ്ഞു ഇതുകൊണ്ട് ആയിട്ട് ചിട്ടപ്പെടുത്തിക്കോളൂ
0: രാഘവ മാഷോട്,
1: അപ്പോഴേ ഞാൻ എത്തിക്കോളാം
0: ബാക്കി വരികൾ.
1: അപ്പോൾ എന്നിട്ട് അപ്പം തന്നെ എഴുതി ഉണ്ടാക്കി എഴുതി കൊടുത്ത്, അത് പഠിപ്പിക്കാൻ നേരമുണ്ടോ അത്. അപ്പോൾ അത് അങ്ങനെയുള്ള സമയത്തൊക്കെ പലപ്പോഴും രാഘവമാഷ് തന്നെ പാടിയിട്ടുള്ളത്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ളതും ഭയങ്കര സ്പീഡ് വേണ്ടുമായിട്ടുള്ള ഒരു കാലമായിരുന്നു. സാഹിത്യത്തിനോ മറ്റേനോ അതിനെ ഡയറക്റ്റായിട്ടോ ഇതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലെങ്കിലും ഈ സ്പീഡിൽ എഴുതിയിട്ടുള്ള ഒരു ശീലം അതുകൊണ്ടുണ്ടായി.
2: നമ്മുടെ ഒരു പ്രസിദ്ധ കഥാകൃത്തിന്റെ 45 മിനിറ്റ് നേരത്തേക്കോ മറ്റോ ഉള്ള ഒരു നാടകത്തിന്റെ സ്ക്രിപ്റ്റ് കിട്ടിയത് പ്രക്ഷേപണ ദിവസം ഉച്ചയ്ക്ക്. കിട്ടിയ സ്ക്രിപ്റ്റോ 10 നിമിഷ നേരത്തേക്കുള്ള ഒരു കഥയും. എന്തു ചെയ്യും, ആകപ്പാട് ഷർഗവ്യം. പ്രൊഡ്യൂസറായിരുന്ന പത്മനാഭൻ നായർ എന്നോടും തിക്കടുവിനോടും ചോദിച്ചു, ഒടുവിൽ പ്രക്ഷേപണം ചെയ്യാമെന്ന് വെച്ചു. അദ്ദേഹം എഴുതിയ സംഭാഷണങ്ങൾ കളയാതെ തന്നെ രംഗം തിരിച്ച് ഇടയിൽ ചില നാടൻപാട്ടുകളൊക്കെ കൊരുത്ത് നാടകമാക്കി എഴുതിയ ഭാഗങ്ങൾ സ്റ്റുഡിയോയിലേക്ക് അയച്ചു. നാടകം പ്രക്ഷേപണം ചെയ്തു തീരുന്നതിന് 15 നിമിഷം മുമ്പേ നാടകം എഴുതി തീരുകയും ചെയ്തു. ആ നാടകത്തെപ്പറ്റി ധാരാളം പ്രശംസകൾ വന്നു ചേർന്നു. പ്രശംസിച്ചവരെ ഒക്കെ കൊല്ലണമെന്നായിരുന്നു എനിക്കും തിക്കടിയനും തോന്നിയത്. പിന്നെ ഒരു ചായ കുടിച്ച് വീഡിയൊക്കെ വലിച്ചു കഴിഞ്ഞപ്പോൾ തിക്കടിയന് കൊല്ലേണ്ടെന്ന് തോന്നി. ഞാൻ യോജിച്ചു. കലാകാരന്മാർ തമ്മിലുള്ള യോജിപ്പും സൗഹാർദ്ദവും കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചു പോന്നത്. ഇതെന്റെ പണി മറ്റേവന്റെ പണി എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു.
0: അദ്ദേഹം പിന്നീട് ചെയ്ത നാടകങ്ങൾക്ക് പുറമെ സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നീലക്കുയിൽ, അത് രാമുകാരിയേട്ടും കൂടി ചേർന്നാണ് പി ഭാസ്കരന്റെ കൂടെ സംവിധാനമെങ്കിലും, ഉറൂബാണ് തിരക്കഥ, രാഘവ മാസ്റ്ററാണ് സംഗീതം. അതെ, ഇതേ ടീം തന്നെയാണ് പിന്നീട് രാരച്ചൻ എന്ന പൗരൻ, നായർ പിടിച്ച പുലിവാല്, കുരുക്ഷേത്രം, ഉമ്മാച്ചു, ഇതെല്ലാം ഇതേ ആളുകൾ സംവിധാനം, തിരക്കഥ, സംഗീതം
1: മുഴുവൻ പറഞ്ഞുകൂടാ. ചില കേസിൽ അഭേദമൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയിലുള്ള. ഇവര് ഈ നീലക്കുയിൽ ചെയ്യുന്ന സമയത്ത് അതിനു മുമ്പ് പി ഭാസ്കരൻ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടില്ല, അതുപോലെ ഉറൂബ് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല, രാഘവ മാഷ് സിനിമയ്ക്കായിട്ടൊരു ഇത് സംവിധാനം ചെയ്തിട്ടില്ല. അപ്പൊ ഇവരുടെയൊക്കെ ഒന്നാമത്തെ സാധനമാണിത്
0: നീലക്കുയിൽ. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ക്ലാസിക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് കൃതികളുണ്ട്. താങ്കളെ സംബന്ധിച്ച് അതിലേറ്റവും കൂടുതൽ വിസ്മയം തോന്നിയിട്ടുള്ളത് ഏത് കൃതി വായിച്ചപ്പോഴാണ്?
1: പ്രധാനമായിട്ട് ഈ 3 നോവലുകൾ, ആദ്യം ഉമ്മാച്ചു, സുന്ദരികൾ സുന്ദരന്മാരും, അമ്മണി. പ്രത്യേകിച്ച് ഈ സുന്ദരികൾ സുന്ദരന്മാരും എന്ന് പറഞ്ഞ സംഗതി, അത് നിങ്ങൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോ ടെക്സ്റ്റാണ്. ഇന്ന് നിങ്ങൾ വായിച്ച പോലെയല്ല അടുത്ത മാസം വായിച്ചാൽ കിട്ടുക, അത് മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഉമ്മാച്ചുവിനുണ്ട് ആ ഒരു പ്രത്യേക സ്വഭാവവും ഇതൊക്കെ. അതേസമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെയാണ് നമ്മൾ അമ്മണി ഇരിക്കുന്നത്. അത്തരത്തിൽ സാധാരണ തരത്തിലുള്ളതല്ല, മനസ്സിൻ്റെ ഉള്ളിൽ കൂടിയാണിത് പരിശോധനകൾ ഡിറ്റക്റ്റീവ് ആവുന്നത്, അതിൽ കൂടെ സമ്പാദിക്കുന്നത്. അത്തരത്തിൽ വേറെ ആരും അക്കാലത്ത് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: ഇദ്ദേഹത്തിൻ്റെ രചനാ ശൈലിയിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. പ്രത്യേകിച്ച് ആ പ്രാദേശികമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച്, വ്യക്തികളെ നിരീക്ഷിച്ച് വളരെ സൂക്ഷ്മമായിട്ട് എഴുതിയതായിട്ട് നമുക്ക് തോന്നും. ആ രീതിയിൽ ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നോ?
1: ആ, അതും എല്ലാ റൈറ്റേഴ്സിനല്ല, കലാകാരന്മാർക്ക് തന്നെ നിരീക്ഷണം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഈ കഥാപാത്രങ്ങൾ എവിടെയൊക്കെയോ മുമ്പ് കണ്ടത് ആയിരിക്കും, പക്ഷെ ഒരിക്കലും അതേപടി ആ കഥാപാത്രത്തിന് ഇല്ല. വളരെ അടുത്തുള്ള ചിലർക്കൊക്കെ ചില ക്യാരക്ടറൊക്കെ ആളല്ലേ എന്ന് സംശയം തോന്നുന്നുള്ളൂ, അല്ലാണ്ട്

0: ആണെന്ന് പറയാൻ പറ്റുന്ന തരത്തിലൊന്നും ചെയ്തു വെക്കില്ല.
1: ഇതിന് കിട്ടിയ പുരസ്കാരങ്ങളെ കുറിച്ച് ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും, ഇത് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങളോട് അദ്ദേഹത്തിനുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ അഭിപ്രായം എന്തായിരുന്നു ഈ പുരസ്കാരങ്ങൾ നേടുമ്പോൾ?
0: പുരസ്കാരം നേടുന്നതിലും ഒരു സാധാരണ പറയുന്നൊരു വാചകമുണ്ട്, ഞാനുമ്പിൽ എന്ത് കളിച്ചാലും സമ്മാനം താഴെ വന്നേ ഉള്ളൂ. അതായത് ഈ കാലമാണ് ഇതിൻ്റെ നിശ്ചയിക്കുന്നത്. അതാണ് നമ്മൾ ഒരു ഡോക്യു ഫിക്ഷനിലല്ല എന്നുറൂപ് കാലം തന്നെയാണെന്ന് ഉള്ള പേരിട്ടത്. അപ്പോൾ കാലമാണിത് നിശ്ചയിക്കുന്നതാണ്. അതാണ് ഞാനുമ്പിൽ എന്ത് കളിച്ചാലും സമ്മാനം താഴെ വന്നിട്ടേ ഉള്ളൂ. അത് സമ്മാനം ഈ സ്റ്റേറ്റോ അല്ലെ കേന്ദ്രമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വലിയ ഏജൻസീസോ ഒന്നും കൊടുക്കുന്നതല്ല നമ്മൾ. അപ്പോൾ ഈ റൈറ്റർക്ക് തന്നെ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ടാവും, അതിന് തന്നെ കുഴപ്പമുണ്ട്, ഇന്ന തന്നെ ഗുണങ്ങളുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് പ്രിൻറ്റ് ചെയ്യുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ഇത് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആയി എന്ന് വരും, കുറേ പേജുകൾ കൂടും. പക്ഷെ അച്ഛൻ ഒരിക്കലും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ മുകളിൽ ഇത് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ചെറുതാക്കി കൊണ്ടുവരിക എന്നുള്ള ഈ ഓരോ ഇത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മാച്ചു അല്ലെങ്കിൽ അതിന് ആദ്യത്തെ ആമീന, ഇതിലൊക്കെ ചെറുതാക്കി കൊണ്ടുവരൽ പ്രിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ട്. എല്ലാത്തിലും അത് കുറേ തന്നെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ സുന്ദരികളും സുന്ദരന്മാരും മാത്രം കൂടിയെന്നാണ് പറയുന്നത്.
1: അന്നത്തെ കാലത്തിൻ്റെ ഒരു പശ്ചാത്തലം കൃത്യമായിട്ട് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൽ വരുന്നുണ്ടല്ലോ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ. ഉറൂബ് ജനിച്ചതും വളർന്നതും അദ്ദേഹത്തിൻ്റെ കൗമാരം പിന്നിടുന്നതും യൗവനം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഒരു കാലമാണ് ഇന്ത്യയിൽ. അദ്ദേഹത്തിന് ആ സമരത്തിൽ ഏതെങ്കിലും രീതിയിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നോ?
0: പൊന്നാനിയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എടശ്ശേരി ഗോവിന്ദൻ, കവി എടശ്ശേരി ഗോവിന്ദൻ, അദ്ദേഹം ഡയറക്റ്റായിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ചോളം അതിൻ്റെ കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പലപ്പോഴും. വിദ്യാർത്ഥിയായിരുന്നു അന്ന്, വളരെ ജൂനിയറാണ്. കേളപ്പനൊക്കെ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ പൊന്നാനിയിൽ വരികയായിരുന്നു അങ്ങനത്തെ ഒരു കാലം. അപ്പോൾ ഓരോ പ്രാവശ്യം ഇദ്ദേഹം ഈ സമരത്തിൽ പങ്കെടുത്തിട്ട് ഉള്ള സമയത്ത് പോലീസ് പിടിച്ചുകൊണ്ടൊക്കെ ചെയ്യും. എല്ലാവരും പിടിച്ചുകൊണ്ടു, അതിൻ്റെ കൂടുതൽ അച്ഛനെയും പിടിച്ചുകൊണ്ടു. പോലീസ് പിടിച്ചുകൊണ്ടായിട്ട് അവിടെ എത്തുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവരുടെ അടിയൊന്നുമല്ല അച്ഛനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ അവിടുത്തെ ഇൻസ്പെക്ടർ അച്ഛൻ്റെ അച്ഛനെ ബ്രിട്ടീഷ് ഇതിലെ ഗവൺമെൻറ്റിലൊരു ഓഫീസറായിരുന്നു. അപ്പോൾ അങ്ങേരെ അറിയുന്നതുകൊണ്ട് ഒന്നും പറയില്ല, ഇയാളെ അയാൾ വീട്ടിൽ കൊണ്ടാക്കി കളഞ്ഞു. അല്ലാതെ ഒരു സമയത്ത് മാത്രം ഏതോ ഒരു ഇത് വലിയ ലാത്തിചാർജ് കാണുന്നു. ആ സമയത്ത് മൂപ്പര് അവിടെ ഉണ്ടായിരുന്നു. ഈ ലാത്തിചാർജിൻ്റെ ഒരു ചെറിയ തോതിൽ മൂപ്പർക്ക് തട്ടി, തലയിലൊരു മുറി ഉണ്ടായിരുന്നു, ഒരു പാട് അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കേളപ്പനായിട്ട് അത് ഒരുപാട് കാലത്തെ ഇതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ ഒന്നാമത്തെ പുസ്തകമൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല ദാരിദ്ര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില ആളുകളൊക്കെ ഉളപ്പമണ്ണ MRB പ്രേംജിയുടെ
1: ഏട്ടൻ,
0: അങ്ങേര് എല്ലാം കൂടി കൂടിയിട്ടാണ് ഒരു പുസ്തകം, അച്ഛൻ്റെ സമ്മതമൊന്നും ഇല്ലാതെ തന്നെ പോയിട്ട് ഒന്നിച്ചിട്ട് ഒരു പുസ്തകമാക്കിയിട്ട് ആദ്യത്തെ പുസ്തകം അങ്ങനെ ഇറങ്ങുന്നത്.
1: അത് ഏത് കാലഘട്ടത്തിലാണ്?
0: സ്വാതന്ത്ര്യത്തിന് മുന്നേ ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 1915 ജനിച്ചത്. ഒരു ഒരു 15 ഞാൻ 1930. അപ്പോൾ ആദ്യത്തെ കഥ വരുന്നത് 15 മാതൃഭൂമിയിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട് കഥയിലെ കവിത. പിന്നെ കഴിഞ്ഞ 2 കഴിഞ്ഞിട്ടാണ് വേലക്കാരിയുടെ ചെക്കെന്ന് പറഞ്ഞുള്ള 1 കഥ വരുന്നത്. പിന്നെ അത് തൊട്ടിട്ടാണ് കുട്ടികൃഷ്ണമാരാര് അംഗീകരിക്കുന്നത്. ഇവിടെ പൊന്നാനി ഒരു ഇതുണ്ടായിരുന്നു,
1: പൊന്നാനി കളരി.
0: കളരി പൊന്നാനി കളരിയിൽ എടശ്ശേരി, കുട്ടികൃഷ്ണമാരാര്, പിന്നെ വീട്ടി പെട്ടതിരിപ്പാട്, ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. അക്കിത്തം, MGS നാരായണൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നീട് വന്നിട്ടില്ല. അപ്പോൾ വാസ്തവത്തിൽ ഇത് ഞാൻ മനസ്സിലാക്കി എടുത്തോളൂ, പൊന്നാനി കളരി അല്ലായിരുന്നു, ആക്ച്വലി ഇത് എടശ്ശേരി കളരിയായിരുന്നു. എടശ്ശേരിയാണ് ഇതിൽ വലിയ താല്പര്യമൊക്കെ എടുത്തത്, ഇതിൻ്റെ രീതിയിൽ തുടങ്ങിയതും. അങ്ങനെയാണ് ആദ്യകാലത്ത് വിളിച്ചു വന്നതും. പിന്നീട് എപ്പോഴോ
1: അങ്ങനെയാണ് ഈ പൊന്നാനി കളരി.
0: പൊന്നാനി കളരിയിൽ ആണ് ഈ വേലക്കാരുടെ ചെക്കൻ. അതിനു മുമ്പ് കവിതകൾ വായിച്ചിട്ടുണ്ട്. ഈ കവിതകൾ വായിച്ചപ്പോൾ കുട്ടികൃഷ്ണമാരാര് ഒരു ദിവസം നേരെ ചോദിച്ചെന്ന് തനിക്ക് വേറെപ്പാണിയൊന്നുമില്ല. അങ്ങനെ കഴിയുമ്പോൾ 2 ആവുമ്പോഴാണ് അവിടുന്ന് വേലക്കാരുടെ ചെക്കൻ ചെറുകഥ, അതോടൊരു മാരാർക്ക് ഭയങ്കര ഇതായി, അതാണ് തൻ്റെ വഴി. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയില്ല. കവിതകൾ പിന്നെ എഴുതിയിരുന്നു, പക്ഷെ പബ്ലിഷ് ചെയ്തിരുന്നില്ല.
1: പക്ഷെ ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്.
0: ലളിതഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്.
2: കവിത എഴുത്തിലൂടെ സാഹിത്യ മേഖലയിലേക്ക് പ്രവേശിച്ച ഉറൂബ് കഥാലോകത്ത് തൻ്റെതായ ഇരിപ്പിടം സ്ഥാപിച്ചിരിക്കെ തന്നെ ആകാശവാണിക്കായി ലളിതഗാനങ്ങളിൽ രചിച്ചു.

0: ഉറൂബ് കാലം തന്നെയാണ് എന്ന പേരിലൊരു ഡോക്യുമെന്ററി വന്നിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച്. അപ്പോ അതില് ഉറൂബായിട്ട് വേഷമിട്ടത് താങ്കളായിരുന്നു.
1: അതെ.
0: ആ ഒരു അനുഭവം എങ്ങനെയാണ് ഓർക്കുന്നത്?
1: എനിക്ക് ആദ്യം മുതൽ തന്നെ ചില മിമിക്രി അതിൻ്റെയൊക്കെയുള്ള ചില തമാശകളൊക്കെ ഉണ്ടായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ. അപ്പോൾ അതിലെ ആളുകളെ പരിഹസിക്കുന്നതൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ മാനസികം പലതും ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അങ്ങേര് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏറ്റെടുത്തത്. പിന്നെ പലരും പറയുകയും ചെയ്തു, ഇവിടെ മായ നാരായണൻ എന്ന് പറഞ്ഞ അനൗൺസർ. അപ്പോൾ അവർ ഒക്കെ പറഞ്ഞത് എൻ്റെ ചില ഇതൊക്കെ ഉണ്ട് അച്ഛൻ തന്നെ എന്ന് പറഞ്ഞു. ചായ ഉണ്ട് നല്ല പോലെ, അതിൻ്റെ തുടക്കത്തിലത്തെ സീൻസ് അതിൽ ഇത് ചെയ്യുന്നത് എം ടി വാസുദേവൻ നായർ തന്നെയാണ് വരുന്നത്. സ്ക്രിപ്റ്റ് അങ്ങനെയാണ്, എം ടി വാസുദേവൻ നായർ പുറത്തുനിന്ന് കയറി വരുന്നു, ഉറൂബ് അദ്ദേഹത്തെ സ്വീകരിച്ച് സ്റ്റുഡിയോയിലേക്ക്, ഉറൂബ് അവിടുത്തെ ആളാണ്, അപ്പോൾ ഉറൂബ് സ്വീകരിച്ച് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ വെച്ചിട്ട്
0: റെക്കോർഡിങ്
1: ചെയ്യുന്നു. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ അത് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്ന ഇതൊക്കെ ഉണ്ട് എം ടി വാസുദേവൻ നായരെ. അപ്പോൾ എം ടി വാസുദേവൻ നായർ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും ബഹുമാനമൊന്നും കാട്ടരുത്, കാട്ടി പോരുത്.
0: അതെ അതെ.
1: ആ സന്ദർഭത്തിൻ്റെ ആളനുസരിച്ചിട്ട് അത് ചെയ്യണമല്ലോ.
0: അതെ അതെ.
1: അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് തന്നെയാണ് എടാ കൊച്ചനെ എന്നുള്ള മട്ടിൽ തന്നെയാണ്
0: എം ടിയോട് പെരുമാറിയതല്ലേ.
1: അത് വളരെ ഇഷ്ടപ്പെട്ടു ചെയ്തു.
0: ഒരു ആകാശവാണി കാലത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു?
1: ആകാശവാണി കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75 ആയപ്പോഴേക്കും അന്ന് പെൻഷനും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞിട്ടും ജോലി ചെയ്യാൻ നിർബന്ധം.

0: വന്നിത്
1: ഓരോ വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു അദ്ദേഹത്തിനും തോന്നുന്നു.
0: കോൺട്രാക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ കാത്തിരിക്കേണ്ടെന്നും വന്നിട്ടില്ല. ആകാശവാണിയിൽ നിന്ന് വിട്ടു എന്ന് പറഞ്ഞ ഉടനെ തന്നെ കുങ്കുമം അതിൻ്റെ എഡിറ്റോറിയൽ എഴുതുന്ന ഒരു പ്രധാന സംഗതിയായിരുന്നു. പിന്നെ മലയാള മനോരമയുടെ വീക്കിലി എല്ലാ ഇതുകൂടും കൂടിയിട്ട്, അതായത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ അനുവദിച്ചും കൊണ്ട് വീക്കിലി തുടങ്ങാം. വീക്കിലി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം മുതൽക്ക് തന്നെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആയിരുന്നു.
2: 1975 കോഴിക്കോട് ആകാശവാണി 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഉറൂബ് തന്റെ പ്രക്ഷേപണ ജീവിതം ഓർത്തെടുത്തത് ഇങ്ങനെ.
3: 1950 ആകാശവാണിയുടെ ഈ നിലയം ആരംഭിച്ചത്. അതേ വർഷം ജൂലൈയിൽ തന്നെ ഞാൻ ഒരു ബ്രോഡ്കാസ്റ്ററായി ഈ നിലയത്തിൽ ചേർന്നു. ബ്രോഡ്കാസ്റ്ററായി ചേർന്നു എന്നതിനേക്കാൾ ശരി ചേർന്ന് ബ്രോഡ്കാസ്റ്ററായി എന്ന് പറയുന്നതായിരിക്കും. അന്ന് പ്രക്ഷേപണകലയെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. കവിയും ഗാനരചയിതാവും പിന്നീട് സിനിമാ ഡയറക്ടറുമായിരുന്ന എന്റെ സ്നേഹിതൻ പി ഭാസ്കരൻ കോഴിക്കോട്ട് വരുമ്പോൾ തമ്മിൽ കണ്ടാക്കൊള്ളാമെന്നൊരു കത്തെഴുതി. പ്രസംഗം എന്ന കൂലിയില്ലാത്തൊഴിൽ അന്നും എനിക്ക് കുറേശ്ശേ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കോഴിക്കോട്ട് ചെന്നപ്പോൾ എന്റെ സുഹൃത്തിനെ കണ്ടു. ഞാൻ റേഡിയോ സ്റ്റേഷനിൽ ഒരു നിലയകലാകാരനായി ചേരുന്നുവോ എന്ന് ചോദിച്ചു. അയ്യോ ഭാസ്കര, എനിക്ക് ഈ തൊഴിലുമായി ഒരു ബന്ധവുമില്ല എന്ന് ഞാൻ ഒഴിഞ്ഞുമാറി. പിന്നീട് തുറന്നു നിർബന്ധിച്ചപ്പോൾ ഞാൻ കയറി ഏറ്റു. വേണ്ടപ്പോൾ വിട്ടുപോരാമല്ലോ എന്നും ഓർത്തു. ചേർന്ന അന്ന് തന്നെ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതേണ്ടി വന്നു, ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യേണ്ടി വന്നു. നിലയത്തിൽ വോയിസ് ആർട്ടിസ്റ്റുമാർ അന്ന് നന്നേ കഷ്ടിയായിരുന്നു. ആ ബ്രോഡ്കാസ്റ്റ് ആയിരുന്നു എന്റെ ആദ്യത്തെ പ്രക്ഷേപണം. മൈക്രോഫോണിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വരെ എനിക്ക് സംഭ്രമമുണ്ടായിരുന്നു. എത്രായിരം മനുഷ്യർ കേൾക്കുന്നൊരു ഏർപ്പാടാണിത്. ആയിരക്കണക്കിന് മനുഷ്യരെ അഭിമുഖീകരിച്ച് അതിനു മുമ്പേ സംസാരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ പോലും നേരിൽ കാണാതെ ആയിരങ്ങളോട് സംസാരിക്കുന്ന ഈ വിദ്യ സ്വല്പം സംഭ്രമമുണ്ടാക്കി. പക്ഷേ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സംഭ്രമത്തെപ്പറ്റി ഞാൻ മറന്നു. പിന്നീട് ഒരിക്കലും അതിനെപ്പറ്റി ഓർക്കേണ്ടിയും വന്നിട്ടില്ല.
1: നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ്, ആരൊക്കെയാണുള്ളത്?
0: അച്ഛനമ്മ, മൂന്ന് മക്കള്. അതില് മൂത്താള് മരിച്ചുപോയി. മൂത്താള് കരുണാകരനായിരുന്നു പേര്. അങ്ങനെ കുറച്ച് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെയുള്ള സിസ്റ്ററാണ്, ഇപ്പോ മൈസൂരുണ്ട്, ശ്രീലത.
1: പിന്നെ മൂന്നാമത്തെ ആളാണ് താങ്കൾ?
0: മൂന്നാമത്തെ ആളാണ് ഞാൻ.
1: എന്താണ് ചെയ്യുന്നത്?
0: ഞാൻ കെൽട്രോണിൽ കുറെ കാലം ജോലി ചെയ്തിരുന്നു. പക്ഷെ അതിലപ്പുറം എനിക്ക് അപ്പോഴും താല്പര്യം ഉണ്ടായിരുന്ന ചിത്രം വരയ്ക്കലാണ്. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നുണ്ട്.
1: താങ്കൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ?
0: ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഡയറക്റ്റും ഇതായിട്ടുള്ള പ്രസംഗങ്ങളാണ്. ആളുകൾ കേട്ടിരിക്കും. ആകാശവാണിയിലായിരുന്നപ്പോഴും അതെ, ഒരു ക്രൗഡ് എപ്പോഴും മുപ്പര ചുറ്റും ഉണ്ടാവും. ടൗണിലേക്ക് പോകുമ്പോഴും അതെ, കൂടെ കുറേ പേരുണ്ടാവും. അത് മുപ്പരുടെ ഈ സംസാരിക്കുന്നതിൻ്റെ ഒരു അത് ഓരോരുത്തർക്ക് അനുസരിച്ച് സംസാരിക്കാൻ അറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ. അതിനെ പറ്റിയിട്ട് എൻ പി മുഹമ്മദ് എഴുതിയിട്ടുണ്ട്. പി സി വീട്ടിൽ വന്ന് കയറിയാൽ നേരെ പോവുക ഉമ്മയുടെ അടുത്തേക്കാണ്. ഉമ്മയായിട്ട് കുറേ നേരം സംസാരിച്ചു. എന്താണ് ഇത്ര പേരത്ത് വേദം സംസാരിക്കാമെന്ന് എനിക്ക് ഒരിക്കലും പിടിയിട്ടില്ല. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് അവിടെയും അതുപോലെ കുറേ നേരം. പിന്നെ അത് കഴിഞ്ഞ് കൊലായിൽ വന്നിരുമ്പോഴോ സംസാരിക്കുന്ന വേദാന്താണ്. അതുപോലെ തിക്കൊടിയനും എഴുതിയിട്ടുണ്ട്. ആളെ വലിയ വരുമാനം വെച്ചാൽ തീർച്ചയായിട്ടും അവകാശമുള്ള ഒരാളുടെ പോലെയാണ്. ഒരു വീട്ടിൽ ഉറുപ്പ് കയറിയാൽ
1: സംസാരപ്രിയനായിരുന്നു.
0: ആ സംസാരപ്രിയൻ എന്നാൽ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ലായിരുന്നു, എഴുത്ത് തീരെയില്ല. അപ്പോൾ ഒരിക്കൽ ഞാൻ എൻ സി സി ക്യാമ്പിൽ പോയി. അച്ഛനീ നമ്മളൊക്കെ വിട്ട് നിൽക്കുന്നതിൽ കുറച്ച് പരിഭ്രമമൊക്കെ ഉള്ള കൂട്ടത്തിൽ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തിട്ട് ഒരു 10 ദിവസം ക്യാമ്പാ 9 കാർഡ് സെൽഫ് അഡ്രസ്സ് എഴുതിയിട്ട് എനിക്ക് തന്നു. ഓരോ ദിവസവും ഓരോ കാർഡ് ഇടണം. അപ്പോൾ ഞാൻ അവിടെ എത്തി ഒന്നാമത്തെ ദിവസം എന്താ എഴുതുക, എവിടെ നോക്കുമ്പോൾ മർമ്മം എന്ന് പറഞ്ഞ പോലെ ഒന്നും എഴുതാനില്ല. അവസാനം വെറുതെ എത്തി എന്ന് മാത്രം ഒരു അതെ. അപ്പോൾ വന്നിട്ട് പിന്നെ അച്ഛൻ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ കാട്ടിക്കിടന്നു. എൻ്റെ മോനൊരു കത്ത് അയച്ചാൽ, അപ്പോൾ ഇത് കമ്പിയാണല്ലോ അത് സുമറഴിക്കൊണ്ട്
1: എത്തിയത് മാത്രം.
2: 1979 ജൂലൈ 10 ഉറൂബ് അന്തരിച്ചു. മനുഷ്യനെയും സമൂഹത്തെയും വിശാലമായ വീക്ഷണകോണിൽ കാണുകയും ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്ത എഴുത്തുകാരനായിരുന്നു ഉറൂബ്. സാഹിത്യ ലോകത്തെ അസ്തമിക്കാത്ത സൂര്യൻ. മലയാള റേഡിയോ പ്രക്ഷേപണത്തിന്റെ പ്രാരംഭകാലം തൊട്ട് 25 വർഷം

0: അതിനെ കൈപിടിച്ച് നടത്തി കൃത്യമായ ദിശാബോധം നൽകിയ ഗുരുനാഥന് ആകാശവാണിയുടെ ഓർമ്മപ്പൂക്കൾ.
1: ഈ സ്റ്റേഷനിൽ ജോലി ചെയ്ത എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം അക്കാലത്ത് ഓഫീസർമാർ മാത്രമല്ല, എഞ്ചിനീയർമാർ, ക്ലാർക്കുമാർ, പ്യൂൺസ്, മസാലിച്ചി അടക്കമുള്ളവർ പ്രക്ഷേപണത്തിൽ പങ്കുകൊണ്ടു. ആത്മാർപ്പണബുദ്ധിയോടെ ഉദയാസ്തമനം പ്രവർത്തിച്ച അനേകം കലാകാരന്മാരുടെ വിയർപ്പും വിമ്മിഷ്ടവും തളംകെട്ടി നിൽക്കുന്നതാണ് ഈ സ്റ്റുഡിയോകൾ. എന്നിട്ട് എന്ത് നേടിയെന്ന് എന്റെ യുവസുഹൃത്തുക്കൾ ചോദിക്കരുത്. സംതൃപ്തി നേടിയെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഉത്തരം.
0: സസ്നേഹത്തിൽ ഉറൂബിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദർ റാസയുമായി പങ്കുവച്ചത് ചിത്രകാരനായ മകൻ ഇ സുധാകരൻ.
2: സസ്നേഹം.
0: മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജാ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യം എസ് ജാനകി പാടിയ ഗാനം, രചന വയൻവിക്കുറിപ്പ്, സംഗീതം ജോൺസൺ.

ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം ചിത്രം അങ്കം. രചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം ശങ്കർ ഗണേഷ്.

ചിത്രം ഒരു പൈങ്കിളി കഥ. പാടിയത് ബാലചന്ദ്രമേനോൻ ശ്രീവിദ്യ. ഗാനമൊരുക്കിയത് ബിച്ചു തിരുമല, എ ടി ഉമ്മാർ.

0: പൂക്കൂട കുട്ടികളുടെ പരിപാടി.
1: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ സീനിയർ സെക്കൻഡറി MES സെൻട്രൽ സ്കൂൾ തിരൂരിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം.
2: ആദ്യമായി ഒരു പ്രാർത്ഥനാ ഗാനം പാടുന്നവർ റിൻഹ വിട്ടി, കാർത്തിക് സദാനന്ദ്, മുഹമ്മദ് റസാൻ, മുഹമ്മദ് ഹാമിസ്, മുഹമ്മദ് ഹാദി.

ഇനി ഒരു ഹിന്ദി ദേശഭക്തിഗാനമായാലോ. പാടുന്നവർ മുഹമ്മദ് ഹാമിസ്, റസിൽ അബ്ദുൽ കാസിം, മുഹമ്മദ് ഹാദി, മുഹമ്മദ് റസാൻ, ഐറിൻ ഫാത്തിമ ഖാത്തൂൺ, റിൻഹ വീട്ടി, കാർത്തിക് സദാനന്ദ്.

0: തുടർന്ന് ഒരു പ്രസംഗമായാലോ. സാങ്കേതിക വിദ്യയുടെ അനുഗ്രഹങ്ങളും ശാപങ്ങളും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു ഹലാമറിയം.
1: സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സാങ്കേതിക വിദ്യ മനുഷ്യനെ ഉയർത്താനും താഴ്ത്താനും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യ എന്നാൽ മനുഷ്യന്റെ അറിവും ശ്രമവും ഉപയോഗിച്ച് ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമമാണ്. ഇത് ഇന്നത്തെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും ബാധിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതോപകരണങ്ങൾ, കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, വിദ്യാലയങ്ങളിലെ പഠന സാമഗ്രികൾ എല്ലാം സാങ്കേതിക വിദ്യയുടെ ഉദാഹരണങ്ങളാണ്. സാങ്കേതിക വിദ്യ മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അനവധിയാണ്. സമയം കളയാതെ എന്തും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്നതാണ് അതിന്റെ പ്രധാന സവിശേഷത. ഈ ഉന്നത പഠനവുമായുള്ള സാങ്കേതിക മുന്നേറ്റങ്ങൾ നമ്മുടെ അറിവിന്റെ പരിധികളെ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ബന്ധം ലോകത്തെ ഒരു കുടുംബമാക്കിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ബട്ടൺ അമർത്തിയാൽ ലോകത്തിന്റെ മറ്റൊരു കോണിലുള്ളവരുമായി സംസാരിക്കാനും കാണാനും കഴിയും. സാങ്കേതിക വിദ്യ അനുഗ്രഹമോ ശാപമോ എന്നത് അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ ആശ്രയിക്കുന്നു. മനുഷ്യന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇതൊരു സഹായിയായി നിലകൊള്ളുമ്പോഴേ അതിന്റെ യഥാർത്ഥ വില മനസ്സിലാകൂ. അതിനാൽ സാങ്കേതിക വിദ്യയെ ഉചിതമായ രീതിയിൽ ഉപയോഗിച്ച് അതിൻ്റെ അനാവശ്യമായ പ്രയോഗം ഒഴിവാക്കേണ്ടത് നമ്മുടെ കടമയാണ്. സാങ്കേതിക വിദ്യ മനുഷ്യൻ സൃഷ്ടിച്ചത് ഭാവി മെച്ചപ്പെടുത്താനാണ്. അത് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സൃഷ്ടിയുടെ മഹത്വത്തെ അപമാനിക്കലാണ്.
0: ഇനി മുഹമ്മദ് ഹാദിയുടെ ലളിതഗാനം കേട്ടാലോ.

തത്തിക്കളിയാമോ എത്തലായി കരി മൊത്തം ചേരന്തുടന്നിട്ടതായി തപ്പിട കൂവിടിൽ നിപ്പതാ സൊഹബ റപ്പർ പടയേറ്റ് കാഫിരിൽ പത്തിൽ തഴയാതൊത്തു തോളറുകളും അബ്ദുള്ള തല ബമ്പരും പറ്റിയ കൂഫിറുകൾ ബെട്ടിനലേബിലും തിട്ടുക്കുലം ഷഹീദാകവേ

ഏറ്റലാൽ തീ കുരിപ്പോറ്റലാറാടൻ ഏറ്റബിൻ അറിവു ഷിത്ത് പിൻ ഈ എടുത്തിടും മുതൽ ഇടുത്തടുത്തടൽ കൊടുത്ത് ബർഫുജാത്തിനാൽ അറ്റൽ തോളറാണി ഫാറ്റലായി ഇളകി തോറ്റുപായും അത് വാഖിയായി അണ്ടത്തുക്ക് ദലിലുണ്ട് ഹഫീലവർ ബിണ്ട് സരമത് കേൾവിരേ.

0: തുടർന്ന് ആധുനിക കവിത്രങ്ങളെക്കുറിച്ച് ഒരു ലഘു വിവരണം നൽകുന്ന പരിപാടിയാണ്. പങ്കെടുക്കുന്നവർ റിൻഹ വീട്ടി, കാർത്തിക് സദാനന്ദ്, മുഹമ്മദ് ഹാമിസ്, ഐറൻ ഫാത്തിമ ഖാത്തൂൻ.
1: മലയാള കവിതയെ നവോത്ഥാനത്തിന്റെ പ്രകാശത്തിലേക്ക് നയിച്ച മൂന്ന് മഹാകവികളായ കുമാരൻ ആശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഇവരെയാണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത്.

വീണപൂവിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം കാണിച്ചു തന്ന കവിയാണ് കുമാരൻ ആശാൻ. സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ കവിയായിരുന്നു. ജാതി വ്യവസ്ഥയും അസമത്വവും വിമർശിച്ച അദ്ദേഹത്തിന്റെ കവിതകൾ മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശം നൽകുന്നു. വള്ളത്തോൾ നാരായണ മേനോൻ ദേശസ്നേഹത്തിന്റെ കവിയായിരുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ

0: വരതേ.
1: ഈ വരികൾ മാത്രം മതി അദ്ദേഹത്തിന്റെ ദേശസ്നേഹത്തെ ഉയർത്തിക്കാട്ടാൻ. കേരളത്തിന്റെ കലാ സംസ്കാര സംരക്ഷണത്തിനായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിച്ചുകൊണ്ട് ശൈലിപരമായ ഭംഗിയുള്ള കവിതകൾ രചിച്ചു.
0: ഒരൊറ്റ

0: സ്നേഹത്തെക്കുറിച്ച് ഇതിലും മനോഹരമായി മലയാളത്തിൽ ഒരു രചനയുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ കൃതികൾ സാഹിത്യ ഗൗരവവും പണ്ഡിതത്വവും പ്രകടമാക്കുന്നു. ഇങ്ങനെ ഈ മൂന്ന് മഹാകവികൾ മലയാള സാഹിത്യത്തിന് പുതിയ ദിശയും നവോത്ഥാന ചിന്തയും നൽകി. അവരുടെ സംഭാവനകളാൽ മലയാള കവിത സമ്പന്നമായി. ആധുനിക കവിത്രയം മലയാള സാഹിത്യത്തിന്റെ മൂന്ന് തൂണുകളായി ഇന്നും മലയാളിയുടെ മനസ്സിൽ ഓർക്കപ്പെടുന്നു.
1: ഗാന്ധാരി വീണ്ടും കരയുന്നു എന്ന കവിത അവതരിപ്പിക്കുന്നു ടിഷ സന.
2: യുവകവി ശ്രീ കൊപ്പം വിജയന്റെ ഗാന്ധാരി വീണ്ടും കരയുന്നു.
3: കുരുക്ഷേത്രമുണരുന്നു വീണ്ടും.

ഞങ്ങൾക്കു കീഴിലൊരു ചില്ലിട്ട കൂട്ടിൽ പാതവക്കിൽ കാക്കയും കിളികളും കാഷ്ടിച്ച് പൂജിച്ച്

പുഷ്പചക്രങ്ങളിൽ മിന്നുന്ന വേരുകൾ മത്സരം കൂട്ടേക്കുമിന്നിടുമ്പോൾ നടുക്കം ദിക്രയിൽ രേഖപ്പെടുത്തുന്നു ദൂരത്തിരുന്നു സാമാജികന്മാർ. അച്ഛനില്ലാത്ത കിടാങ്ങൾ തൻരൂതനം പീയൂഷമായി നേതാവേ കരുതുക. അർത്ഥം

0: ചിത്രീകരണം കേൾക്കാം. പുതിയ തലമുറ അവതരിപ്പിക്കുന്നവർ കാർത്തിക് സദാനന്ദ്, മുഹമ്മദ് ഹാഷിർ മുബാറക്.
1: നമസ്കാരം മാഷേ, എന്നെ മനസ്സിലായോ?
2: ആ നമസ്കാരം. സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ലേ കുട്ടിയെ.
1: ഇത് ഞാനാ മാഷേ, അരവിന്ദൻ. പകുതി വെച്ച് പഠിപ്പ് നിർത്തി വർക്ക്ഷോപ്പിൽ പണിക്ക് പോയ എന്നെ മാഷാണ് തിരിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തിയത്.
2: ഏ ആർ അരവിന്ദൻ അല്ലേ? ചായക്കടക്കാരൻ രാജന്റെ മകൻ അല്ലേ? മറന്നിട്ടില്ല, നീ പുറംനാട്ടിലാണെന്നാ കേട്ടിരിക്കണത്.
1: അതെ മാഷേ, ദുബായിലായിരുന്നു. വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഇനി എന്തായാലും തിരിച്ചുപോക്കില്ല, നാട്ടിലെന്തെങ്കിലും ചെയ്യണം.
2: അപ്പോൾ അരവിന്ദന്റെ കുടുംബം?
1: ഭാര്യയും രണ്ട് മക്കളും. മൂത്തതാണും ഇളയത് പെണ്ണും. ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അവൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുണ്ടേ.
2: ആ നിന്നെയും മാനേജ് ചെയ്യാനും ഞങ്ങളും കുറെ കഷ്ടപ്പെട്ടതല്ലേ. എല്ലാ സമരത്തിന്റെയും മുൻപന്തിയിൽ നീയായിരുന്നില്ലേ പടനായകൻ?
1: അതൊക്കെ ചോരത്തിളപ്പിന്റെ കാലത്ത് സംഭവിച്ചതല്ലേ മാഷേ. അന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്?
2: ആ ചോരത്തിളപ്പ് നിന്റെ മോനും കാണൂട്ടോ അരവിന്ദ. അതിനിപ്പോൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല കാലം ഒരുപാട് മാറിയില്ലേ.
1: ശരിയാ മാഷേ, പിള്ളേർക്കിപ്പോ അധ്വാനത്തിന്റെ വില അറിയില്ല. അവർക്കിപ്പോ സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ബൈക്ക്, എന്തു പറയാനാ?
2: അതിലൊന്നും വലിയ കാര്യമില്ല അരവിന്ദ. എന്റെ പേരെ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാ. കൂടുതൽ സമയം വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ.
1: ഇവരൊക്കെ ഇനി ശരിയായ ജീവിതം. ഇനി എന്നാ പഠിക്കാം മാഷേ?
2: അതിലൊന്നും ഒരു ടെൻഷന്റെ ആവശ്യമില്ല അരവിന്ദ. ഇന്നത്തെ കുട്ടികൾ പഠന കാര്യത്തിലായാലും ലോകവിവരത്തിലായാലും വളരെ മുന്നിലാ.
1: എന്നാലും മാഷേ, ഇവരുടെ ഈ പോക്ക് കാണുമ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല മാഷ് പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ പഠിച്ച കാലമല്ലല്ലോ.
2: മനുഷ്യനുള്ളിടത്തോളം കാലം മാറ്റമുണ്ടായിരിക്കും അരവിന്ദ.
1: ശരിയാ മാഷേ, ഞങ്ങളൊക്കെ ഇന്ന് ഉച്ചക്കഞ്ഞി കൊണ്ടാ വിശപ്പ കിട്ടിയത്. ഇന്നിപ്പോ അതാണോ സ്ഥിതി? എന്തേലും കഴിക്കാൻ തോന്നിയാൽ അടുക്കളയ്ക്കല്ല പോക്ക്, ഫോൺ എടുക്കുന്നു, ഓർഡർ ചെയ്യുന്നു. സ്വിഗ്ഗി, സൊമാറ്റോ, മന്തി എല്ലാം മുറ്റത്തെത്തുന്നു.
2: പണ്ടത്തെ പോലെയല്ലോ അരവിന്ദ. വീട്ടിലുള്ളത് നാലു പേരാണെങ്കിൽ നാലു പേർക്കും ജോലിയും തിരക്കായിരിക്കും. പിന്നെ ആരാ അടുക്കളയർക്ക് കേടുവ? ഈ പറയുന്ന സൊമാറ്റോയും സ്വിഗ്ഗിയും ഉള്ളത് കൊണ്ട് മാത്രം പട്ടിണിയില്ലാത്ത കുറെ കുടുംബങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ലേ അരവിന്ദ?
1: ആണായാലും പെണ്ണായാലും മേലനങ്ങാൻ വയ്യ. എന്നാലോ ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പം തന്നെ സാധിക്കും വേണം. എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഒരു കാര്യം നടത്തണമെങ്കിൽ അത് എത്ര വട്ടം അമ്മയോട് പറഞ്ഞിട്ടാ അമ്മ അത് അച്ഛനോട് പറഞ്ഞ് നടത്തിക്കുക?
2: പണ്ടത്തെ കാലമല്ലല്ലോ അരവിന്ദ. അച്ഛനെ കണ്ടാൽ പേടിച്ചൊളിച്ചിരുന്ന കാലമൊക്കെ പോയി. ഇപ്പോൾ ഫ്രണ്ട്സ് അല്ലേ. അച്ഛനും മോനുമൊക്കെ ഒരു കാര്യം വേണമെങ്കിൽ നേരിട്ട് അച്ഛനോട് പറഞ്ഞ് സാധിപ്പിച്ചെടുക്കും. ഒരു തരത്തിൽ അതും നല്ലതാ.
1: നല്ലതൊക്കെ തന്നെയാ മാഷേ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മോൻ പറഞ്ഞത് 2 ലക്ഷം രൂപ വില വരുന്ന ക്യാമറ മേടിച്ചു തരാനാ. അതിപ്പോ തന്നെ കിട്ടിയേ തീരൂ. മാഷിനറിയാലോ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു 10 രൂപ കൊടുത്താൽ ക്ലാസ് ഫോട്ടോ കിട്ടുമായിരുന്നു. അതുകൂടി വാങ്ങാൻ പറ്റാറില്ല. അതിനൊക്കെ എത്ര വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയോ മാഷേ?
2: അതൊക്കെ പോട്ടടോ. ഇപ്പെന്തിനാ അവൻ ക്യാമറ ചോദിക്കുന്നത്?
1: അവന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തുടങ്ങിയതാ മാഷേ ഈ ഫോട്ടോഗ്രാഫി ഭ്രമം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവനൊരു ക്യാമറ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് അവനും കൂട്ടുകാരും ചേർന്ന് ഷോർട്ട് ഫിലിം എന്നും പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. കഷ്ടകാലത്തിന് അതൊരു മത്സരത്തിന് 1st പ്രൈസ് കിട്ടി. അതോടെ അവന് ഡോക്ടറുമാവണ്ട, എൻജിനീയറുമാവണ്ട, ക്യാമറമാനായാൽ മതി. ഞാനും ഭാര്യയും എത്ര ആഗ്രഹിച്ചതാ മാഷേ അവനൊരു ഡോക്ടറായി കാണാൻ. എത്ര പറഞ്ഞിട്ടും ചെക്കൻ്റെ തലയിലോട്ടൊന്നും കയറുന്നില്ല. അവനിപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണമെന്നാ പറയുന്നത്. മാഷ് അവനോടൊന്ന് സംസാരിക്കുവോ?
2: അതിപ്പോൾ അരവിന്ദ, ഈയൊരു കാര്യത്തിൽ പൂർണ്ണമായി കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് അവസരങ്ങൾ കൂടുതലാണ്. എല്ലാവർക്കും ഡോക്ടറും എഞ്ചിനീയറും ഒന്നുമാകാൻ പറ്റില്ലല്ലോ. ഇവിടെ അരവിന്ദന്റെ മകന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതിനവനുള്ള കഴിവും അവൻ തെളിയിച്ചു. ഇനിയിപ്പോൾ അവന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്നതാണ് നല്ലത്. ആർക്കറിയാം, ഒരുപക്ഷെ വരും കാലത്ത് വലിയൊരു ക്യാമറാമാന്റെ അച്ഛനെന്ന നിലയിലും അരവിന്ദൻ അറിയപ്പെടും.
1: ഞാൻ ഇത്രയൊക്കെ ആലോചിച്ചില്ല. മാഷ് പറഞ്ഞപ്പോഴാ ഇതിൻ്റെയൊക്കെ ആഴം ഞാൻ ചിന്തിക്കുന്നത്. അവർക്കിഷ്ടമില്ലാത്ത ഡോക്ടറും എഞ്ചിനീയറും എന്തിനാ

0: അല്ലേ അവർ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? അവന്റെ ഇഷ്ടം അതാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ, ഇല്ലേ മാഷേ?
1: തലമുറകളെ തമ്മിൽ താരതമ്യം ചെയ്യാതെ ഓരോ കാലഘട്ടത്തിലും നന്മകളും തിന്മകളും വേർതിരിപ്പിച്ചെടുക്കാം. വിശാലമായ ഈ ലോകത്ത് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ കയ്യൊപ്പ് പതിപ്പിക്കാൻ നമുക്ക് അവസരമൊരുക്കാം.
2: അവസാനമായി ഒരു നാടൻപാട്ട് കേൾക്കാം. പാടുന്നവർ റിസ ഇ കെ, ടിഷ സന, കാർത്തിക് സദാനന്ദ്, മുഹമ്മദ് റസാൻ.

ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് തിരൂർ സീനിയർ സെക്കൻഡറി എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം ചകോരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് രാജേഷ് തായാട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. രാവിലെ രാജസ്ഥാനിൽ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 100,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ചിപത്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം മോദി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2-ാം ഘട്ടത്തിലും പ്രധാനമന്ത്രി തറക്കല്ലിടും. ചുരു സാത്പൂൽ ചുരു രത്തൻഗഡ് റെയിൽവേ റെയിൽ ഇരട്ടിപ്പിക്കൽ പദ്ധതികളും നാഷണൽ ഹൈവേ 125A ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ 4-വരി പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 പേർക്ക് അദ്ദേഹം നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി സാനന്ദിൽ 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന മോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിൽ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ പ്രധാനമന്ത്രി ന്യൂസിലാൻഡിലെത്തും. സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദേശസ്നേഹിയും തത്വചിന്തകനും ആത്മീയ ദർശകനുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ രാഷ്ട്രനിർമ്മാണ പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കാൻ എല്ലാവർക്കും പ്രചോദനമാകുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ഉദ്ദേശിച്ചാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപ്പാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാത്ത വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറുവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി മോൻ ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവരസേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്.

0: കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണ് 8 വീടുകൾ ഭാഗികമായി തകർന്നു. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കഴിഞ്ഞ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. മഴക്കാലം കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയയും അർജന്റീനയും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് ഈജിപ്ത് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചത്. കാബോ വെർദയെ 2-3 തോൽപ്പിച്ചാണ് അർജന്റീന പ്രീ ക്വാർട്ടറിൽ എത്തിയത്. രാവിലെ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 1 ഗാനയെ പരാജയപ്പെടുത്തിയാണ് കൊളംബിയയുടെ പ്രീ ക്വാർട്ടർ പ്രവേശനം. രാത്രി 10:30 ആദ്യ പ്രീ ക്വാർട്ടറിൽ മെറക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2 മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 1 മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസിൽ 7 ചാമ്പ്യനായ നോവാക് ജോക്കോവിച്ച് ഫ്രാൻസിൻ്റെ ആർദർ റിൻഡനക്കിനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇതോടെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്തി ജോക്കോവിച്ച്. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1100 ഏറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിൻ്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 സെൻസസിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിൻ്റെ താക്കോൽ മുഖ്യമന്ത്രി VD സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. സംസ്ഥാനത്തെ അൺഎയ്ഡഡ് സ്കൂൾ മുഖാന്തരം സമാഹരിച്ച തുക ഉപയോഗിച്ച് ചൂരൽമലയിലെ ശശിധരനാണ് അസോസിയേഷൻ വീട് നിർമ്മിച്ചു നൽകിയത്. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ സഭാദിനാഘോഷവും ദുഃഖറാന തിരുനാൾ ആചരണവും നടത്തി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പൊതുസമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. ക്യാമ്പിൽ 9 പ്രായക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ അർബുദ പ്രതിരോധ വാക്സിൻ ലഭ്യമാകും. പ്രസിദ്ധ കാതികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97 ജന്മദിന ആഘോഷം ഇന്ന് പത്തനംതിട്ട ശ്രീ ചിത്തിര തിരുനാൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തും. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. തൃശൂർ നെടുപ്പുഴയിൽ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങി കാണാതായ 2 മൃതദേഹം കണ്ടെത്തി. നെടുപ്പുഴ സ്വദേശിയും സുഹൃത്തുമാണ് മരിച്ചത്. നെടുപ്പുഴ മല്ലിത്തറ കടവിൽ ഇന്നലെ രാത്രി 8 സംഭവം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 24:40. 438.6 മീറ്ററിലുള്ള

ആകാശവാണി കോഴിക്കോട്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
3: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഫെസ്റ്റ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
3: ഫെസ്റ്റ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം പാവങ്ങാട്, കോഴിക്കോട്.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. 480 കോടി രൂപ ചെലവിലാണ് 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള പുതിയ ടെർമിനൽ കെട്ടിടം പൂർത്തീകരിച്ചത്. മേഖലയിലെ വിനോദസഞ്ചാരം, വ്യാപാരം, തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് ടെർമിനൽ ഉത്തേജനം നൽകും. ജോധ്പൂരിൽ മോഡിഫൈഡ് ഉഡാൻ പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1 ലക്ഷം കോടിയിലേറെ

0: രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പദ്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം മോദി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന നരേന്ദ്രമോദി സാനന്ദിൽ 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദേശസ്നേഹിയും തത്വചിന്തകനും ആത്മീയ ദർശകനുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ രാഷ്ട്രനിർമ്മാണ പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കാൻ എല്ലാവർക്കും പ്രചോദനമാകുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ സംസ്കാരത്തിനും ആത്മീയതയ്ക്കും ദേശീയ ബോധത്തിനും ആഗോള അംഗീകാരം നൽകുന്നതിൽ സ്വാമി വിവേകാനന്ദൻ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും സഹകാരികൾക്ക് ആശംസകൾ നേർന്നു. സഹകരണ സ്ഥാപനങ്ങൾ കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്വത്തിന്റെയും അടിത്തറ സഹകരണ മേഖലയാണെന്ന് അമിത്ഷാ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പെറു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായി അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന മോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ പ്രധാനമന്ത്രി ന്യൂസിലാന്റിലെത്തും. ഇന്ത്യയും ഇസ്രയേലും തമ്മിലെ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പിട്ടത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിത നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയും ഇസ്രയേലും തമ്മിലെ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് കരാർ സംഭാവന ചെയ്യുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥ ഇല്ല. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയില്ലെന്നും അതിനാൽ പുതിയ ഭരണം വന്നപ്പോഴേക്കും പകർച്ചവ്യാധി വ്യാപിച്ചതായും മന്ത്രി പറഞ്ഞു. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായതായും അദ്ദേഹം അറിയിച്ചു. കൊല്ലം അച്ചൻകോവിലിലെ ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി KA തുളസി അറിയിച്ചു. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ വിലയിരുത്തിയ ശേഷമാണ് നടപടി. മേഖലയിലെ ആദിവാസി കുടുംബത്തിന്റെ ദാരിദ്ര്യവും കുട്ടികളുടെ മോശം അവസ്ഥയും യഥാസമയം റിപ്പോർട്ട് ചെയ്യാതിരുന്ന ST പ്രൊമോട്ടറെ സ്ഥാനത്തുനിന്ന് നീക്കി. കുടുംബത്തിന് അടിയന്തരമായി ഭക്ഷണ കിറ്റുകൾ എത്തിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. അദാനിയുടെ വക്താവായി മാറുന്നത് ഉപേക്ഷിച്ച് സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ അടിയന്തര നടപടികളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് കടക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഈ വിഷയത്തിൽ അടിയന്തര ജാഗ്രത പാലിക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MP സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളൊഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണ് 8 വീടുകൾ ഭാഗികമായി തകർന്നു. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്തി.

0: വരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. വിപണിയിൽ വളത്തിന്റെ ലഭ്യതയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഒഴിവാക്കി ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ബുധനാഴ്ച ആരംഭിച്ച പദ്ധതിയിൽ ഇതുവരെ 250 കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്.
1: ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ പ്രീ ക്വാർട്ടർ രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. നാളെ പുലർച്ചെ 2:30 പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ കാബോവെർദയെ 2-3 തോൽപ്പിച്ച് അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രാവിലെ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് ഖാനയെ പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2 മത്സരം ഇന്ന് രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 1 മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസിൽ 7 ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർദർ റിൻഡർനെക്കിനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇതോടെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പമെത്തി ജോക്കോവിച്ച്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9:00 ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. ക്യാമ്പിൽ 9 പ്രായക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ അർബുദ പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കും. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനംവകുപ്പിന്റെ പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്താണ് ഹരിത പദ്ധതി നടപ്പാക്കുന്നത്. വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ഈ പ്രവർത്തനം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. പ്രസിദ്ധ ഗാഥികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97 ജന്മദിനാഘോഷം ഇന്ന് പത്തനംതിട്ട ശ്രീ ചിത്രതിരുനാൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തും. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്വർണവിലയിൽ നേരിയ ഇടിവ്. പവന് 200 കുറഞ്ഞ് 1,07,600. ഗ്രാമിന് 25 കുറഞ്ഞ് 13,450 ഇന്നത്തെ വില. കോഴിക്കോട് പുതിയ പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് പൂർണ്ണമായി കത്തിനശിച്ചു. ആളപായമില്ല. മീഞ്ചന്ത ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. തൃശൂർ നെടുപുഴയിൽ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങി കാണാതായ 2 മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയും ഇയാളുടെ സുഹൃത്തുമാണ് മരിച്ചത്. നെടുപുഴ മല്ലിത്തറ കടവിൽ ഇന്നലെ രാത്രി 8 സംഭവം. വയനാട് ചൂരൽമല ദുരന്തബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി VD സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആയിരുന്നു ചടങ്ങ്. സംസ്ഥാനത്തെ അൺഎയ്ഡഡ് സ്കൂൾ മുഖാന്തരം സമാഹരിച്ച തുക ഉപയോഗിച്ച് ചൂരൽമലയിലെ ശശിധരനാണ് അസോസിയേഷൻ വീട് നിർമ്മിച്ചു നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ഔദ്യോഗിക സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ രാത്രി 10 മൊറോക്കോ കാനഡയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഇനി അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കോഴിക്കോട് വാർത്താ ദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. വന്നു VBG റാംജി, ഉറപ്പാണ് ഇനി തൊഴിൽ.
3: രണ്ടു പതിറ്റാണ്ടിലേറെ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകൾക്ക് ആശ്വാസമായി ലോക ശ്രദ്ധയാകർഷിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി പദ്ധതി കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിലായി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവൃത്തി ദിനങ്ങൾ 100 പുതിയ പദ്ധതിയിൽ അത് 125 എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ഒപ്പം ജലസുരക്ഷ, ഗ്രാമീണ

0: ഗ്രാമീണ ജീവനോപാധി, അടിസ്ഥാന സൌകര്യം, ദുരന്ത നിവാരണം എന്നീ നാല് വിഭാഗങ്ങളിലാണ് ഇനി മുതൽ പ്രവൃത്തികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
1: തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് 100% കൂലി ചെലവ് വഹിച്ചിരുന്ന സ്ഥാനത്ത് ഇനി 60% മാത്രമേ വഹിക്കൂ എന്ന് കേന്ദ്രം വ്യക്തമാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കിത് വലിയ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പേരിലെ മാറ്റത്തിനൊപ്പം പദ്ധതിയിലും മാറ്റങ്ങളുണ്ട്. കേന്ദ്രീകൃത പോർട്ടൽ വഴി തൊഴിലാളികൾക്ക് രാജ്യത്ത് എവിടെയിരുന്നും ജോലി ആവശ്യപ്പെടാം. ജോലി ആവശ്യപ്പെട്ട് 15 ദിവസത്തിനകം തൊഴിൽ നൽകണമെന്നാണ് വ്യവസ്ഥ. അത് നടപ്പാക്കിയില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തൊഴിലാളിക്ക് തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടിവരും.
0: തൊഴിലാളികളുടെ ബാങ്ക് അക്കൌണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് കൂലി നേരിട്ട് ആഴ്ചയടിസ്ഥാനത്തിലോ പരമാവധി 15 ദിവസത്തിനകമോ കൈമാറണം. കാലതാമസം വരുത്തിയാൽ പ്രതിദിനം 0.05% നിരക്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ്. വി ബി ജിറാംജിയിൽ അംഗമാകുന്ന തൊഴിലാളികളുടെ കൂലി കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. ഈ നിരക്ക് തീരുമാനിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമില്ല.
2: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് വി ബി ജി റാംജി പദ്ധതി എന്നായി മാറിയിട്ടുണ്ട്. എന്നാൽ വി ബി ജി റാംജി എന്ന പേര് വരികയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കൂലി, കേരളത്തിലെ മിനിമം തൊഴിലുറപ്പ് വേതനം 401 രൂപയായി, 369 രൂപയുള്ളത് 401 രൂപ കൂലിയായി വർദ്ധിച്ചിട്ടുമുണ്ട്.
3: പൊതുപ്രവർത്തകനും പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനുമായ പ്രേം കിഷോർ.
2: അതുപോലെ പദ്ധതികളിലുള്ള പണികളുടെ കാര്യത്തിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം തൊഴിലുറപ്പിൽ ഏറ്റെടുത്തിട്ടുള്ള വർക്കുകൾ, തോട് നവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ വാട്ടർ കൺസർവേഷൻ വർക്കിൽ ഭൂമി തട്ടിത്തിരിക്കുന്ന വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മഴക്കുഴി നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള വർക്കുകളും ഏറ്റെടുക്കാൻ പറ്റുന്നതാണ്. അതിന്റെ സോഫ്റ്റ്വെയർ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വി ബി ജി റാംജി പദ്ധതിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി മുതൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്ന മുറയ്ക്ക് യുക്തധാര അടിസ്ഥാനത്തിൽ ഒരു പഞ്ചായത്തിന്റെ മാപ്പിംഗ് സിസ്റ്റം അറിഞ്ഞുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ എവിടെയൊക്കെയാണ് ഏതെല്ലാം വർക്കുകളാണ് വേണ്ടതെന്ന്, എവിടെയെല്ലാം ഏതെല്ലാം വർക്കുകൾ സ്യൂട്ടബിൾ ആണ് എന്ന് നോക്കി മാത്രമേ വർക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ.
1: ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന ജീവനോപാധി സൌകര്യം, ദുരന്ത നിവാരണം എന്നീ 4 വിഭാഗങ്ങളിലാണ് പ്രവൃത്തികൾ. ഈ വിഭാഗങ്ങളിലെ 318 പ്രവൃത്തികളുടെ കരട് പട്ടിക കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി മുതൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിലെ ജോലികൾ അനുവദിക്കില്ല. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ്. പ്രവൃത്തി പരിശോധന പഞ്ചായത്ത് തലത്തിലും പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന തൊഴിൽ കാർഡിന്റെ കാലാവധി 3 വർഷമാണ്. കാലാവധി പൂർത്തിയായാൽ പുതുക്കാം.
0: തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. തൊഴിലാളികൾ വേണ്ട പോലെ ജോലി ചെയ്യുന്നില്ല, സമയം പാഴാക്കുന്നു, ആൾമാറാട്ടം നടത്തി കൂലി കൈക്കലാക്കുന്നു തുടങ്ങിയവ. അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഏത് പദ്ധതിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നാം ഒരു പഞ്ഞവും കാണിക്കാറില്ല. പുതിയ പദ്ധതിയിൽ ജോലിയെടുത്തുവെന്ന വ്യാജരേഖകൾ ഉണ്ടാക്കാനാവില്ല. ക്രമക്കേടുകൾ തടയുന്നതിന് ബയോമെട്രിക് പഞ്ചിംഗ്, ജിയോ സ്പെഷ്യൽ ട്രാക്കിംഗ്, തത്സമയ ഡാഷ്ബോർഡുകൾ എന്നിവ നിർബന്ധമാക്കിയിട്ടുണ്ട്. കായികാധ്വാനം വേണ്ട ജോലികളാണ് വി ബി ജി റാംജിയിലെ പട്ടികയിൽ ഏറെയും.
3: തൊഴിലുറപ്പ് പദ്ധതിയിലെ ചില ഗുണഭോക്താക്കളുടെ പ്രതികരണം കേൾക്കാം. മലപ്പുറം വണ്ടൂരിലെ കുടിയേറ്റ കർഷകൻ സാബു മാത്യു.
4: ഞങ്ങളെപ്പോലുള്ള ചെറുകിട കർഷകർക്ക് വലിയ ഗുണപ്രദമാണ് തൊഴിലുറപ്പ് പദ്ധതി. അത് വി ബി ജി റാംജി എന്നാക്കിയാലും പദ്ധതി അതേപോലെ തുടരുന്നു എന്നതിൽ സന്തോഷകരമാണ്. 125 തൊഴിൽ ദിനങ്ങൾ കൂട്ടിയോടൊപ്പം തന്നെ തൊഴിൽ കൂലി വർധനവ് കൂടി അനിവാര്യമാണ്. അത് മാത്രമല്ല, കാർഷിക മേഖലയിൽ കൂടി ഈ തൊഴിലുറപ്പ് പദ്ധതി പരിധിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം.
3: വയനാട് മുട്ടിൽ സ്വദേശി ഗംഗാധരൻ.
5: ഇപ്പോ 100 തൊഴിൽ ദിനങ്ങളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് 125 തൊഴിൽ ദിനങ്ങളാക്കിയതിൽ സന്തോഷമുണ്ട്. ഇപ്പൊ നിലവിൽ ഏതാണ്ട് ഇന്ത്യൻ ജനസംഖ്യയുടെ 10% വരുന്ന ആളുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട്. 2006 പദ്ധതി തുടങ്ങിയത്. ഇപ്പൊ സേവന മേഖലയിലാണ് തൊഴിൽ ദിനങ്ങൾ ലഭിക്കുന്നതെങ്കിൽ അത് ഉൽപാദന മേഖലയിൽ കൂടി ലഭിക്കുകയാണെങ്കിൽ ഗ്രാമീണ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദം.
3: വടകര വില്ലാപ്പള്ളിയിൽ നിന്ന് അശോകൻ.
6: ഇപ്പോൾ 100 പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പരമാവധി ഒരു 125 പണി കിട്ടുന്നത് ഞങ്ങളുടെ പ്രദേശങ്ങളിലേക്കൊക്കെ ഉപകാരപ്രദമായിരുന്നു. അതുപോലെ തന്നെ കാർഷിക മേഖലയിലും കൂടി ഇത് ഉൾപ്പെടുത്തി ക്ഷീര മേഖലയിലും മത്സ്യ മേഖലയിലും ഒക്കെ ഇത് വരുവാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു.
1: കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 22 ലക്ഷം തൊഴിലാളികളിൽ 40% 60 പ്രായക്കാരായതിനാൽ അത് പ്രശ്നമായേക്കാം എന്ന് കരുതുന്നവരുമുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം പുതുതലമുറ തൊഴിലുറപ്പ് പദ്ധതിയോട് മുഖം തിരിക്കുന്നതാണ്. ന്യൂജൻ കക്ഷികളൊന്നും ഈ മേഖലയെ തിരിഞ്ഞുനോക്കില്ല. മണ്ണിലിറങ്ങി പണിയെടുക്കുക ശീലമാക്കിയാൽ അത് കുറച്ചിലായി കരുതുന്നവർ വർദ്ധിക്കുന്ന നാടാണ് കേരളം. പക്ഷേ

0: സമൂഹത്തിലെ പിന്നാക്കക്കാരായവർക്ക് ജീവിതയാത്ര മുന്നോട്ടു കൊണ്ടുപോകണമെങ്കിൽ ദിവസജോലിയും ദിവസക്കൂലിയും നിർബന്ധം. അതല്ലെങ്കിൽ അടുപ്പിൽ തീപുകയില്ല, എരിയുന്ന വയറിലെ തീയുമടങ്ങില്ല. രാജ്യത്തിന്റെ മലയോര മേഖലകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വിവിധ ഉന്നതികളിലെ താമസക്കാർക്കും തൊഴിലുറപ്പ് പദ്ധതി നൽകുന്ന ആശ്വാസം തെല്ലൊന്നുമല്ല.
1: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ കേരളത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിൽ അവർ ഭൂനികുതി രസീതി സമർപ്പിച്ച് അപേക്ഷിച്ചാൽ നിലമൊരുക്കൽ, കാടുവെട്ടിത്തെളിക്കൽ തുടങ്ങി പല ജോലികളും ചെയ്തിരുന്നു. എന്നാൽ ഇനി ജലസംരക്ഷണ പ്രവൃത്തികൾ മാത്രമേ ചെയ്യാനാകൂ. കനാലുകൾ, ഓവുചാലുകൾ, മണ്ണിടിച്ചൽ തടയാൻ ഭിത്തി, ചെറിയ തടയണ, നീർത്തടം, മഴക്കുഴി നിർമ്മാണം, കുഴൽക്കിണർ പുനരുദ്ധാരണം, കിണർ കുഴിക്കൽ, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, വനവൽക്കരണം, കാട്ടുതീ തടയൽ, ടാറും ഇന്റർലോക്കും മണ്ണും ഉപയോഗിച്ച് റോഡ് നിർമ്മാണം എന്നിവയും പദ്ധതിയിലുണ്ട്.
0: ഫണ്ട് വിഹിതത്തിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണെങ്കിലും വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ ഫണ്ടിന്റെ 90% കേന്ദ്ര ഗവൺമെന്റാണ് നൽകുക. 10% മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് പങ്കിടേണ്ടി വരിക. ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് പ്രതിവർഷം നിശ്ചിത ദിവസത്തെ തൊഴിലും വേതനവും ഉറപ്പു നൽകുന്ന ഈ സാമൂഹിക ക്ഷേമ പദ്ധതിയുടെ പ്രത്യേകതകൾ ഇവയാണ്: തൊഴിൽ അവകാശം, ഗ്രാമങ്ങളിൽ അവിദഗ്ധ കായികാധ്വാനത്തിന് തയ്യാറാകുന്ന എല്ലാ മുതിർന്ന അംഗങ്ങൾക്കും തൊഴിലിന്റെ നിയമപരമായ ഉറപ്പ്.
1: വി ബി ജി റാംജി പദ്ധതിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരുമുണ്ട്. മാറിയ കാലത്ത് തൊഴിൽ ദിനങ്ങളും കൂലിയും ഇനിയും കൂട്ടണമെന്നാണ് ഇക്കൂട്ടരുടെ വാദം. ഇക്കൂട്ടത്തിൽ ഭിന്നശേഷിക്കാരുമുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രതിദിനം കുറഞ്ഞത് 700 രൂപ വേതനവും വർഷത്തിൽ കുറഞ്ഞത് 200 തൊഴിൽ ദിനങ്ങളെങ്കിലും ലഭ്യമാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. 300 മുതൽ 450 രൂപ വരെയാണ് കേന്ദ്ര ഗവൺമെന്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിശ്ചയിച്ച കൂലി.
0: പുതിയ തൊഴിലുറപ്പ് പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിൽ വകയിരുത്തിയത് 3,136,44,00,000 രൂപയാണ്. സംസ്ഥാന ബജറ്റിൽ 1,422,66,00,000. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് വിസ്മൃതമാകുന്നുവെന്ന വേദന പലരും പങ്കുവയ്ക്കുമ്പോൾ വി ബി ജി റാംജി കൂടുതൽ തൊഴിൽ ദിനങ്ങളും കൂലിയും ഉറപ്പുവരുത്തുന്നതിന്റെ സന്തോഷത്തിലാകും ഗ്രാമീണ ജനത. പദ്ധതിക്കെതിരെ ചിലർ കോടതിയെ സമീപിക്കുമെന്ന റിപ്പോർട്ടുണ്ടെങ്കിലും പദ്ധതി നടപ്പാക്കാൻ 19 സംസ്ഥാനങ്ങളും വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു.
1: നാം കേരളീയർ മണ്ണറിഞ്ഞ് പണി ചെയ്ത കാലം വിദൂര സ്മൃതിയാണ്. NRI നിക്ഷേപത്തിന്റെ അഹന്തയിൽ മണ്ണിനോടും കൃഷിഭൂമിയോടും ദയാരഹിതമായി പെരുമാറുന്നവരാണ് മലയാളികൾ. പക്ഷെ അപ്പോഴും അവശേഷിക്കുന്ന ഭൂമിയെ നനയ്ക്കാനും നാടിനെ പച്ചപുതപ്പിക്കാനും നാട്ടുകാരെ വിത്തെറിഞ്ഞും വിളകൊയ്തും ഊട്ടാനും തുച്ഛവരുമാനക്കാരായ തൊഴിലുറപ്പ് പദ്ധതിക്കാർ ഉണ്ടെന്നത് സംസ്കൃതിക്ക് അഭിമാനമാണ്.
0: ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന വി കെ സുരേഷ്, അവതരണം സബിത ആനന്ദ്, വി കെ സുരേഷ്. തയ്യാറാക്കിയത് സിയാബ് പൊയിൽക്കാവ്.

അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും.

0: അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ 2ാം ഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
1: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta, where he will go to Prabanan temple complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the 3rd India-Australia annual summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.
0: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുപറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ SIRമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായി ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24 ഉണ്ടായ ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി

0: ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും പങ്കെടുത്തു. ഫെബ്രുവരി 28-നാണ് ഇസ്രായേൽ യുഎസ് വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്റ്റ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഖാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിര താമസക്കാരായ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ 1,07,600 ഗ്രാമിന് 13,450 ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് ജൂലൈ 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ ബാൽതാൽ പഹൽഗാം ഇരട്ട ബേസ് ക്യാമ്പുകളിൽ നിന്ന് 12,168 തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെത്തി. 48 കിലോമീറ്റർ ദൈർഘ്യമുള്ള നുൻവാൻ പഹൽഗാം പാതയിലൂടെയും 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാൽതാൽ പാതയിലൂടെയും പുലർച്ചെയോടെയാണ് യാത്ര ആരംഭിച്ചത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ച സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം രാജസ്ഥാനിലെ ബലോത്രയിൽ 100,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2-ാം ഘട്ടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അദാനിയുടെ വക്താവായി മാറുന്നത് ഉപേക്ഷിച്ച് സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ

അടിയന്തര നടപടികളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് കടക്കണമെന്നും അദ്ദേഹം കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. സഹകരണ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് മന്ത്രി എം ലിജു. സഹകരണ മേഖല പ്രതിസന്ധിയിലാണ്, അഴിമതിയിലാണ് എന്ന സന്ദേശം കൊടുക്കുന്നത് സഹകരണ മേഖലയോട് ചെയ്യുന്ന അപരാധമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥ ഇല്ലെന്നും പകർച്ചവ്യാധി നിയന്ത്രിക്കാനായതായും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കെ മുരളീധരൻ കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിച്ചു. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. ഇടുക്കി കട്ടപ്പന നരിയൻപാറയ്ക്ക് സമീപം സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. നരിയൻപാറ മുരളിപ്പറമ്പിൽ സജി തോമസാണ് മരിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. നാളെ പുലർച്ചെ 2:30 പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടുന്ന് തിരിച്ചു വിളിക്കുന്നതാണ്. നമ്പർ പറയാം, 9400024440.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലെ ആദ്യ കോളർ ലൈനിലുണ്ട്. ഹലോ.
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: രാജേഷ്, വടകര.
1: വടകരയിൽ നിന്നും രാജേഷ്. ഇപ്പൊ മഴ ഉണ്ടോ അവിടെ?
2: ഇല്ല,
1: മഴയില്ല. ഇന്ന് അധികം രാവിലെ മാത്രമേ ഉള്ളൂ ഇപ്പൊ മഴ.
2: മഴ
1: വേണ്ട. അതെ, മഴ വേണ്ടത്ര കിട്ടുന്നില്ല എന്നൊക്കെയുള്ളൊരു പരാതി പറയുന്നുണ്ട്. ശരിയാണോ വടകരക്കൊക്കെ? അതെ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം? ഇടയ്ക്ക് വിളിക്കാറുണ്ടോ? ഇപ്പൊ കുറച്ചായോ വിളിച്ചിട്ട്?
2: ഓക്കെ,
1: ഏതാ പാട്ട് വേണ്ടേ?
2: സ്വന്തം ജാനകി കുട്ടിയിലെ.
1: എന്ന് സ്വന്തം ജാനകി കുട്ടിയിലെ? ഓക്കെ, യേശുദാസ് പാടിയ ഗാനം അല്ലേ? അതെ, ഗാനരചനയും സംഗീതവും കൈതപ്രാണ്. ഓക്കെ, അപ്പൊ ആ പാട്ട് കേട്ടാലോ.
2: ഓക്കെ,
1: ശരി, താങ്ക് യു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: അടുത്ത ആള് ലൈനിലുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: ശ്രീജ, വളയനാട്.
1: വളയനാട് നിന്നും ശ്രീജ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: നല്ല വിശേഷം, പിന്നെ മഴ ഉണ്ട്
1: ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ട്, അതന്നെ എല്ലാവർക്കും പരാതി. ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്, അതിനുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാ വേണ്ടത്ര അങ്ങോട്ട് പെയ്യുന്നുമില്ല അല്ലേ? ഇപ്പൊ വെയിലാന്നൊക്കെയാ കേക്കണ. എങ്ങനെ? അറിയാം. അവിടെ അടുത്തന്നെയാണല്ലോ അല്ലേ? എന്റെ വീട് വാഴക്കാട്. അല്ല, മലപ്പുറം. അപ്പൊ വളയനാട് ഇപ്പോഴും മഴക്കാറും മഴയെ കണ്ട്. പക്ഷെ നേരത്തെ വടകരയെന്ന് വിളിച്ച ആൾക്ക് മഴ ഇപ്പം കഴിഞ്ഞു, രാവിലെ ഉണ്ടായിരുന്നുള്ളൂ. അതന്നെ, ചിലവർക്ക് ഉണ്ടാവും ചിലവർക്കില്ല. ഓക്കെ,
2: ഭക്ഷണമൊക്കെ?
1: അതെ, ആ കിട്ടാറുല്ലേ?
2: ബോബി സാറേ എടുക്കൽ അധികം അവരോടുള്ള കിട്ടൽ.
1: അതെ, അപ്പൊ വലിയ സന്തോഷം.
2: സന്തോഷമായി, കുറേയായി വിളിക്കാൻ നോക്കുന്നു.
1: ഇപ്പൊ കിട്ടിയല്ലോ, നമ്മൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമ്പോ കിട്ടുന്നുണ്ട്. ഓക്കെ, അല്ല പാട്ട് പറഞ്ഞില്ല കേട്ടോ.
2: പാട്ട് സമസ്യ എന്ന പടത്തിലെ കിളി ചിലച്ചു എന്നുള്ള പാട്ട്.
1: കിളി ചിലച്ചു വള ചിരിച്ചു അല്ലേ? ഓക്കെ, ആരോ പാടി? യേശുദാസ് പാടിയ പാട്ടല്ലേ? ഓക്കെ, ഒ എൻ വി കുറുപ്പിന്റെ വരികളാണ്,
2: ഉദയവാനു
1: സംഗീതമാണ്. ഓക്കെ, കേക്കാട്ടോ.
2: ഓക്കെ,
1: താങ്ക് യു.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
3: ഹലോ.
4: ഹലോ മാഡം.
3: നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
4: പ്രേമ. എന്റെ പേര് പ്രേമ എന്നാണ്.
3: പ്രേമ എന്നാണ്. ഓക്കെ. പ്രേമ എവിടുന്നാ വിളിക്കുന്നത്? സ്ഥലം?
4: പാവങ്ങാട്.
3: പാവങ്ങാട്.
4: ചീനാ പ്ലാസ്റ്റിക്.
3: ഓക്കെ. എന്താ ചെയ്യണത്?
4: ഞാന് സുഖമില്ലാത്ത ഒരാളാണ്. കാലിലെല്ലൊക്കെ പൊട്ടി.
3: അതെ. എന്ത് പറ്റിയതാ? ഇല്ല,
4: വഴിക്ക് വീണതാ.
3: അതെ. എത്ര ദിവസമായി?
4: ചെയ്യുമ്പോ വീട്ടില് വർക്ക് ഏരിയ തുടക്കുമ്പോ.
3: ശരി. എത്രയായി ഇപ്പോ?
4: അങ്ങനെ മോനാ എന്നെ നോക്കുന്നേ.
3: അതെ. അത് നല്ലോണം എത്രയായി ഇപ്പോ കാല് പൊട്ടിട്ട്?
4: ഇതിപ്പോ ഒരു കൊല്ലം, ഒന്നര കൊല്ലത്തിനോളായി. പക്ഷെ തൊടയതല്ല പൊട്ടിയത്.
3: ഓ, അപ്പൊ സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും അല്ലേ?

0: ശരി.
1: ഉണ്ടപ്പൊ വീട്ടിലെ ജോലിയൊക്കെ മോനെ എടുക്കും, അവൻ പണിക്ക് പോകുമ്പോ ഹോട്ടലിന് ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരും.
0: അതെ, അപ്പൊ തീരെ നടക്കാൻ പറ്റുന്നില്ല.
1: ഇല്ല ഇല്ല, എനിക്ക് ഇവിടെ നട്ടന്റെ അവിടുന്ന് മജ്ജന്റെ അവിടുന്ന് എല്ലാം കുത്തിയെത്തിട്ട് അങ്ങനെ ആകെ അധികം നിക്കാനൊന്നും പറ്റില്ല.
0: കുറെ നേരം നിക്കാനൊന്നും പറ്റുന്നില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ലേ?
1: ഓ, അത്യാവശ്യ കാര്യം ഇപ്പൊ ഇവിടെ ഇതുണ്ട്, പഞ്ചായത്ത് എനിക്ക് കസാര
0: വീൽചെയർ
1: തന്നിട്ടുണ്ട്, അതില് പ്രയോഗിക്കാനും അങ്ങനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്.
0: ഓക്കെ, അവനവന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ അല്ലേ? മോൻ ജോലിക്ക്
1: ചേർന്ന മോളിൽ ഇരുന്നിട്ട് അവനെന്തെങ്കിലും സഹായിക്കും, ഇങ്ങനെ പച്ചക്കറിയോ അങ്ങനത്തെ മുറിച്ചതൊക്കെ കഴിയും, അല്ലാണ്ട് നിക്കാൻ അധികം പറ്റും. നിക്കുമ്പോഴേക്കും നട്ടലിന് നടന്ന് വീടിനെ കഴിയും.
0: എന്നാലും നമുക്ക്
1: പൊട്ടിയതാണ്,
0: അത് സെറ്റ് ആവാൻ കുറച്ച് സമയം പിടിക്കുന്നു പറഞ്ഞു. ട്രീറ്റ്മെന്റ് ഉണ്ടോ?
1: അത് മേഡം അങ്ങനെ ഇപ്പൊ ഇവിടെ പാലിയേറ്റീവ് സിസ്റ്റർമാര് വരും, അപ്പൊ അവര് പ്രഷറും ഷുഗറൊക്കെ നോക്കും. പിന്നെ മെഡിക്കലിലേക്ക് പോണം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഓട്ടോയില് പോണ്ടേ, അതല്ല എനിക്ക് വേറെ വാഹനത്തിനൊന്നും പോവാൻ പറ്റില്ല.
0: അത് ശരി.
1: ഇവിടെ ഞങ്ങള് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ.
0: അതെയോ?
1: അത് ഞങ്ങള് പന്തിരിക്കാവ്.
0: അത് ശരി. എന്നാലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനും മോനെ സഹായിക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. നമുക്ക് അങ്ങനെ ഒരു ആശ്വാസം.
1: അതൊക്കെ ചെയ്യും, നിക്കാൻ കഴിയില്ല.
0: വേദന, നീര് വരുന്നുണ്ടാവും അല്ലേ?
1: ഭയങ്കര വേദന. ആ തൊടേന്റെ എല്ല് പൊട്ടിയതിനെ കൊണ്ട്
0: നിക്കാനും പ്രയാസായിരിക്കും.
1: ഞാൻ മോനോട് കൊറേ പറയുന്ന
0: വിളിച്ചേരെ. എന്തായാലും കിട്ടിയല്ലോ, നമുക്ക് കേൾക്കാറുണ്ടല്ലോ അല്ലേ? കേൾക്കാറില്ലേ?
1: ഓ, എന്റെ കുട്ടിക്കാലത്തെ ഉള്ളതാണ് റേഡിയോ, പഴയ പാട്ടിനോട് എനിക്ക് വലിയ ഇഷ്ടം.
0: അതെ,
1: അതാണ്. അപ്പൊ സുബൈദയിലെ പാട്ട് ഇപ്പൊ ഈ മേടപ്പ വെച്ച
0: സുബൈദയിലെ പാട്ട് വെച്ചുതരാം. ഓക്കെ,
1: സുബൈദല ഏത് നല്ലൊരു പാട്ട് വെച്ചാ ഇനി വിളിക്കുമ്പോ. ഇനിയിപ്പോ ആള് എല്ലാവർക്കും വിളിക്കാറില്ലല്ലോ, അപ്പൊ സാറും ഞാൻ അധികം സംസാരിക്കുന്നില്ല.
0: ഓക്കെ, താങ്ക് യു. എന്തായാലും പാട്ട് കൊടുക്കാട്ടോ സുബൈദയിലെ. എല്ലാവരും ഈശ്വരിയും അഞ്ജലി എല്ലാവരും കൂടെ പാടിയ പാട്ടാണ് ഈ ചിരിയും ചിരിയല്ല എന്നുള്ള പാട്ട്. പി ഭാസ്കറിന്റെ വരികളാണ്, ബാബുരാജാണ് സംഗീതം. നമുക്ക് ആ പാട്ട് കേൾക്കാം. നാളെ
1: മാഡത്തിന്റെ പേരെന്താ?
0: എന്റെ പേര് ശ്രീദേവി.
1: താങ്ക് യു മാഡം.
0: ഓക്കെ, താങ്ക് യു.

0: മണവാട്ടി പെണ്ണിന്റെ വർണ്ണന കേൾക്കുമ്പോൾ മരന്റെ കവിളത്ത് മൈലാഞ്ചി.
1: പുള്ളിമാൻ കുട്ടിയെ പാടി പുകഴ്ത്തുമ്പോൾ അല്ല.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
5: ഹലോ, നമസ്കാരം.
6: ഹലോ,
5: നമസ്കാരം. ആരായിരുന്നു?
6: നമസ്കാരം, ഞാൻ സുനിൽ പറമ്പിൽ ബസാർ.
5: സുനിൽ പറമ്പിൽ ബസാർ,
6: വസന്തം സുനിൽ എന്നാ അറിയപ്പെടുക.
5: വസന്തം സുനിൽ, അതെന്താ അങ്ങനെ?
6: ചെറിയൊരു ഷോപ്പ് ഉണ്ട്, വസന്തം എന്ന പേരുണ്ട്.
5: അങ്ങനെ, അത് ശരി. എന്താണത് ഷോപ്പിന്റെ, എന്തൊക്കെയാ ഉള്ളത്?
6: ചെറിയ ടെക്സ്റ്റൈൽസ്

0: ആദ്യം റെഡിമെയ്ഡ് ഒക്കെ ഉണ്ട്, ഇപ്പൊ ടെക്സ്റ്റൈൽസ് ഐറ്റംസ് ആ കൂടുതലുള്ളത്. കൂടെ കുറച്ച് പിന്നെ മേക്സി അങ്ങനത്തെ സാധനങ്ങളുണ്ട്, പിന്നെ ടൈലറിംഗും ഉണ്ട്, പിന്നെ പൂജാ സാധനങ്ങളുണ്ട്.
1: അപ്പൊ മൊത്തം ഒരു വസന്തം തന്നെയാണ്.
0: അങ്ങനെ പോണു, 10-26 വർഷമായി.
1: ഓക്കേ, നല്ല.
0: കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്താണ് വിളിച്ചിട്ട് കിട്ടിയത്.
1: അതെ,
0: മറ്റേ സാറല്ലേ,
1: ബോബി സാറ്.
0: ആ, ബോബി സാറിനെ കിട്ടി. 3-4 പ്രാവശ്യം അവരെ സംസാരിച്ചിട്ടുണ്ട് മുമ്പ്, കൊറേ മുന്നേ. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ലാസ്റ്റ് സംസാരിച്ചത് അല്ല, ബോബി സാറായിട്ട് സംസാരിച്ചത്, പിന്നെ കൃഷ്ണകുമാർ സാറായിട്ട് ഒരു പ്രാവശ്യം സംസാരിച്ചു.
1: ഞാൻ കരുതി 4 വർഷമായിട്ട്, പിന്നെ ഇപ്പോഴാണോ ഫോണ് കിട്ടുന്നത്.
0: അല്ലല്ല, അതിന് ശേഷം 4 വർഷത്തിലല്ല, അപ്പൊ മൂപ്പര് പിരിയുന്നതിന്റെ കുറച്ചു മുന്നേ കൃഷ്ണകുമാർ സാർ പിരിഞ്ഞല്ലോ.
1: അതെ അതെ,
0: ഏകദേശം ഒരു 2-3 മാസം, 6 മാസം കിലോ
1: ഏപ്രിലായിരുന്നു.
0: ആ, അതെ.
1: ഓക്കെ, പിന്നെ എവിടെ സ്ഥലം പറഞ്ഞു, ഞാൻ വീണ്ടും മറന്നു.
0: പറമ്പിൽ
1: ബസാർ. ഓക്കെ, അപ്പം വസന്തം സുനിൽ അല്ലേ.
0: നിങ്ങളെ റേഡിയോ നാടകോത്സവത്തിന് കേട്ടിരുന്ന ഒരു നാടകം മോഹൻലാൽ അഭിനയിച്ച ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം ഇഷ്ടപ്പെട്ടു.
1: അതെ,
0: ഇവിടെ നാടക കലാകാരന്മാരെ ഇഷ്ടമായി എന്റെ സുഹൃത്തുക്കളായിട്ടും ശാന്തകുമാർ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിരുന്നു.
1: അതെ,
0: അവരൊക്കെ നാടാണ്, അറിയുന്ന ആളാണ്.
1: സുനിൽ നാടകത്തിൽ ഉണ്ടാവാറുണ്ടോ?
0: ഞാൻ കുറച്ച് ഗൾഫിലൊക്കെ ഉണ്ടായി, അന്നപ്പോ ഉണ്ടായിരുന്നു. അവിടെ അവിടുത്തെ പിന്നണി വർക്ക് ഉണ്ടായിരുന്നു കുറെ.
1: അങ്ങനെ അഭിനയത്തിലേക്കില്ല,
0: അഭിനയം കോറസ് ആയിട്ട് ആരും ഇല്ലെങ്കിലൊക്കെ നിൽക്കും. അങ്ങനെ പിന്നണി വർക്ക് ആയി കൂടുതൽ.
1: അതാണോ കൂടുതൽ ഇഷ്ടം?
0: രംഗസജ്ജീകരണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ.
1: അത് ശരി. ഇപ്പൊ നാട്ടിൽ അങ്ങനെ നാടക പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് കുറവാണോ?
0: കഴിയില്ല, ജീവിതായി അന്നൊന്നും അന്ന് അതുമാതിരി അല്ല. ജീവിത പ്രാരംഭയില് നാടകമായിട്ട് നടന്നാല് കുടുംബ കുളം തോന്നും.
1: ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും
0: അല്ല, ഇവിടെ ഇപ്പൊ സജീഷൊക്കെ വർക്കുന്നുണ്ട് നാടകത്തിൽ, ഇപ്പൊ ഓൾറെഡി ഉണ്ട്. പക്ഷെ അവനെ കെഎസ്ഇബിയിൽ വർക്കുന്ന ഒരു ടൈം പോകുന്ന.
1: അതെ, രണ്ടും നോക്കണം. നമ്മള് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ കുടുംബം നോക്കാതെ പറ്റില്ല. രണ്ടും വേണം, നമ്മൾ ഇഷ്ടവും വേണം, അതേസമയം കുടുംബവും നോക്കണം.
0: പിന്നെ എപ്പോഴെങ്കിലും കടയാണെ കൊണ്ട് 10 മണിയൊക്കെ ആവുമ്പോൾ പോട്ടെ, എപ്പോഴെങ്കിലും ഒക്കെ പിന്നെ കല്യാണപ്പറിലൊക്കെ പോയി വന്നപ്പോ ഒരു 10-20 സ്റ്റേജിൽ ഇപ്പൊ പാടിയിട്ടുണ്ട്.
1: കലാകാരനൊക്കെ ഇങ്ങനെ ഉണരും അപ്പോ.
0: അതിങ്ങനല്ല, പിന്നെ മെഹബിലേക്ക് വിളിക്കലുണ്ട്. പിന്നെ ഖത്തറിലൊക്കെ വെച്ചിട്ട്, ഖത്തറിലായിരുന്നു.
1: അവിടെ എന്തായിരുന്നു ജോലി? ടെക്സ്റ്റൈൽസ്.
0: ഡ്രൈവറായിരുന്നു. മെഹബിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ സമയം കിട്ടാറില്ല.
1: അത് ശരി, ഇനിയിപ്പോ ഇഷ്ടത്തിനൊക്കെ സമയം കുറച്ചൊക്കെ ഉണ്ടാക്ക, ബാക്കി കുറച്ചൊക്കെ ബിസിനസ് നോക്കാം. എന്നാ, നല്ല രീതിയിൽ പോട്ടെ, അവസരങ്ങളൊക്കെ കിട്ടട്ടെ. ഇന്ന് ഏതാ പാട്ട് വേണ്ടേ?
0: ഇന്നിപ്പോ
1: യേശുദാസു.
0: ഓക്കെ,
1: അത് കേക്കാം. നല്ല, ശരി, ഒരുപാട് സന്തോഷം. താങ്ക് യു.

0: The Real FM 103.6.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: അജേഷ്,
2: കൊല്ലത്തുനിന്ന്. പരിചയമുണ്ടല്ലോ. അതെ, ലോങ്ങോ? എങ്ങോട്ട് പോയി? അങ്ങനെ വിളിച്ചിട്ട് കുറെ ആയിന്നല്ലേ, ഞാൻ കരുതി എന്തോ യാത്ര പോയതാണോ. ഓക്കെ, കൊല്ലത്ത് എന്തൊക്കെയാ വിശേഷം? നമ്മുടെ കൊയിലാണ്ടി കൊല്ലല്ലേ? അവിടെ എന്തൊക്കെയാ വിശേഷം? എന്താ ചെയ്യണേ? ഇലക്ട്രിക്കൽ. ഓക്കെ, അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം നല്ലോണം വർക്കുകൾ വരുന്നുണ്ടല്ലോ അല്ലേ? അതെ, അപ്പൊ നമ്മൾ അങ്ങോട്ട് വിളിക്കും. സാർ ലൈവ് ചെയ്യാറുണ്ട്. അതെല്ലേ, അത് ശരി, കുഴപ്പമില്ല. വാട്സപ്പിൽ ഹായ് അയച്ചാൽ നമ്മൾ തിരിച്ചു വിളിക്കും എന്തായാലും. അപ്പൊ കിട്ടിയല്ലോ. ഓക്കെ, ഏതാ പാട്ട് വേണ്ടത്? പണിയുടെ ഇടയിലാണോ വിളിക്കണേ? കഴിഞ്ഞു വന്നു. ശരി, വീട്ടിലെത്തിയപ്പോ നമ്മൾ യേശുദാസ് പാടിയ പാട്ട്. ഓക്കെ, എൻ അമ്മേ ഒന്ന് കാണാം അല്ലേ?
3: ഓക്കെ,
2: കൈതപ്രത്തിന്റെ രചനയാണ്, മോഹൻ സിത്താരയുടെ സംഗീതമാണ്. ഓക്കെ, എന്നാ പാട്ട് കേട്ടാലോ? ഓക്കെ, സന്തോഷം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് സുഹറ.
1: സുഹറ, സുഹറ എവിടുന്നാ വിളിക്കുന്നത്? ഒളവണ്ണ കമ്പിളിപ്പറമ്പ്. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ്. ഉച്ചയൂണൊക്കെ റെഡിയായോ? ആ, ഞാൻ വിചാരിച്ചു എന്താ രണ്ടു മണിയൊക്കെ ആയിട്ട് വാർക്കാൻ പോകുന്നേ ഉള്ളു. അപ്പൊ കുറച്ച് ലേറ്റ് ആയി. റേഷൻ കാർഡിലല്ലേ? ശരിയായി വന്നിട്ട് അതോ അപേക്ഷ കൊടുത്തിട്ട്?
2: ശരിയായിട്ടില്ല, രണ്ട് പേരായ കാരണം അതും കുറച്ച് ബുദ്ധിമുട്ടിലാണ്.
1: അത് ശരി. പിന്നെ വേറെ വിശേഷങ്ങൾ എന്താണ് കമ്പിളിപ്പറമ്പ്? എന്റെ പേര് ശ്രീദേവി. ഓക്കെ, പാട്ട് ഏതാ വേണ്ടത്? കൊറേ വിളിക്കാറുണ്ടായിരുന്നോ?
2: വിളിക്കാറുണ്ടായിരുന്നോ? എപ്പോഴും ഞാൻ വിളിക്കും രാത്രി.

0: ജിനിലേക്ക് വിളിക്കാൻ കിട്ടാറില്ല.
1: അത് ശരി, ഇപ്പൊ കിട്ടിയല്ലോ അല്ലേ?
0: ഓ, അപ്പം കിട്ടി, സന്തോഷം.
1: നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ നമ്മൾ അതുപോലെ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ അങ്ങനെ കിട്ടാത്തവർക്ക് ഒരവസരമാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തീരുമാനം എടുത്തത്.
0: അതെ.
1: ഓക്കെ, ഏത് പാട്ടാണ് വേണ്ടേ?
0: എനിക്ക് സുലൈഖ മൻസിലുള്ള,
1: സുലൈഖ മൻസിലെ പാതിചിരിയാണോ? ഓക്കെ, എന്നാ കേൾക്കാം. പാടിയത് വിഷ്ണു വിജയ്, പുഷ്പവതി, ആനി തുടങ്ങിയവരാണ്. ഓക്കെ, നമുക്ക് എന്നാ കേൾക്കാം അല്ലേ പാട്ട്?
0: ഓ
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു.
0: സന്തോഷം.

0: ഗാനോത്സവം.
1: ഇന്നത്തെ ഗാനോത്സവത്തിലെ അവസാന കോളർ ആരാ നോക്കാം. ഹലോ,
2: നമസ്കാരം മാഡം.
1: നമസ്കാരം.
2: കൊല്ലം
1: പിഷാരിക്കാവ് എന്ന് ആരാണ്?
2: സജി. സജിയാണ്.
1: സജി, നേരത്തെ മുന്നേ ഒരാളും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ,
2: പിഷാരിക്കാവ് തന്നെ.
1: ശരി, ഞങ്ങൾ പരിചയക്കാരാണ്.
2: ഓക്കെ
1: സജി, എന്താ ചെയ്യണേ?
2: ഓക്കെ,
1: നമുക്ക് സമയം അധികം ഇല്ല, പാട്ട് ഏതാന്ന് പറഞ്ഞോളൂ. പാട്ട് കൊടുക്കാട്ടോ, ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്, ജി ദേവരാജ മാഷ സംഗീതം. ഓക്കെ, പാട്ട് കൊടുക്കട്ടെ. ശരി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ആകാശവാണി 103.6 റിയൽ FM. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം മൂന്നാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, എ കെ സുജിത്, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.
1: ആ, ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ത് പറയുന്നു?
2: തീർച്ചയായും നിങ്ങൾക്ക് പോകാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പൊ പിന്നെ കേസും ഇല്ല.
3: വലിയ ഉപകാരം. വാച്ച.
4: സോമശേഖരൻ നായർ മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
1: ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി. സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ട.
2: ഓ,
5: ഓൺലൈൻ ന്യൂസിൽ ജോലി ചെയ്യുന്നോണ്ട് ഇവളുടെ സ്വഭാവവും അതുപോലെ തന്നെ ആയിട്ടുണ്ട്. അല്ലാതെ എന്ത് പറയാനാ?
4: കാര്യം തെളിച്ചു പറയ കമല.
5: തെളിച്ചു പറയാൻ ഒന്നുമില്ല. ഓന്തട്ടം ശ്രദ്ധിച്ചിട്ടില്ലേ? വല്ല പൊട്ടും പൊടിയും മാത്രം അറിഞ്ഞു വെച്ച് വെണ്ടയ്ക്ക് അക്ഷരത്തിലാ ഓൺലൈൻകാരെ ന്യൂസ് കൊടുക്കുക. വായിച്ചു വന്നാൽ ഒന്നും കാണത്തുമില്ല. അതുപോലെ തന്നെ ആയില്ല ഇതും. വിവാഹത്തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്യിക്കാൻ ഇറങ്ങിയിട്ട് നാണം കെട്ടത് നമ്മളല്ലേ?
4: ശരിയാ, വേണമെങ്കിൽ

0: ചിത്ര, നിനക്ക് ഇത് ഒരു വാർത്തയാക്കാം.
1: നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കളിയാക്കുമൊന്നും വേണ്ട. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും.
2: അബദ്ധം പോലും. നല്ല കൂട്ടരാന്നാ തോന്നണേ. കഷ്ടം, അവരെ പിണക്കി വിട്ടല്ലോ.
1: പിന്നെ രണ്ടാം കെട്ടുകാരനെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്?
2: ഇമ്മാതിരി പണി കാണിക്കുന്ന നിന്നെ അന്വേഷിച്ച് ഇനി നാല് കെട്ടിയവൻ കൂടി വരില്ല എന്നിട്ടല്ലേ?
1: ഞാൻ ഓർക്കുന്നത് അതല്ല. ആ സോമശേഖരൻ നായരുടെ മകള് ഇത്ര നാളായിട്ട് മുങ്ങി നടക്കുന്ന എന്തുകൊണ്ടായിരിക്കും?
2: ആ ആ ഇൻസ്പെക്ടറെ കൂട്ടി നീ അന്വേഷിക്കാൻ ഇറങ്ങിക്കോ. ഇനി അതിന്റെ കുറവ് കൂടിയേ ഉള്ളൂ.
0: മോളെ, നിയമപ്രകാരം 7 വർഷമായിട്ടും ഒരാളെ പറ്റി വിവരമൊന്നും ഇല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ടതായി കണക്കാക്കാൻ നിയമമില്ലേ? ഒരുപക്ഷേ ആ കുട്ടി.
2: അതെ, ചർച്ച മതിയാക്ക്. അച്ഛനും മോളും കൂടി ഊണ് കഴിക്കാൻ വന്നാട്ടെ.
0: ആ അതൊരു നല്ല കാര്യമാ. വാ മോളെ.

0: നമസ്കാരമുണ്ട് ചന്ദ്രകുഞ്ഞെ.
1: നമസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം അകത്തേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്.
2: ആരാ ചന്ദ്രു വന്നത്?
1: വേറാര്, ബ്രോക്കർ സൂര.
3: കാര്യങ്ങൾ എനിക്കൊന്ന് വിശദീകരിക്കണമെന്നുണ്ട്. എന്നിട്ടേ
1: അടി എന്നിട്ട് തുടങ്ങിയാൽ മതി എന്നാണോ?
3: അയ്യോ അയ്യോ കുഞ്ഞേ,
2: എന്ത് വിശദീകരിക്കാമെന്നാണ് സൂര പറയുന്നത്?
3: അത് സോമൻ ചേട്ടാ, രാവിലെ ആ കുട്ടി ചെറിയൊരു ആവേശം കാണിച്ചു, പ്രായത്തിന്റെ അവിവേകമാണെന്ന് കരുതി അതങ്ങ് വിട്ടേക്കണം. നോക്ക്, വേറെ മൂന്ന് നാല് കുട്ടികളുടെ ബയോഡാറ്റയും ഫോട്ടോയും കൊണ്ട് വന്നിട്ടുണ്ട്. പറ്റുമോന്ന്?
1: ഹാ, അത് കൊള്ളാം. ആദ്യത്തെ ആലോചന കാരണം സംഭവിച്ച പുകലുകൾ പോരെ, ഇനി ഈ നാട്ടിൽ ഉണ്ണിയാർച്ചമാരെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ?
3: ശരിക്കും അതൊരു പാവം കുട്ടിയാ, ജേർണലിസം പഠിച്ചതുകൊണ്ടുള്ള ഒരു ചെറിയ അസ്ഥിരതയായിട്ട് കണക്കാക്കിയാൽ മതി. ഈ മൊബൈലിലെ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. ഏ
1: വേണ്ട സൂരെ, തൽക്കാലം ഈ പെണ്ണന്വേഷണമൊക്കെ ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുക.
2: ഇന്നാട്ടിൽ ഞങ്ങൾ പുതിയതായതുകൊണ്ട് പലർക്കും ഒരു അകൽച്ച തോന്നാം. ഒന്നുകൂടി പരിചയമായിട്ട് പോരെയെന്ന് ഞാനും ആലോചിച്ചു. പോലീസുകാർ വന്നതും മറ്റും ഇപ്പൊ തന്നെ നാട്ടിലൊരു സംസാരമായിട്ടുണ്ടാവും.
3: ഏയ്, അതൊന്നും കാര്യമാക്കണ്ടെന്നേ, നാട്ടിൽ നല്ല കുട്ടികൾക്ക് ഒരു പഞ്ഞവുമില്ല. ചന്ദ്രുവിന്റെ യോഗ്യതയ്ക്ക് പവൻമാർക്ക് പിന്നീട് തന്നെ ഞാൻ കൊണ്ടുതരും.
2: എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ. ആ സൂരേ, ഇത് വെച്ചോ, രാവിലെ ഞാൻ തരാമെന്ന് പറഞ്ഞു തുക.
3: വേണ്ട സോമൻ ചേട്ടാ, ഞാനങ്ങനെ കാശിന് വേണ്ടി മാത്രം തൊഴിൽ നോക്കുന്ന ഒരാളല്ല. ചന്ദ്രുവിന് നല്ലൊരു ബന്ധം എത്തിച്ചു തന്നിട്ടേ ഞാൻ ഇനി കാശ് വാങ്ങിക്കത്തുള്ളൂ. അതെന്റെ തീരുമാനമാണ്.

0: ആ, ഞാനിത്തിരി വൈകിപ്പോയി. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ നേരം ഓരോരോ തിരക്കുകളാണ്. എന്താ ചിത്ര കാണണമെന്ന് പറഞ്ഞത്?
1: വേറൊന്നിനുമല്ല സാർ, രാവിലത്തെ സംഗതി അല്പം ചീറ്റിപ്പോയി. എന്നാലും എനിക്കിപ്പോഴും ചില സംശയങ്ങളൊക്കെ ഉണ്ട്.
0: ചിത്ര അതിനിയും വിട്ടില്ലേ? ആ രണ്ടാം കെട്ടുകാരൻ്റെ പുറകെ ഇനിയും പോകുന്നത് എന്തിനാ?
1: പുറകെ പോകുന്നൊന്നുമല്ല സാർ, പക്ഷെ ആ കല്യാണം കഴിച്ച കുട്ടി എന്തിനായിരിക്കുമോ ഓടിപ്പോയത്? അതറിയാൻ ഒരു ചെറിയ ആകാംക്ഷ.
0: ഉത്തര സിമ്പിളല്ലേ? ആ പെൺകുട്ടിയുടെ അച്ഛനും ചന്ദ്രുവും ഒന്നിച്ചല്ലേ താമസം? അപ്പോ തെറ്റ് പൂർണ്ണമായും പെൺകുട്ടിയുടെ ഭാഗത്തായിരിക്കും. അല്ലെങ്കിൽ ഒരച്ഛനും ആ പയ്യനെ കൂടെ താമസിപ്പിക്കില്ല. എനിക്ക് തോന്നുന്നത് മകൾ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം എന്നോണമാണ് ആ അച്ഛൻ ചന്ദ്രുവിന് വേറൊരു കല്യാണം തിരയുന്നത്.
1: പക്ഷേ ഏതായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് വരെ ഞാനൊരു കൺക്ലൂഷനിലെത്തില്ല.

0: വർഷമായി തിരയുകയാണെന്ന് അവര് തന്നെ പറഞ്ഞു. ഇത്ര നാളും കണ്ടെത്താത്ത ആ കുട്ടിയെ ചിത്ര എവിടെ പോയി കണ്ടുപിടിക്കാനാ?
1: ഓടിപ്പോയി തിരയുകയാണ്, ഇതൊക്കെ അവര് പറഞ്ഞതല്ലേ സാർ. യഥാർത്ഥത്തിൽ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. എന്തിനാ നമ്മൾ അവരുടെ വാക്കുകളെ മാത്രം വിശ്വസിക്കുന്നത്?
0: ചിത്രേ, ചിത്രയാണോ അതോ ഞാനാണോ പോലീസ്? ന്യൂസ് പോർട്ടലിലെ പണി വിട്ടിട്ട് വേണമെങ്കിൽ പോലീസിൽ ചേരാൻ ശ്രമിക്കാം കേട്ടോ.
1: സാർ, ഒരു ജേണലിസ്റ്റിന് അല്പം പോലീസ് ബുദ്ധിയൊക്കെ ഉണ്ടാവാം. കേട്ടിട്ടില്ലേ, പല കേസുകൾക്കും പോലീസിന് ലീഡായിട്ടൊരു പത്ര റിപ്പോർട്ട്, അതുപോലെ ഇതും.
0: അപ്പോ ചിത്ര സീരിയസ് ആയിട്ട് തന്നെ പുറകെ പോകാൻ തന്നെ തീരുമാനിച്ചോ?
1: ഒരടിയുടെ വേദന ഞാൻ മറക്കും, പക്ഷേ ഈ ചമ്മലിന്റെ ജാള്യത എന്റെ ഉള്ളിൽ നിന്നങ്ങോട്ട് മായുന്നേയില്ല.

0: ഹാ, ചന്ദ്ര ഓഫീസിലെത്തിയോ? ഞാൻ കരുതി കല്യാണക്കുറിയൊക്കെ ആയിട്ടാണ് ഇനി ഓഫീസിലേക്ക് വരുന്നതെന്ന്.
1: തമാശ കളലേഖ, സംഭവിച്ച എന്താണെന്ന് ഞാൻ അന്ന് തന്നെ തന്നോട് ഫോൺ ചെയ്തപ്പോ പറഞ്ഞല്ലേ. ആ അതൊക്കെ വിട്. ആ ജുവലറിക്കാരുടെ ആടിന്റെ പ്രിവ്യൂ കാണിച്ചോ, എന്താ അവരുടെ റിയാക്ഷൻ?
0: നമ്മുടെ കമ്പനിയുടെ വർക്ക് ആരെങ്കിലും ഇതുവരെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാം സെറ്റാണ്. എനിക്കറിയേണ്ടത് വേറൊന്നാണ്. എന്താണ് ചന്ദ്രുവിന്റെ അടുത്ത പ്ലാൻ?
1: ഓ, എന്ത് പ്ലാൻ? ഫീനിക്സ് മാളിലെ ഇവന്റിന്റെ കാര്യമാണോ? അതൊന്നും നോക്കണ്ട ലേഖേ, അതാ കന്നഡക്കാരൻ കൃഷ്ണപ്പയുടെ കമ്പനിക്കേ കിട്ടു. നമ്മൾ വെറുതെ അതിന്റെ പുറകെ പോകണ്ട.
0: ഏ, വർക്കിന്റെ കാര്യമല്ല, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സമരത്തിന്റെ പേര് പോലും പോലീസ് സ്റ്റേഷനിൽ കയറാത്ത ചന്ദ്രുവിനെ വിവാഹ തട്ടിപ്പ് വീരനാക്കിയ ചിത്ര എന്ന പെൺകുട്ടിയുടെ പിറകെ പോകുന്നില്ലെന്നാ ചോദിച്ചത്.
1: എന്തിന്? അതൊക്കെ അപ്പോഴേ വിട്ട കേസല്ലേ.
0: വിടരുതെന്ന് ഞാൻ പറയുന്നത്. പെൺകുട്ടികൾ സ്മാർട്ട് ആവണം, പക്ഷേ ഓവർ സ്മാർട്ട് ആകരുത്. ലെവൽ ഡബിൾ സ്മാർട്ടാ ചന്ദ്രു.
1: അതിന്?
0: ഈ കമ്പനിയിൽ ചന്ദ്രു എന്റെ ബോസാണ്, പക്ഷേ കമ്പനിക്ക് പുറത്ത് ഒന്നിച്ചു പഠിച്ച സുഹൃത്ത്. ആ സുഹൃത്തിനെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല.
1: ലേഖ, നീ എന്ത് ചെയ്യാൻ പോവാ?
0: ഓവർ സ്മാർട്ട് കളിക്കുന്നവർക്ക് മറച്ചു പിടിക്കാൻ എന്തെങ്കിലും കാണും. അങ്ങനെ ഒരു ഭൂതകാലം ചിത്രക്കുണ്ടെങ്കിൽ ഞാൻ കുഴിക്കും. കുഴിച്ച് കുഴിച്ച് അസ്ഥി കൂടങ്ങൾ കിട്ടുന്നത് വരെ ഞാൻ തോണ്ടു.
2: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം മൂന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു, ചന്ദ്രിക ബ്രോക്കർ, സുര എ കെ സുജിത്, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ നാലാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

ലോകകപ്പ് റൌണ്ട് ഓഫ് 32 പോരാട്ടങ്ങളുടെ അവസാന ദിനം അത്യന്തം നാടകീയവും ആവേശഭരിതവുമായിരുന്നു. ടെക്സാസിലെ പ്രശസ്തമായ AT&T സ്റ്റേഡിയത്തിൽ നടന്ന ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം ലോകകപ്പ് നോക്കൌട്ട് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്നായിരുന്നു. ടൂർണമെന്റിലെ തങ്ങളുടെ കന്നി നോക്കൌട്ട് വിജയം ലക്ഷ്യമിട്ടാണ് മുഹമ്മദ് സലായുടെ നേതൃത്വത്തിലുള്ള ഈജിപ്റ്റും കടുത്ത കായികക്ഷമതയ്ക്ക് പേരുകേട്ട സോക്കറൂസ് എന്ന ഓസ്ട്രേലിയൻ സംഘവും കളത്തിലിറങ്ങിയത്. മത്സരത്തിന്റെ ആദ്യ വിസിൽ മുഴങ്ങിയതു മുതൽ ഈജിപ്ത് ആക്രമിച്ച് കളിക്കാനാണ് താൽപര്യം കാണിച്ചത്. അതിന്റെ ഫലമായി കളിയുടെ 13 മിനിറ്റിൽ തന്നെ ഈജിപ്റ്റ് ആരാധകരെ ആവേശത്തിലാഴ്ത്തി ആദ്യ ഗോൾ പിറന്നു. ഈജിപ്ഷ്യൻ താരം ഇമാം ആഷൂർ എടുത്ത ഒരു ഷോട്ട് പ്രതിരോധ നിലയിൽ തട്ടിത്തെറിച്ചെങ്കിലും തുടർന്ന് വന്ന ക്രോസിനെ മനോഹരമായ ഒരു ഹെഡറിലൂടെ ആഷൂർ തന്നെ വലയിലെത്തിക്കുകയായിരുന്നു. ഈ ഗോൾ വീണതോടെ ഓസ്ട്രേലിയ ഉണർന്നു കളിച്ചു. ശാരീരിക ക്ഷമതയിലും വായുവിലൂടെയുള്ള പന്തുകളിലും ആധിപത്യം പുലർത്തുന്ന ഓസ്ട്രേലിയൻ ഡിഫൻഡർ ഹാരി സൌട്ടറുടെ സാന്നിധ്യം ഈജിപ്ഷ്യൻ പ്രതിരോധത്തിന് വലിയ ഭീഷണി ഉയർത്തി. കളിയുടെ രണ്ടാം പകുതിയിൽ ഓസ്ട്രേലിയ തങ്ങളുടെ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടിയതോടെ 55 മിനിറ്റിൽ സമനില പിടിച്ചു. കോർണർ കിക്കിൽ നിന്നും വന്ന പന്തിനെ ഹാരി സൌട്ടർ ഹെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിരോധിക്കാൻ നോക്കിയ ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് ഹാനിക്ക് പിഴച്ചു. പന്ത് സ്വന്തം വലയിലേക്ക് തന്നെ കയറിയതോടെ ഓസ്ട്രേലിയ ഒപ്പമെത്തി. നിശ്ചിത സമയത്തും തുടർന്നുള്ള അധിക സമയത്തും ഇരു ടീമുകൾക്കും പിന്നീട് ഗോളുകളൊന്നും നേടാനായില്ല. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഈജിപ്റ്റ് തങ്ങളുടെ 4 കിക്കുകളും കൃത്യമായി വലയിലെത്തിച്ചു. ഇതിൽ സൂപ്പർ താരം മുഹമ്മദ് സലാ എടുത്ത പാനങ്ക കിക്ക് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഓസ്ട്രേലിയയുടെ ഹാരി സൌട്ടർ, യുവതാരം ലൂക്കാസ് ഹാരിംഗ്ടൺ എന്നിവർക്ക് പിഴച്ചതോടെ ഈജിപ്റ്റ് 4-2 പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയം നേടുകയും ചരിത്രത്തിലാദ്യമായി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. മിയാമിയിലെ ഹാർഡ്റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും അരങ്ങേറ്റ ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദെയും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ലോക റാങ്കിംഗിൽ 64 സ്ഥാനത്തുള്ള കേപ്പ് വെർദെക്കെതിരെ അർജന്റീനയ്ക്ക് ഒരു എളുപ്പ വിജയമാണ് ആരാധകർ പ്രവചിച്ചിരുന്നത്. എന്നാൽ ഫുട്ബോളിൽ പ്രവചനങ്ങൾക്കപ്പുറമുള്ള അത്ഭുതങ്ങൾ നടക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ മത്സരം. ഈ ലോകകപ്പിൽ ഇതിനകം തന്നെ 6 ഗോളുകൾ നേടി മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി മാറിയ ലയണൽ മെസ്സിയുടെ കാലുകളിലായിരുന്നു അർജന്റീനയുടെ പ്രതീക്ഷകൾ. കളിയുടെ 29 മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കൃത്യതയാർന്ന പാസിൽ നിന്നും ഒരു മനോഹരമായ ടച്ചിലൂടെ മെസ്സി അർജന്റീനയെ മുന്നിലെത്തിച്ചു. എന്നാൽ ഈ ഗോളിന് ശേഷം കേപ്പ് വെർദെ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റി ആക്രമിച്ചു കളിക്കാൻ തുടങ്ങി. അർജന്റീനയുടെ പ്രതിരോധ നിരയിലെ അശ്രദ്ധ മുതലെടുത്ത് 59 മിനിറ്റിൽ ഡെറോയ് ഡ്യുവർട്ടെ കേപ്പ് വെർദെക്കായി സമനില ഗോൾ നേടി. എമിലിയാനോ മാർട്ടിനസിനെ കാഴ്ചക്കാരനാക്കി ലിസാൻഡ്രോയുടെ കാലുകൾക്കിടയിലൂടെയാണ് പന്ത് വലയിൽ കയറിയത്. ഇതിനു പിന്നാലെ മെസ്സിക്ക് ലഭിച്ച ഒരു 1-1 അവസരം കേപ്പ് വെർദെ ഗോൾ കീപ്പർ വോസീജ്ഞ തടുത്തിട്ടതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിന്റെ 2 മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ അർജന്റീന വീണ്ടും ലീഡെടുത്തു. കോർണർ കിക്കിൽ നിന്നുള്ള പന്തിനെ തകർപ്പൻ ഫിനിഷിംഗിലൂടെയാണ് മാർട്ടിനസ് വലയിലാക്കിയത്. എന്നാൽ കേപ്പ് വെർദെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 103 മിനിറ്റിൽ സിഡ്നി ലോബ്സ് കബ്രാൾ ബോക്സിന്റെ ഒരു ദുഷ്കരമായ കോണിൽ നിന്നും തൊടുത്ത അവിശ്വസനീയമായ കർവിംഗ് ഷോട്ട് എമി മാർട്ടിനസിന് ഒരു അവസരവും നൽകാതെ വലയുടെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചു കയറി. കളി വീണ്ടും സമനിലയിലായതോടെ അർജന്റീന കടുത്ത സമ്മർദ്ദത്തിലായി. ഒടുവിൽ എക്സ്ട്രാ ടൈമിന്റെ 2 പകുതിയിൽ 111 മിനിറ്റിൽ മെസ്സി എടുത്ത കോർണർ കിക്ക് ഡിഫൻഡർ ക്രിസ്റ്റ്യൻ റൊമേറോ ഹെഡ് ചെയ്തു. കേപ്പ് വെർദെ താരം ഡിനിയുടെ

0: ഇടത്തിൽ തട്ടി പന്ത് വലയിലേക്ക് കയറിയതോടെ അർജന്റീന 3-2 വിജയമുറപ്പിച്ചു. കേപ് വെർദെയുടെ ഹൃദയം തകർത്ത ധീരമായ പോരാട്ടത്തിനൊടുവിൽ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. റൌണ്ട് ഓഫ് 32 അവസാന പോരാട്ടത്തിൽ അൺബീറ്റൻ കുതിപ്പ് നടത്തുന്ന കൊളംബിയയും ആഫ്രിക്കൻ ശക്തികളായ ഘാനയും കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് മാറ്റുരച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാനെയും കോംഗോയെയും പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി വന്ന കൊളംബിയയ്ക്ക് തന്നെയായിരുന്നു മത്സരത്തിൽ മുൻതൂക്കം. കളിയുടെ 8-ാം മിനിറ്റിൽ തന്നെ കൊളംബിയൻ സ്ട്രൈക്കർ ജോൺ കോർഡോബയ്ക്ക് പരിക്കേറ്റത് അവർക്ക് തിരിച്ചടിയായെങ്കിലും പകരക്കാരനായി ഇറങ്ങിയ ലൂയിസ് സുവാരസ് കളിയിലെ നിർണായക ഘടകമായി മാറി. കളിയുടെ 14-ാം മിനിറ്റിൽ തന്നെ കൊളംബിയ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ആദ്യ ഗോൾ നേടി. വലതുവിങ്ങിലൂടെ ഘാനയുടെ ഒന്നിലധികം ഡിഫൻഡർമാരെ തകർപ്പൻ ട്രിബിളിങ്ങിലൂടെ മറികടന്ന് മുന്നേറിയ ലൂയിസ് സുവാരസ് ബോക്സിന്റെ മറുഭാഗത്തേക്ക് ഒരു ഉജ്ജ്വലമായ ക്രോസ് നൽകി. അവിടെ കൃത്യമായി നിലയുറപ്പിച്ചിരുന്ന ജോൺ ഏരിയാസ് ഫസ്റ്റ് ടൈം ഫിനിഷിംഗിലൂടെ പന്ത് ഘാന ഗോൾ വലയുടെ കോണിലേക്ക് എത്തിച്ചു. ഈ ഗോൾ കൊളംബിയയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. 2-ാം പകുതിയിൽ കൊളംബിയ കൂടുതൽ ഗോളുകൾക്കായി ശ്രമിച്ചുകൊണ്ടിരുന്നു. കാർലോസ് ക്യൂറോസ് പരിശീലിപ്പിക്കുന്ന ഘാന ടീം ആൻഡ്രേ അയുവിന്റെയും മറ്റ് മുൻനിര താരങ്ങളുടെയും നേതൃത്വത്തിൽ സമനിലയ്ക്കായി പരമാവധി ശ്രമിച്ചെങ്കിലും കൊളംബിയയുടെ കരുത്തുറ്റ പ്രതിരോധ നിരയെ ഭേദിക്കാൻ അവർക്കായില്ല. മത്സരത്തിൽ 61% പന്ത് കൈവശം വെച്ച കൊളംബിയ ഘാനയ്ക്ക് ഗോളിലേക്ക് ഒരു ഷോട്ട് പോലും മുതിർക്കാൻ അവസരം നൽകിയില്ലെങ്കിലും സ്കോർ ലൈൻ 1-0 ഒതുങ്ങി. ഒടുവിൽ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ കൊളംബിയ 1-0 ജയത്തോടെ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു. റൌണ്ട് ഓഫ് 32 പോരാട്ടങ്ങൾക്ക് തിരശീല വീണതോടെ പ്രീ ക്വാർട്ടർ ഘട്ടത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഗ്രൂപ്പ് ഘട്ടങ്ങളിലെയും ആദ്യ നോക്കൌട്ട് റൌണ്ടിലെയും കഠിനമായ പരീക്ഷണങ്ങൾ അതിജീവിച്ചെത്തിയ ലോകത്തിലെ ഏറ്റവും മികച്ച 16 ടീമുകളാണ് ഇനി കിരീടത്തിലേക്ക് 3 ചുവടുകൾ മാത്രം അകലെ നിൽക്കുന്നത്. വടക്കേ അമേരിക്കയിലെ പ്രശസ്തമായ കളിമുറ്റങ്ങളിൽ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ഈ പ്രീ ക്വാർട്ടർ മത്സരങ്ങളുടെ പൂർണ്ണമായ ഫുൾ ലൈനപ്പ് ഇങ്ങനെ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 ഹൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന കാനഡയും മൊറോക്കോയും തമ്മിലുള്ള ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തോടെയാണ് ഈ റൌണ്ടിലെ പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നത്. സഹ ആതിഥേയരായ കാനഡ തങ്ങളുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ചരിത്ര മുന്നേറ്റം ലക്ഷ്യമിടുമ്പോൾ കഴിഞ്ഞ ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകളായ മൊറോക്കോ ആഫ്രിക്കൻ കരുത്തുമായി അവരെ നേരിടാനൊരുങ്ങുന്നു. തൊട്ടു പിന്നാലെ നാളെ ഞായറാഴ്ച പുലർച്ചെ 2:30 ഫിലാഡൽഫിയയിൽ നടക്കുന്ന 2-ാം മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ കറുത്ത കുതിരകളായ പരാഗ്വേ മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെയാണ് നേരിടുന്നത്. കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിലുള്ള കരുത്തരായ ഫ്രഞ്ച് പടയെ തളക്കാൻ പരാഗ്വേക്ക് കഠിനമായി അധ്വാനിക്കേണ്ടി വരും. ജൂലൈ 6 പുലർച്ചെ നടക്കുന്ന മത്സരങ്ങളിൽ ബ്രസീൽ യൂറോപ്യൻ കരുത്തരായ നോർവേയെ നേരിടും. ഈസ്റ്റ് റദർഫോർഡിൽ പുലർച്ചെ 1:30 നടക്കുന്ന ഈ മത്സരത്തിൽ എർലിംഗ് ഹാലൻഡിന്റെ നോർവേ ടീം ബ്രസീലിയൻ ഡിഫൻസിന് വലിയ വെല്ലുവിളിയാകും ഉയർത്തുക. അന്ന് തന്നെ പുലർച്ചെ 5:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മറ്റൊരു ആതിഥേയരായ മെക്സിക്കോ ഫുട്ബോളിന്റെ ഈറ്റില്ലമായ ഇംഗ്ലണ്ടുമായി മെക്സിക്കോ സിറ്റിയിലെ പ്രശസ്തമായ അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടും. ജൂലൈ 7 പുലർച്ചെ നടക്കുന്ന മത്സരങ്ങൾ ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള ഐബീരിയൻ ഡെർബിയാണ് ഇതിലേറ്റവും ശ്രദ്ധേയം. ആർലിംഗ്ടണിൽ പുലർച്ചെ 12:30 ലോകോത്തര മിഡ്ഫീൽഡർമാരും സ്ട്രൈക്കർമാരും നിറഞ്ഞ ഇരു ടീമുകളും നേർക്കുനേർ വരുമ്പോൾ കളി കടുക്കുമെന്നതിൽ തർക്കമില്ല. അതിനുശേഷം പുലർച്ചെ 5:30 സിയാറ്റിലിൽ നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയത്തെ നേരിടും. സ്വന്തം മണ്ണിൽ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ USA ടീം പരമാവധി ശ്രമിക്കുമ്പോൾ ബെൽജിയത്തിന്റെ സുവർണ തലമുറയിലെ ബാക്കിയുള്ള താരങ്ങൾ തങ്ങളുടെ ആധിപത്യം തെളിയിക്കാനിറങ്ങും. പ്രീ ക്വാർട്ടറിലെ അവസാന ദിനമായ ജൂലൈ 7 രാത്രി 9:30 അറ്റ്ലാന്റയിൽ വെച്ച് ലയണൽ മെസ്സിയുടെ അർജന്റീന റൌണ്ട് ഓഫ് 32 ഓസ്ട്രേലിയയെ അട്ടിമറിച്ചു വന്ന ഈജിപ്റ്റിനെ നേരിടും. മുഹമ്മദ് സലായും മെസ്സിയും തമ്മിലുള്ള പോരാട്ടം ആരാധകർക്ക് വലിയൊരു വിരുന്നായിരിക്കും. അവസാന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ജൂലൈ 8 പുലർച്ചെ 1:30 വാൻകൂവറിൽ വെച്ച് മികച്ച ഫോമിലുള്ള കൊളംബിയ കടുത്ത പ്രതിരോധത്തിന് പേരുകേട്ട സ്വിറ്റ്സർലൻഡുമായി മാറ്റുരയ്ക്കും.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.

ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ഗാനം കേൾക്കാം. കേളി എന്ന ചിത്രത്തിനായി ചിത്ര പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ഭരതൻ്റെ സംഗീതം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

നായാത്തോട് വിനോദം സംഘവും അവതരിപ്പിച്ച കുമ്പുപാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. സർഗം എന്ന ചിത്രത്തിനായി ചിത്ര പാടിയത് യൂസഫലി കേസരിയുടെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:40 ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഓം ശാന്തി ഓം എന്ന ചിത്രത്തിനായി സുഖവിന്ദർ സിംഗും സംഘവും പാടിയ ഗാനം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. കണ്ടുകൊണ്ടയിൻ കണ്ടുകൊണ്ടയിൻ എന്ന ചിത്രത്തിനായി സാധന സർഗം പാടിയ ഗാനം കേൾക്കാം. വൈരമുത്തുവിൻ്റെ വരികൾ, എ ആർ റഹ്മാൻ്റെ സംഗീതം.

0: തമിഴ് ചലച്ചിത്രഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് അറിയാം.
1: കഴിഞ്ഞ സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യ 10 കോടിയിലധികമാണ്. അതിൽ 1 കോടിയിലധികം പേർ 80 വയസ്സിനു മുകളിലുള്ളവരാണ്. മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യയിൽ 70% കൂടുതൽ താമസിക്കുന്നത് രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവരിൽ വലിയൊരു ശതമാനം വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 2026 പ്രായമായവരുടെ എണ്ണം 173 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2017 കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. BPL വിഭാഗത്തിൽപ്പെട്ട പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് അസിസ്റ്റഡ് ലിവിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. മുതിർന്ന പൌരന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആശയവിനിമയം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വയോജന സൗഹൃദ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പരിമിതികൾ നേരിടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുക എന്ന് നോക്കാം. കാഴ്ചക്കുറവ്, ശ്രവണ വൈകല്യം, പല്ലുകൾ നഷ്ടപ്പെടൽ, ചലനാത്മകത നഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൌരന്മാർക്ക് സഹായങ്ങളും സഹായ ജീവന ഉപകരണങ്ങളും നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്? വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസുകൾ, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ഊന്നുവടികൾ, കണ്ണട, ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, വീൽചെയർ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ അലിംകോ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വാർദ്ധക്യത്തിൽ ആവശ്യമായ സഹായ ഉപകരണങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് ഈ പദ്ധതി വളരെ സഹായകരമാണ്. മുതിർന്ന പൌരന്മാർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനും അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹായ ജീവന ഉപകരണങ്ങൾ നൽകി അവരെ സഹായിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
0: ഇതുവരെ കേട്ടത് രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക

0: bail pleas filed by both the accused persons. Moving on to sports, in men's cricket, the second T20 international between India and England will be played in Manchester today. The match will begin at 7 p.m. India time. The opening game of the five-match series was abandoned due to rain at Chesterley Street. The third match will be played in Nottingham on the 7th of July. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
2: ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുമെന്നും ഇതിനായി സംസ്ഥാന സർക്കാർ, പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ പദ്ധതികൾ കാര്യക്ഷമമായതായി കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് ജില്ലയിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഹരിയുടെ കരാള ഹസ്തത്തിൽ നിന്നും യുവതലമുറയെ രക്ഷിച്ചെടുക്കാനുള്ള ബോധവൽക്കരണം, ഉറവിടം തേടിയുള്ള ഇടപെടലുകൾ, കണ്ണികളെ അറുത്തുമാറ്റൽ, കേസുകൾ രജിസ്റ്റർ ചെയ്യൽ തുടങ്ങിയ വിവിധ സന്നാഹത്തോടെയുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേതൃത്വം നൽകുന്നതായും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ വയനാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത് 35 കേസുകളാണ്. ഇതിൽ 36 പേരെയും അറസ്റ്റ് ചെയ്തു. ലഹരി വിരുദ്ധ റാലി മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരി മാഫിയകളുടെ വിവരങ്ങൾ നൽകുന്നവരെ വെളിപ്പെടുത്താതെ കൃത്യമായ സമീപനം സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും കണ്ണികളാകണമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ദേശീയ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണോദ്ഘാടനം പടിഞ്ഞാറത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രിയങ്ക ഗാന്ധി MP നിർവഹിച്ചു. തുള്ളിമരുന്ന് വിതരണം ചെയ്യുന്നതിനായി ജില്ലയിൽ 561 പൾസ് പോളിയോ ബൂത്തുകളാണ് സജ്ജമാക്കിയത്. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളെ സജ്ജീകരിച്ച 523 ബൂത്തുകൾക്ക് പുറമെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനായി ബസ് സ്റ്റാൻഡ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി 23 ട്രാൻസിറ്റ് ബൂത്തുകളും അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ, പൊതുജനങ്ങൾ എത്തുന്ന സ്ഥലങ്ങളിൽ തുള്ളിമരുന്ന് നൽകുന്നതിനായി 15 മൊബൈൽ ബൂത്തുകളും സജ്ജീകരിച്ചു. KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ വയനാട് ജില്ലയിൽ വിജയകരമായി മുന്നോട്ട്. കോവിഡ് അനന്തരം ടൂറിസം നിന്നുപോയപ്പോൾ അതിനെ തിരികെ കൊണ്ടുവരാനാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. ചൂരൽമല ദുരന്തത്തിന്റെ നാളുകളിൽ തളർന്നുപോയ വയനാട് ടൂറിസത്തിന് കൈത്താങ്ങായി ഓടിയത് KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കായി ഉല്ലാസയാത്രകൾ, കല്യാണങ്ങൾ, മറ്റ് വിശേഷാൽ ട്രിപ്പുകൾ, ജംഗിൾ സഫാരി എന്നിവയെല്ലാം സഹായകരമായി. വയനാട്ടിലെ മുഴുവൻ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികളുടെ മനം നിറച്ചാണ് അവരെ തിരികെ തൃപ്തിയോടെ നാട്ടിലേക്ക് യാത്രയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ വയനാടിന്റെ ടൂറിസത്തിന്റെ പെരുമയും ഖ്യാതിയുമാണ് KSRTCയിലൂടെ ഉയർന്നു പറക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാവിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യരംഗത്ത് വയനാട് ജില്ല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ജനകീയ ഇടപെടലായി ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി K.മുരളീധരന്റെ കായ്കൽപ്പം ജനസമ്പർക്ക പരിപാടി. ജില്ലയ്ക്കായി ഒരു ഡസനിലധികം പദ്ധതികൾ ഉൾപ്പെടുന്ന പ്രത്യേക ഹെൽത്ത് പാക്കേജും മന്ത്രി പ്രഖ്യാപിച്ചു. വയനാട് കളക്ടറേറ്റിലെ APG ഹാളിൽ നടന്ന കായ്കൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉടനുണ്ടാകും. വയനാട് മെഡിക്കൽ കോളേജിന് നിലവിൽ മെഡിക്കൽ കോളേജിനെ കണ്ടെത്തിയ സ്ഥലം സംരക്ഷിത വനഭൂമിയായതിനാൽ മാനന്തവാടിയിൽ മറ്റു സ്ഥലം ലഭ്യമാക്കാനുള്ള സാധ്യതകൾ തേടുകയാണ്. ഇക്കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയില്ലെങ്കിൽ അടുത്ത വർഷം കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെടുന്ന സ്ഥിതിയാകും. ഇത് തടയുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് എത്രയും വേഗം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. വൈത്തിരി ആശുപത്രിയെ ജില്ലാ മാതൃകാ ആശുപത്രിയാക്കി ഉടൻ ഉയർത്തും. ഇവിടെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിന് ഉടൻ തറക്കല്ലിടും. ജില്ലയിലെ സർക്കാർ മേഖലയിലുള്ള MRI സ്കാനിംഗ് അപര്യാപ്തത പരിഹരിക്കാൻ ഒരു പ്രധാന ആശുപത്രിയിൽ MRI സ്കാനിംഗ് ഉടൻ സജ്ജമാക്കും. ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും മതിയായ തസ്തിക സൃഷ്ടിച്ച് ജീവനക്കാരെ നിയോഗിക്കും. കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CC രജിത ചെണ്ടുമല്ലി തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷങ്ങൾക്ക് ആവശ്യമായ പൂക്കളുടെ പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് വനിതകൾക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്നതിനായാണ് കൃഷി ആരംഭിച്ചത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപകമായി നടപ്പിലാക്കുന്നുണ്ട്. സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് പ്രാദേശിക വിപണി ലഭ്യമാക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് ജൈവ കൃഷി പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ചെണ്ടുമല്ലി കൃഷിയും ജൈവ പച്ചക്കറി കൃഷിയും സംയോജിപ്പിച്ച് കാർഷിക

0: സ്വയം പര്യാപ്തത കൈവരിച്ച് കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ സഹായകരമാകും.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ആകാശവാണി കോഴിക്കോട്. സമയം 6:15. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്നത്: 6:40 നിയമസഭ വാരാന്ത്യ അവലോകനം, 6:50 വയലും വീടും, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധവും, ഡോക്ടർ മുഹമ്മദ് ആസിഫ് പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി.

നാൽപ്പതിന് നിയമസഭ വാരാന്ത്യ അവലോകനം, 6:50 വയലും വീടും, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധവും, ഡോക്ടർ മുഹമ്മദ് ആസിഫ് പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:00 നാടകം നരിയും നരനും, രചന മുഹമ്മദ് പന്നിയങ്കര. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:40 ചലച്ചിത്രഗാനം. 9:15 കായികലോകം. 9:30 ആരോഗ്യവാണിയിൽ വയോജനാരോഗ്യം, ഡോക്ടർ നദീമ പത്മൻ പങ്കെടുക്കുന്നു. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ലളിതഗാനം. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി നാളെ ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആറുമണിക്ക് വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KF ജോർജ്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ. 7:00 ഓപ്പൺ ഫോറം, വഴികൾ യാത്രികർ. തുടർന്ന് ആരോഗ്യമാമൂല്യം, പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, എസ് ഹരീഷ് എഴുതിയ നോവൽ പട്ടുനൂൽപ്പുഴു. 7:45 മെയിൽ ബോക്സ്. 7:55 ഇളയനില. 8:30 കഥാനേരം, മാധവിക്കുട്ടിയുടെ കഥ, മലഞ്ചെരിവുകളിൽ. 8:45 സുവർണമലരുകൾ. 9:30 ഓർമ്മയുടെ സംഗീതം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡുവെറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 തായമ്പക, CK ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്നത്. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഹിന്ദി പാഠം, ഡോക്ടർ ചന്ദ്രമോഹനൻ കെ പങ്കെടുക്കുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 മുതൽ ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ തൽസമയ പ്രക്ഷേപണം. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒ ടി ടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
2: നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
1: എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടി ബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും എംഎൽഎ മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്ന് അഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല, കഥാപ്രസംഗം നന്നായിരുന്നുവെന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
0: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027-നുള്ള ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027-ന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകുളം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻ മുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻ മുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിശ്ചിത. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദു കൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9-ന് തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി.

നിയമസഭാ വാരാന്ത്യാവലോകനം തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. ഭരണപ്രതിപക്ഷ നിരയിലെ വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇറങ്ങിപ്പോകലുകൾക്കും സാക്ഷ്യം വഹിച്ച സഭാതലം ഏറെ കലുഷിതമായ 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന് സമാപനമായി. ഈ വാരത്തിൽ June 29, 30, July 1 തീയതികളിലായിരുന്നു സഭ സമ്മേളിച്ചത്. ഇതിൽ ആദ്യ ദിവസമായി 29th തന്നെ സഭാതലം പോർവിളികളാൽ മുഖരിതമായി. പുതുതായി അധികാരത്തിലെത്തിയ UDF സർക്കാർ മുൻ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ പെൻഷൻ വിതരണം തടഞ്ഞതിനെതിരെ LDF ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള പാനൽ രൂപീകരണം, കുറഞ്ഞ വേഗതയിലുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം എന്നിവയും ആ ദിവസം സഭയിൽ ചർച്ചയായി. മുൻ സർക്കാർ ആരംഭിച്ച തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സ്ത്രീ സുരക്ഷാ പ്രതിമാസ പെൻഷൻ വിതരണം നിർത്തിവച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയായിരുന്നു പ്രതിപക്ഷ വിമർശനം. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയത്. പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചുവെന്നും വീട്ടമ്മമാരുടെ കണ്ണുനീർ കാണാനാണോ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. പട്ടിക സമഗ്രമായി പുനഃപരിശോധിച്ച ശേഷമേ പദ്ധതി തുടരുന്ന കാര്യം തീരുമാനിക്കുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സർക്കാരിന്റേത് സ്ത്രീവിരുദ്ധ സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റു പെൻഷനുകളോ സ്ഥിരവരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ പ്രതിപക്ഷം തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും സഭാ നടപടികളുമായി സംസാരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് നിലവിലുള്ള പല ഭൂനിയമങ്ങളും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും അവ കാലോചിതമായി പരിഷ്കരിക്കാൻ പ്രത്യേക പാനൽ രൂപീകരിക്കുമെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ സഭയെ അറിയിച്ചതായിരുന്നു മറ്റൊരു പ്രധാന സംഭവം. പുതുക്കിയ ബജറ്റിൽ പ്രഖ്യാപിച്ച 2nd ഭൂപരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. നിലവിലുള്ള ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കാൻ ജില്ലാതല അദാലത്തുകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഹെൽമറ്റും ട്രാഫിക് നിയമങ്ങളും കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയവും ശ്രദ്ധേയമായി. നിലവിൽ 25 കിലോമീറ്ററിൽ താഴെ വേഗതയും 250 വോട്ടിൽ താഴെ മോട്ടോർ ശേഷിയുമുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നോൺ മോട്ടോറൈസ്ഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനാൽ അവയ്ക്ക് ലൈസൻസോ ഇൻഷുറൻസോ നിർബന്ധമില്ലെന്നായിരുന്നു ഗതാഗത മന്ത്രി CP ജോണിന്റെ മറുപടി. ഇത്തരം വാഹനങ്ങൾ അപകടങ്ങളിൽപ്പെടുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കാൻ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 138(1) പ്രകാരം സംസ്ഥാനത്തിന് അധികാരമുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി നിയന്ത്രണങ്ങളും ഹെൽമറ്റുകളും നിർബന്ധമാക്കുന്നത് സർക്കാർ ഗൌരവമായി പരിഗണിക്കുകയാണെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ BJP അംഗം V മുരളീധരനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മാധ്യമങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ മറുപടി നൽകി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയ്ക്കും അതേ ദിവസം സഭാതലം സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. കുടിശ്ശികയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഘട്ടംഘട്ടമായി കൊടുത്തുതീർക്കാൻ പുതിയ ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ടെന്നും സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ട്രഷറി നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴക്കാലത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രധാന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിന്റെ കണക്കുകൾ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ സഭയിൽ അവതരിപ്പിച്ചു. June 30 മെഡിക്കൽ പ്രവേശന പരീക്ഷയായ NEET ചോദ്യപേപ്പർ ചോർച്ചയും മൂല്യനിർണയത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടി ദേശീയ പ്രവേശന പരീക്ഷാ സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി ജോൺ നിയമസഭാ ചട്ടം 118 പ്രകാരം പ്രമേയം അവതരിപ്പിച്ചു. പരീക്ഷാക്രമക്കേടുകളിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാൻ നിയമപരമായ എല്ലാ വഴികളും തേടുമെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. അതേസമയം പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഭേദഗതികൾ വരുത്തണമെന്ന് BJP അംഗം V മുരളീധരൻ ആവശ്യപ്പെട്ടെങ്കിലും സഭ അത് തള്ളിക്കളയുകയും ശബ്ദവോട്ടോടെ പ്രമേയം പാസാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക്

0: നൽകേണ്ട സാമ്പത്തിക സഹായ വിതരണം വൈകുന്നതിനെതിരെയായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഫിഷറീസ് വകുപ്പിനെ വിമർശിച്ച് CPM അംഗം സജി ചെറിയാനാണ് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ധനസഹായമായി 1500 രൂപ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂറിന്റെ മറുപടി. ബാക്കി തുക സാധാരണയായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നൽകേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാലുടൻ ബാക്കിയുള്ള 2 ഗഡുക്കളും ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സൌജന്യ റേഷൻ വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. ഇതിനിടെ മന്ത്രി ഷിബു ബേബി ജോൺ ഈ വിഷയത്തിൽ ഇടപെട്ട് മുൻ സർക്കാരിനെ വിമർശിച്ചത് പിന്നീട് സഭയിൽ വലിയ ബഹളത്തിന് വഴിവെച്ചു. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിന് ശേഷമായിരുന്നു ബഹളം. വാക്കൌട്ട് പ്രസംഗം നടത്തിയ പിണറായി വിജയൻ ഫിഷറീസ് മന്ത്രിയുടെ കഴിവുകേടുകൊണ്ടാണെന്ന് തോന്നും വിധമാണ് മറ്റൊരു മുതിർന്ന മന്ത്രി ഇടയിൽ കയറി മറുപടി പറഞ്ഞതെന്ന് കുറ്റപ്പെടുത്തി. കഴിവുകേട് എന്ന വാചകം ഭരണപക്ഷം ഒന്നാകെ ഏറ്റുപിടിച്ചതോടെ ബഹളമായി. ഏറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മലയോര മേഖലകളിലെ നിരന്തരമുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ സഭയിൽ ഉറപ്പു നൽകി. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും കൃഷിനാശം സംഭവിച്ചവരുടെയും കുടുംബങ്ങൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 1 ചേർന്ന സഭാ സമ്മേളനം സംഭവബഹുലമായിരുന്നു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല്, കേന്ദ്രത്തിന്റെ FCRA ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടുത്തി പാസാക്കിയ ധനബില്ല്, അതേചൊല്ലി പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം എന്നിവയ്ക്കെല്ലാം സഭാതലം സാക്ഷിയായി. ഭരണഘടനയുടെ 3rd ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്നതിനായി രാഷ്ട്രപതി സഭയുടെ അഭിപ്രായം തേടിയ ദ കേരള ഓൾട്ടറേഷൻ ഓഫ് നെയിം ബില്ലിലെ വ്യവസ്ഥകൾക്ക് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബില്ലിലെ 10 വ്യവസ്ഥകളും സഭയിൽ വായിച്ചു കേൾപ്പിക്കുകയും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ യാതൊരു എതിർപ്പുകളുമില്ലാതെ അത് അംഗീകരിക്കുകയുമായിരുന്നു. സന്നദ്ധ ജീവകാരുണ്യ സംഘടനകൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി നിയമവും ചട്ടങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കേന്ദ്ര നിയമം കർശനമാക്കിയതുമൂലം സംസ്ഥാനത്തെ നിരവധി അനാഥാലയങ്ങളുടെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായതിന്റെ ഔദ്യോഗിക കണക്കുകൾ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്ത് നൽകിയതായും അദ്ദേഹം മറുപടി നൽകി. LDF പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണച്ചു. എന്നാൽ BJP അംഗം V മുരളീധരൻ പ്രമേയത്തിന്മേൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചെങ്കിലും സഭ അത് തള്ളി. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണം എല്ലാ മാസവും 5ാം തീയതിക്ക് മുൻപായി നൽകുന്നതിനുള്ള പുതിയ സംവിധാനം നിലവിൽ വന്നതായി ഗതാഗതമന്ത്രി CP ജോൺ സഭയെ അറിയിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിന് പുറമെ കോർപ്പറേഷന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുന്ന പദ്ധതിയും അദ്ദേഹം വിശദീകരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് പുതിയ നികുതി ഉൾപ്പെടുത്തിയുള്ള ധനബില്ലിനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അവർ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. എന്നാൽ സാമ്പത്തിക നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ സംസ്ഥാന ധനബില്ല് ശബ്ദ വോട്ടോടെ സഭ പാസാക്കി. ഈ വിഷയത്തിൽ സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നത് UDF മുന്നണിയുടെ ചർച്ചയിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്. വിൽക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ വിൽക്കില്ല. വിൽക്കണമെന്നാണെങ്കിൽ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നികുതിയായിരിക്കും പ്രാബല്യത്തിൽ വരികയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഏതായാലും ഭാഷാപരവും സാംസ്കാരികവുമായ കേരളത്തിന്റെ വ്യക്തിത്വത്തിന് ഭരണഘടനാപരമായ ഔദ്യോഗിക അംഗീകാരം നേടാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ജൂലൈ 1 സഭയിൽ കണ്ടത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാണ് സംസ്ഥാനത്തിന്റെ പേരുമാറ്റത്തിന് അനുകൂലമായി നിന്നത്. കൂടാതെ സന്നദ്ധ സംഘടനകളെ പ്രതിരോധത്തിലാക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരെ കേരളത്തിന്റെ പൊതുവികാരം ശക്തമായി കേന്ദ്രത്തെ അറിയിക്കാനും ഈ ദിനത്തിലെ നടപടികളിലൂടെ നിയമസഭയ്ക്ക് കഴിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം അക്ഷയ് ഷാജി.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ആകാശവാണി കോഴിക്കോട്.
3: വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളാകട്ടെ, അവയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ നഗ്നനേത്രങ്ങൾ കൊണ്ടുപോലും കാണാൻ കഴിയാത്ത നിരവധി സൂക്ഷ്മ രോഗാണുക്കളുടെ വാഹകരാണ് ഇവയെല്ലാം. നിപ്പയും എലിപ്പനിയും പേവിഷബാധയുമെല്ലാം ഇന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന വാക്കുകളാണ്. ഈ വരുന്ന ജൂലൈ 6 ലോക ജന്തുജന്യ രോഗദിനമായി ആചരിക്കുകയാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന സൂനോട്ടിക് ഡിസീസസ് അഥവാ ജന്തുജന്യ രോഗങ്ങൾ എന്താണെന്നും അവയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്നും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പമുള്ളത് കോഴിക്കോട് കട്ടിപ്പാറ ഗവൺമെന്റ് മൃഗാശുപത്രിയിലെ ഡോക്ടർ മുഹമ്മദ് ആസിഫ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ജന്തുജന്യ രോഗം എന്നൊരു വാക്ക് നമുക്ക് പരിചിതമാണ്, എന്നിരുന്നാൽ കൂടിയും എന്താണ് എന്നൊന്ന് വിവരിക്കാമോ?
1: നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു രോഗവിഭാഗമാണ് ജന്തുജന്യ രോഗങ്ങൾ. ജന്തുജന്യ രോഗങ്ങൾ അഥവാ സൂനോട്ടിക് ഡിസീസ് എന്നാണ് അത് ശാസ്ത്രീയമായിട്ട് അറിയപ്പെടുന്നത്. അതായത് മൃഗങ്ങളിൽ നിന്ന് പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങളെയാണ് ജന്തുജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ മനുഷ്യരിൽ നിന്ന് ചില അസുഖങ്ങൾ മൃഗങ്ങളിലേക്കും പകരാം. ഈ അസുഖങ്ങളും അറിയപ്പെടുന്നത് ജന്തുജന്യ രോഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു വിഭാഗമാണ് ജന്തുജന്യ രോഗങ്ങൾ. പക്ഷേ ഏറ്റവും വ്യാപകമായിട്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ പൊതുവെ ഏറ്റവും കൂടുതൽ ജാഗ്രതയോടുകൂടി ജന്തുജന്യ രോഗ വിഭാഗത്തിൽ പരിഗണിച്ച് നമ്മൾ ശ്രദ്ധ പുലർത്തുന്നത്. അണുക്കൾക്ക് തന്നെ പല വിഭാഗങ്ങളുണ്ട്. ബാക്ടീരിയകളുണ്ട്, വൈറസുകളുണ്ട്, പ്രയോൺ എന്നൊക്കെ പോലുള്ള ചെറിയ സൂക്ഷ്മാണുക്കളുണ്ട്. ഇവയൊക്കെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുന്ന വലിയ രോഗവിഭാഗമാണ് ജന്തുജന്യ രോഗം.
0: അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടും കാണപ്പെടുന്ന, നമ്മൾ ജാഗ്രത പുലർത്തേണ്ട നിലവിലുള്ള രോഗങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് വിവരിക്കാമോ?
1: കേരളത്തിലെ പ്രത്യേക സാഹചര്യം, വലിയ ജനസാന്ദ്രതയുള്ള സമൂഹമാണ് നമ്മുടേത്. വനസാമീപ്യം ഒക്കെ വളരെ കൂടുതലാണ്. വനത്തോടൊക്കെ ചേർന്ന് മൃഗങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ ഒരുപാടുള്ള നാടാണ് നമ്മുടേത്. അതിവേഗ നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ജന്തുക്കളും മനുഷ്യരും തമ്മിലുള്ള സമ്പർക്കവും സംഘർഷവും അതും പ്രധാനമാണ്. ഇത്തരം സംഘർഷങ്ങളും സമ്പർക്കങ്ങളും കൂടി വരുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ജന്തുജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ അസുഖങ്ങളുണ്ടാക്കാം. എങ്കിലും നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. ശുചീകരണ തൊഴിലാളികൾ, തൊഴിലുറപ്പിന് വേണ്ടി ജോലിയെടുക്കുന്ന തൊഴിലാളികൾ, അങ്ങനെ തൊഴിലാളികൾക്ക് അവരുടെ ജോലിയിടങ്ങളിൽ നിന്ന് എലിപ്പനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് വരാൻ സാധ്യതയുള്ള ഒരു ജന്തുജന്യ രോഗമാണ് ബ്രൂസെല്ലോസിസ്, മാൾട്ടാപ്പനി എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെള്ളുപനി. എലി ധാരാളമുള്ള പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ധാരാളം കേസുകളിൽ നിന്ന് ചെള്ളുപനിയുണ്ട്.
0: എലിയുടെ മൂത്രത്തിൽ നിന്നാണ് എലിപ്പനി ഉണ്ടാവുന്നതും ചെള്ളുപനി ഉണ്ടാവുന്നത് എലിയെ കടിക്കുന്ന ചെള്ളുകളിൽ നിന്ന്,
1: എലിച്ചെള്ളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. അപ്പം എലികളുടെ സാമീപ്യം ധാരാളമുള്ള പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് തൊഴിൽജന്യ ജന്തുജന്യ രോഗങ്ങളുണ്ട്. രണ്ടാമത്തത് കേരളത്തിൽ നിന്നുള്ളത് എമേർജിംഗ് ആയിട്ടുള്ള, പുതുതായിട്ട് പൊട്ടിപ്പുറപ്പെടുന്ന, ആവിർഭവിക്കുന്ന ചില ജന്തുജന്യ രോഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട്ടിൽ ഈയിടെ പൊട്ടിപ്പുറപ്പെട്ട, ഈയിടെയല്ല കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിപ്പ. അതൊരു വൈറസ് രോഗമാണ്, വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതായിട്ട് നമ്മൾ കരുതപ്പെടുന്ന ജന്തുജന്യ രോഗമാണ് നിപ്പ. അതുപോലെ തന്നെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള, കോഴിക്കോടും ഈ അടുത്തുണ്ടായി, പക്ഷിപ്പനി, ഏവിയൻ ഇൻഫ്ലുവൻസ, ഇതൊരു ജന്തുജന്യ രോഗമാണ്. അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ ഒരുപാട് തവണ പൊട്ടിപ്പുറപ്പെട്ട കുരങ്ങുപനി, ഇതൊക്കെ കേരളത്തിൽ പുതുതായിട്ട് പൊട്ടിപ്പുറപ്പെടുന്ന ജന്തുജന്യ രോഗങ്ങളാണ്. ഇതുകൂടാതെ

0: അതെ, വളരെ സാധാരണയായിട്ട് കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും വ്യാപകമായി കാണപ്പെടുന്ന ജന്തുജന്യ രോഗങ്ങളുണ്ട്. അതിലേറ്റവും സുപ്രധാനമായത് പേവിഷബാധയാണ്, റാബിസ്. അപ്പം ഇങ്ങനെ ബാക്ടീരിയകളും വൈറസുകളും കാരണമുള്ള അണുക്കൾ പകർത്തുന്ന ജന്തുജന്യ രോഗങ്ങൾ, ഈ രീതിയിലുള്ള പല അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യാപകമായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത.
1: അപ്പോൾ ജൂലൈ 6 ലോക ജന്തുജന്യ രോഗ ദിനമായിട്ട് ആചരിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് സർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്?
0: ജൂലൈ 6 എന്നുള്ളത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ആരോഗ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ നിർണായക പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിന് കാരണമാവുന്ന ജന്തുജന്യ രോഗം, സൂനോട്ടിക് ഡിസീസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് പേവിഷബാധയാണ്, റാബിസ്. റാബിസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങളുമില്ലാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. എന്നാൽ അത്തരം ഘട്ടത്തെ അതിജീവിച്ചത് 1885 ജൂലൈ 6 വിഖ്യാത ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്ററിൻ്റെ ഒരു വാക്സിനേഷൻ എന്ന് പറയുന്ന വലിയൊരു ഇടപെടലിലൂടെയാണ്. ലോകത്താദ്യമായിട്ട് ഒരു വ്യക്തിയിൽ പേവിഷ വൈറസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ പരീക്ഷണം ലൂയി പാസ്റ്റർ നടത്തിയത് 1885 ജൂലൈ 6 ജോസഫ് മിസ്റ്റർ എന്ന് പറയുന്ന 6 വയസ്സുകാരനായ ഒരു കുട്ടിയിലായിരുന്നു ലൂയി പാസ്റ്റർ ആദ്യമായിട്ട് റാബിസിനെതിരെ പ്രതിരോധം തീർക്കുമെന്ന് കരുതിയിരുന്ന, അതുവരെ കരുതിയിരുന്ന വാക്സിനാണ്, ആരും പരീക്ഷിച്ചിട്ടില്ല, ആദ്യമായിട്ട് ഈ കുഞ്ഞിൽ കുത്തിവെച്ചിരുന്നു. ജൂലൈ 6 മുതൽ തുടർച്ചയായ 13 ദിവസം പേവിഷബാധക്കെതിരെ ലൂയി പാസ്റ്റർ വികസിപ്പിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ ഇതമപ്രദമായ വാക്സിൻ ഈ കുട്ടിയിൽ കുത്തിവെച്ചു. എന്നിട്ട് നിരീക്ഷിക്കുകയുണ്ടായി, സാധാരണ അക്കാലത്ത് പേവിഷമുള്ള ഒരു മൃഗം ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ പരമാവധി 2 മാസത്തിൽ മാത്രമേ ആ വ്യക്തിക്ക് ആയുസുള്ളൂ, കാരണം അതിനിടയ്ക്ക് ഈ വൈറസ് വന്ന് മരണപ്പെടും. പക്ഷേ ഈ കുട്ടി ഈ അസുഖത്തെ അതിജീവിച്ചു എന്നതാണ് ശാസ്ത്രം. നമ്മുടെ മനുഷ്യരാശി റാബിസ് വൈറസിൻ്റെ മേൽ കൈവരിച്ച വിജയത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും ജൂലൈ 6 നാം ലോക ജന്തുജന്യ രോഗ ദിനമായി ആചരിക്കുന്നത്.
1: ഓക്കെ സർ, അപ്പം നമ്മൾ റാബിസിനെ കുറിച്ച് ആണ് പറഞ്ഞത്. അക്കൂട്ടത്തിൽ അന്ന് 14 ദിവസം തുടങ്ങിയ ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മതിയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതിരോധിക്കാൻ ഒരു വളർത്തുനായയുടെ അല്ലെങ്കിൽ ഒരു തെരുവ് നായയുടെ ഒരു കടി ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ, അതൊന്ന് പറയാമോ?
0: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ജന്തുജന്യ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് റാബിസ് തന്നെയാണ്. 2025 കഴിഞ്ഞ വർഷം 33 പേരാണ് സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരണപ്പെട്ടത്. ഇക്കഴിഞ്ഞ 2024 26 പേർ പേവിഷബാധയേറ്റ് മരണപ്പെടുകയുണ്ടായി. ഈ വർഷം ഇതുവരെയും കുറച്ചധികം ആളുകൾ ഇതേപോലെ റാബിസിൻ്റെ പേവിഷബാധയേറ്റ് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. റാബിസ് വൈറസിനെതിരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാക്സിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലഭ്യമായിട്ടും നമ്മുടെ സമൂഹത്തിൽ പേവിഷ മരണങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യം വളരെ ഗൗരവത്തോടു കൂടി നാം കാണേണ്ടതുണ്ട്. റാബിസ് വൈറസ് അറിയപ്പെടുന്നത് ബയോളജിക്കൽ ബുള്ളറ്റ് അല്ലെങ്കിൽ ജൈവ ബുള്ളറ്റ്. എന്തുകൊണ്ടെന്നാൽ ഒരു 9 mm ബുള്ളറ്റിനേക്കാൾ 1.5 മടങ്ങ് ചെറുതാണ്. പക്ഷേ നമ്മുടെ തലച്ചോറിനുള്ളിൽ ആ വൈറസ് തുളച്ചു കയറിക്കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തൊരു വ്യക്തിക്കും പിന്നീട് ഒരു ചികിത്സയിലൂടെയും തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ളതാണ് പേവിഷ വൈറസിൻ്റെ ഏറ്റവും വലിയ ഭീകരത എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ അനുകൂലത എന്നുള്ളത് പേവിഷ വൈറസിനെതിരെ 100% സുരക്ഷ ഉറപ്പാക്കുന്ന വാക്സിൻ നമുക്കിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 13 ദിവസമായിരുന്നു ഇതിൻ്റെ തുടക്കകാലത്ത് ലൂയി പാസ്റ്റർ വാക്സിൻ ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് കേവലം വെറും 0.8 mL വാക്സിൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റാബിസ് വൈറസിനെ കീഴടക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള വാക്സിൻ ഡെവലപ്മെൻറ്റ്, പ്രതിരോധ മരുന്നിൽ വലിയ വികസനം ഈ ഒരു ശാസ്ത്രത്തിൻ്റെ ഈ കഴിഞ്ഞ 140 വർഷങ്ങൾക്കിടെ സംഭവിച്ചിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചർ ഉൾപ്പെടെയുള്ള നവീനമായ വാക്സിനുകൾ പേവിഷബാധയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇന്ന് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് പേവിഷബാധ സംശയിക്കുന്ന ഒരു മൃഗത്തിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ, മൃഗമെന്ന് പറയുന്ന സമയത്ത് നായ്ക്കൾ മാത്രമാവണമെന്നില്ല, തെരുവ് നായ്ക്കൾ മാത്രമാവണമെന്നില്ല, നമ്മുടെ വീടുകളിൽ വളർത്തുന്ന പൂച്ചകൾ, വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ, അതുപോലെ വന്യമൃഗങ്ങൾ, കുറുക്കൻ, കീരി തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളെല്ലാം തന്നെ പേവിഷബാധയുടെ വാഹകരാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പേവിഷബാധയുടെ വാഹകരായി പരിഗണിക്കുന്ന കുറുക്കന്മാരെയാണ്, കുറുന്നരികൾ, അതുപോലെ തന്നെ തെരുവ് നായ്ക്കളൊക്കെ. രോഗബാധ സംശയിക്കുന്ന മൃഗങ്ങളിൽ നിന്ന് നമുക്ക് കടിയേൽക്കുക, മാന്തേൽക്കുക, അവയുടെ ഉമിനീർ, ഉമിനീരിലാണ് വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക, ആ ഉമിനീർ നമ്മുടെ മുറിവുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ശ്ലേഷ്മ സ്ഥലങ്ങളിലോ പുരളുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ വാക്സിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് ആ മുറിവേറ്റ അല്ലെങ്കിൽ ആ പോറലേറ്റ

0: ഭാഗം നല്ല വൃത്തിയാക്കുക എന്നുള്ളതാണ്. അത് ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം. 15 മിനിറ്റോളം സോപ്പ് പതപ്പിച്ച് കഴുകണം. മുറിവ് വൃത്തിയാക്കുന്നതിനേക്കാൾ അപ്പുറം ഈ മുറിവിലോ പോറലിലോ മറഞ്ഞിരിക്കുന്ന അതിസൂക്ഷ്മാണുക്കളായിട്ടുള്ള റാബിസ് വൈറസിൻ്റെ 90% ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ഈ കഴുകലെന്ന് പറയുന്ന പ്രഥമ ശുശ്രൂഷയ്ക്ക് സാധിക്കും. അതിനുശേഷമാണ് പ്രതിരോധ വാക്സിൻ നമ്മൾ എടുക്കേണ്ടത്. സാധാരണ രക്തം പൊടിയാത്ത പോറലുകളൊക്കെ ആണെങ്കിൽ വാക്സിൻ മാത്രം മതി നമുക്ക്. കടിയേറ്റ അല്ലെങ്കിൽ പോറലേറ്റ ആ ദിവസം തന്നെ നമ്മൾ വാക്സിൻ എടുക്കുക. അതിനെയാണ് നമ്മൾ സീറോത്ത് വാക്സിനേഷൻ എന്ന് പറയുക. അതിനുശേഷം 3-ാമത്തെ ദിവസവും 7-ാമത്തെ ദിവസവും 28-ാമത്തെ ദിവസവും നമ്മൾ തുടർച്ചയായിട്ട് വാക്സിൻ എടുക്കണം. പണ്ടൊക്കെ പൊക്കിൾക്കൊടിക്ക് ചുറ്റുമായിരുന്നു വാക്സിൻ എടുക്കുന്നത്. ഇന്ന് അങ്ങനെയൊന്നുമില്ല. അന്ന് കുറച്ചൊരു വേദനാജനകമായിരുന്നു വാക്സിൻ. പക്ഷേ ഇന്ന് വളരെ നമ്മൾ പറയാം ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ. അതിനെ അന്വർത്ഥമാക്കുന്ന വിധം വളരെ ഇൻ്റർഡെർമൽ, അതായത് നമ്മുടെ ചർമ്മത്തിനടിയിൽ വെക്കുന്ന വളരെ വേദനാരഹിതമായിട്ടുള്ള വാക്സിനാണ്. വെറും 0.1 മില്ലി വാക്സിൻ മാത്രമാണ് ആവശ്യം വരുന്നത്. അപ്പോൾ അത്രയും വളരെ കുറഞ്ഞ അളവിലുള്ള പക്ഷേ ഉയർന്ന പ്രതിരോധം ഉറപ്പുവരുത്തുന്ന വാക്സിനുകൾ നമുക്ക് ലഭ്യമാണ്. അത് എടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇനി വളരെ ആഴത്തിലുള്ള മുറിവേൽക്കുന്നവരുണ്ടാവും, കടിച്ച് വലിയ രക്തവാർച്ചയുണ്ടാവുക. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ വാക്സിൻ നമ്മുടെ ശരീരത്തിലെത്തി ഒരു പ്രതിരോധം ഉണ്ടാവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിനിടയ്ക്കുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആൻറ്റി റാബീസ് സിറം കൂടി എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതോട് ചെയ്യാറുണ്ട്. എല്ലാം വേഗം ചെയ്യേണ്ടതെന്ന് താമസിക്കാൻ പാടില്ല. കടിയേറ്റ് കഴിഞ്ഞ് ഉടൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ രീതിയിലുള്ള ഒരു ജാഗ്രതയിലൂടെ നമുക്ക് കടിയേറ്റ സാഹചര്യത്തിൽ പോലും പേവശ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും.
1: ഓക്കെ, അപ്പം ഈ വളർത്തു മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ കന്നുകാലികൾക്കോ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രാഥമിക ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയോ? ഇപ്പോൾ പേവിഷബാധ മാത്രമല്ല വേറെ എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിലും നമുക്ക് കർഷകർക്ക് എങ്ങനെ അല്ലെങ്കിൽ വളർത്തുന്ന ഒരാൾക്ക് എങ്ങനെ ഇതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയും?
0: അത് ഓരോ ജന്തുജന്യ രോഗങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണിക്കാറുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളൊരു അസുഖം ബാധിച്ചോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി. കർഷകരോ അല്ലെങ്കിൽ ഒരു പൊതുജനമോ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ജാഗ്രതയാണ് വേണ്ടത്. ഉദാഹരണത്തിന് പേവിഷബാധ, പ്രത്യേകിച്ച് നായ്ക്കളിൽ നിന്ന് കുറുക്കന്മാരിൽ നിന്നൊക്കെ നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് കടിയേൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വൈറസ് മൃഗങ്ങളിലേക്കും പകരുന്ന സാഹചര്യം ഉണ്ടാവും. പശുക്കളിലൊക്കെ കുറുക്കനും നായ്ക്കളൊക്കെ വന്ന് കടിക്കുന്നത് ഇവയുടെ മൂക്കിനായിരിക്കും. അപ്പോൾ ഇവിടെ കടിയേറ്റ് കഴിഞ്ഞാൽ ഈ വൈറസ് അകത്തെത്തി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തലച്ചോറിലേക്ക് എത്തിയിട്ട് അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മുറിവുകളോ അങ്ങനെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ മനുഷ്യരെ പോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റ് കഴിഞ്ഞാൽ വാക്സിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം വാക്സിൻ ചെയ്യേണ്ടതുണ്ട്.
1: തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം,
0: മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ കടിയേറ്റൊന്നും സംശയം തോന്നിക്കഴിഞ്ഞാൽ വേഗം തന്നെ ഈ രീതിയിലുള്ള ഒരു വാക്സിനേഷനിലേക്ക് നമ്മുടെ പ്രത്യേകിച്ച് പശുക്കൾക്കൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
1: ധാരാളം എത്ര ദിവസം അങ്ങനെ എടുക്കേണ്ടി വരും?
0: മനുഷ്യർക്ക് നമ്മൾ 4 ഇഞ്ചക്ഷനാണ് എടുക്കുന്നതെങ്കിൽ മൃഗങ്ങൾക്ക് നമ്മൾ 5 തവണ എടുക്കാറുണ്ട്. കടിയേറ്റ ആ ദിവസം എടുക്കണം, 3-ാമത്തെ ദിവസം വേണം, 7-ാമത്തെ ദിവസം, 14-ാമത്തെ ദിവസം, 28-ാമത്തെ ദിവസം.
1: അങ്ങനെ അതിനെ ശരിക്കും ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യവും വരാറുണ്ടോ?
0: നമ്മളൊരു നിരീക്ഷണം മതി. നമ്മൾ പിന്നെ പാലൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജാഗ്രത മതി, പ്രത്യേകം നിരീക്ഷിക്കാം. അതിലേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മുടെ നായ്ക്കൾ, പൂച്ചകൾ തുടങ്ങിയിട്ടുള്ള അരുമ മൃഗങ്ങൾക്ക് പേവിഷബാധ വരാൻ ഏറ്റവും സാധ്യതയുള്ള മൃഗങ്ങളാണ്. ഇത്തരം മൃഗങ്ങൾക്ക് മുൻകൂർ പ്രതിരോധം നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ എന്ന് പറയും. റാബിസിൻ്റെ മുൻകൂർ പ്രതിരോധ കുത്തിവയ്പ്പ് നമ്മൾ നൽകും.
1: അത് ഈ റാബിസിന് മാത്രമാണോ ഇങ്ങനെയുള്ള വാക്സിനേഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ?
0: അല്ല, പൂച്ചകൾക്കും നായ്ക്കൾക്കും മറ്റസുഖങ്ങൾക്കും വാക്സിനുകളുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ റാബിസ് പേവിഷബാധയെ പ്രതി, കാരണം അത് മനുഷ്യരിലേക്ക് കൂടി വരാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പോൾ അരുമ മൃഗത്തെ പരിപാലിക്കുന്ന ആളുകളിൽ നിന്ന് വ്യക്തികളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മുടെ അരുമ മൃഗങ്ങൾക്ക് 3 മാസമാണ് അതിൻ്റെ ഒരു സമയമെന്നുള്ളത്. അതിനതിൻ്റെതായ കാരണങ്ങളുണ്ട്. 3 മാസം പ്രായമെത്തുന്ന സമയത്ത് അരുമപ്പൂച്ചകൾക്കും അരുമ നായ്ക്കൾക്കും ആദ്യ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് നമ്മൾ നൽകേണ്ടതുണ്ട്. 2 ആഴ്ചകൾക്ക് ശേഷം ഒന്നുകൂടി അതിൻ്റെ ആ ഒരു പ്രതിരോധ ശേഷി ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൂസ്റ്റർ ഡോസ് കൂടി കൊടുക്കാം. പ്രത്യേകിച്ച് കൂടുതൽ റാബിസ് ഉള്ള സ്ഥലങ്ങളിൽ 2-ാമതൊരു ബൂസ്റ്റർ ഡോസ് കൂടി നിർദ്ദേശിക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. എങ്കിലും ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത് വളരെ ഉത്തമമാണ്. പിന്നീട് എല്ലാ വർഷവും ഈ വാക്സിൻ നമ്മൾ ആവർത്തിക്കേണ്ടതുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എത്രത്തോളം തവണ ഇതിനെ വാക്സിൻ ചെയ്യുന്നു എന്നതിനനുസരിച്ച് അത്രത്തോളം പ്രതിരോധ ഗുണം ഈ മൃഗത്തിൻ്റെ ശരീരത്തിൽ ആർജിക്കപ്പെടും. ആ ഒരു പ്രതിരോധ ശേഷി മൃഗത്തിനും അതുപോലെ തന്നെ ഇത് വളർത്തുന്ന ഉടമയ്ക്കും സഹായിക്കും.
1: അതെ, മൃഗാശുപത്രികളിലൊക്കെ ഇത്തരത്തിലുള്ള വാക്സിൻ അവൈലബിൾ ആണോ?
0: അതെ, പേവിഷബാധ പ്രതിരോധ വാക്സിൻ സംസ്ഥാനത്തെ എല്ലാ മൃഗാശുപത്രികളിലും എല്ലാ പഞ്ചായത്തുകളിലും താലൂക്ക് കേന്ദ്രീകരിച്ചുള്ള പോളിക്ലിനിക്കുകളുണ്ട്. ഇതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പ്രതിരോധ വാക്സിൻ ഇന്ന് ലഭ്യമാണ്. വാക്സിൻ ഫ്രീ ആണ്. ഇപ്പോൾ അനിമലിനെ വാക്സിൻ ചെയ്ത് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരും.

ഈ സർട്ടിഫിക്കറ്റിന് 30 രൂപ മാത്രം. തുച്ഛമായ നിരക്കിൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ അരുമ മൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള റാബിസിനെതിരുള്ള വാക്സിൻ ഉണ്ട്. പക്ഷെ നേരത്തെ ചോദിച്ചു മറ്റേതെങ്കിലും വാക്സിനുകൾ അരുമകൾക്കുണ്ടോ എന്ന്. അരുമകളെ ബാധിക്കുന്ന മറ്റു ചില അസുഖങ്ങളുണ്ട്, അതിൽ ജന്തുജന്യ രോഗങ്ങളുണ്ട്, മറ്റു സാംക്രമിക രോഗങ്ങളുണ്ട്.

0: ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളിൽ പ്രധാനപ്പെട്ട പാർവോ രോഗം, ഡിസ്റ്റംബർ രോഗം, ഇതുപോലുള്ള അസുഖങ്ങളുണ്ട്. ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു ജന്തുജന്യ രോഗം കൂടി നായ്ക്കളെ ബാധിക്കും. അത് എലിപ്പനിയാണ്, ലെപ്റ്റോസ്പൈറോസിസ്. പേവിഷബാധ പൂച്ചകൾക്കും നായ്ക്കൾക്കും ഒരുപോലെ വരും. പക്ഷേ പൂച്ചകൾ പൊതുവെ എലിപ്പനിക്കെതിരെ പ്രതിരോധ ശേഷിയുള്ളവരാണ്. പൂച്ചകളെ ബാധിക്കില്ല എന്നല്ല, പൊതുവെ പ്രതിരോധമുള്ളവരാണ്. അത് പ്രകൃതിയുടെ ഒരു അത്ഭുതമായിരിക്കാം. കാരണം പൂച്ചയും എലിയും എപ്പോഴും സംഘർഷവും സമ്പർക്കവും ഉണ്ടാവുന്ന രണ്ട് ജീവികളാണ്. പക്ഷെ പൂച്ചകൾക്ക് വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് എലിപ്പനി വരാറുള്ളത്. പക്ഷേ നായ്ക്കൾക്ക് ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ എലിപ്പനി കേസുകൾ, പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലം തുടങ്ങിയ സമയത്ത് നമ്മുടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ എലിപ്പനി സംശയിക്കുന്ന ലക്ഷണങ്ങളുമായിട്ട്.
1: അതെന്താ അതിൻ്റെ ലക്ഷണങ്ങൾ, എങ്ങനെ മനസ്സിലാക്കാം?
0: സാധാരണ പനിയായിരിക്കും. മനുഷ്യരെ പോലെ തന്നെ നല്ല പനിയുണ്ടാവും, പേശി വേദന, നടക്കാനൊക്കെ വേച്ച് വേച്ചുള്ള നടത്തം, നല്ല പെയിനായിരിക്കും. ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ തുടർന്ന സമയത്ത് വളരെ പെയിൻഫുൾ ആയിരിക്കും. പേശി വേദന മനുഷ്യരിൽ കാണുന്ന ലക്ഷണങ്ങൾ തന്നെയായിരിക്കും. പിന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ, കണ്ണിനൊക്കെ യെല്ലോയിഷ് മഞ്ഞ നിറത്തിലുള്ള കളർ ചേഞ്ച് ഉണ്ടാവും. അതിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ അത് റെഡ്നെസ്സും, അത് മനുഷ്യർക്കുള്ള പോലെ തന്നെയുള്ള കണ്ണിന് ചുവപ്പ്, പല്ലുകളിലൊക്കെ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അമിത ദാഹം, പക്ഷേ മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും, അനൂറിയ എന്ന് പറയും. അത് മനുഷ്യരിലായാലും മൃഗങ്ങളായാലും കിഡ്നിയാണ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ കൂടുതലായിട്ട് ബാധിക്കും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്തെന്ന് വെച്ചാൽ, നായ്ക്കളീ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നായ്ക്കളുടെ മൂത്രത്തിലൂടെ മറ്റു ശരീരസ്രവങ്ങളിലൂടെയും ഈ രോഗാണ് നിരന്തരമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കും.
1: അപ്പോൾ ഈ
0: പകരാനുള്ള സാധ്യത മറ്റു മൃഗങ്ങളിലേക്കും അതുപോലെ തന്നെ ഇവരെ പരിചരിക്കുന്ന ആളുകളിലേക്കും രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നായ്ക്കളിൽ രോഗമുണ്ടാക്കുന്ന എലിപ്പനി രോഗാണുവിനും മനുഷ്യനും രോഗമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നായ്ക്കൾക്ക് എലിപ്പനി വന്നാൽ അതിനെ പരിചരിക്കുന്ന ആളുകൾക്കും പടരാനുള്ള സാധ്യതയുണ്ട്. നായ്ക്കൾക്ക് പേവിഷബാധ കൂടാതെ എലിപ്പനി പ്രതിരോധത്തിനുള്ള വാക്സിനുകളും ഇന്ന് ലഭ്യമാണ്. ആ വാക്സിൻ എലിപ്പനിക്ക് മാത്രമല്ല, അതിൻ്റെ കൂടെ നിന്ന് നേരത്തെ പറഞ്ഞ പാർവോ, ഡിസ്റ്റംബർ തുടങ്ങി നായ്ക്കളെ മാത്രം ബാധിക്കുന്ന ചില അസുഖങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നിച്ചുള്ള അതിനെ നമ്മൾ മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ എന്നാണ് പറയുന്നത്. ഈ വാക്സിനും ഇന്ന് ലഭ്യമാണ്. പക്ഷേ ഇത് നമുക്ക് സൗജന്യമായിട്ട് നമ്മുടെ മൃഗാശുപത്രിയിലൊന്നും ലഭ്യമല്ല. ഇത് സ്വന്തം താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു വാക്സിൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം വില കൂടുതലുള്ള വാക്സിനാണ്. എന്നിരുന്നാൽ തന്നെയും ഇതുകൂടി നമ്മുടെ അനുമ മൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് നായ്ക്കൾക്കൊക്കെ ആണെങ്കിൽ നമ്മളൊരു 8 ആഴ്ച പ്രായം എത്തുമ്പോൾ ആദ്യ വാക്സിനും, പിന്നീട് 12 ആഴ്ച പ്രായം എത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് കൂടി എലിപ്പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യം കുറച്ചുകൂടി സുരക്ഷിതമാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. പിന്നീട് എല്ലാ വർഷവും നമ്മൾ ആവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നമ്മളൊരു ശ്രദ്ധയിൽ വെക്കേണ്ടതുണ്ട്.
1: ഒരു നിപ്പയുടെ ഭയത്തിലായിരുന്നു എല്ലാവരും. അപ്പോൾ അതും വവ്വാലിൽ നിന്ന് പകരുന്നു എന്നുള്ളതിൽ,
0: വവ്വാലുകളിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് പകർന്നത് എന്നാണ് നമ്മൾ ഇന്നും കരുതുന്നത്. അതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലില്ല. കാരണം ഒരിക്കലും ആദ്യമായിട്ട് ഈ രോഗം ബാധിച്ച വ്യക്തി വവ്വാലുകളുമായിട്ട് ഒരു സമ്പർക്കമുണ്ടായതിൻ്റെ ശക്തമായ തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. പലപ്പോഴും ആദ്യം രോഗം വന്ന വ്യക്തി മരണപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു മിക്ക പൊട്ടിപ്പുറപ്പെടലുകളിലും ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും ധാരാളം നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു രോഗം വന്ന വ്യക്തി താമസിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ടിരുന്ന പ്രദേശങ്ങളിലെ അതിൻ്റെ സമീപ സ്ഥലങ്ങളിൽ നിന്ന് വവ്വാലുകളെ പിടികൂടി. വലിയ പഴന്തീനി വവ്വാലുകൾ, നമുക്ക് നരിച്ചീറുകൾ എന്ന് പറഞ്ഞ ചെറിയ ഇനം വവ്വാലുകളുണ്ട്. ഇതിനേക്കാൾ രോഗാണുവിൻ്റെ സാധ്യത ഉണ്ട് എന്ന് കരുതപ്പെടുന്നത് ഈ വലിയ ബാറ്റ്സിലാണ്, വലിയ വവ്വാലുകളിലാണ്. രോഗം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലങ്ങളിലെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വവ്വാലുകളെ പിടികൂടി അവയെ പരിശോധിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത്, രോഗം ബാധിച്ച വ്യക്തികളുടെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ച നിപ്പ വൈറസും ഈ രോഗി താമസിച്ചിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് പിടികൂടിയ വവ്വാലുകളിൽ നിന്നിട്ട് നിപ്പ വൈറസും തമ്മിൽ ജനിതകമായിട്ട് അതിൻ്റെ സാമ്യം പരിശോധിച്ച സമയത്ത് 99.99% സാമ്യത ഈ രണ്ട് വൈറസുകൾ തമ്മിലുണ്ടായിരുന്നു. ഇതിലൂടെയാണ് വവ്വാലുകളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് രോഗം പകർന്നത് എന്നുള്ള ഒരു അനുമാനത്തിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കണ്ടെത്തലുകൾ നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. കേരളത്തിലെ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ പഴന്തീനി വവ്വാലുകളിൽ 20 മുതൽ 27% വവ്വാലുകളിൽ നിപ്പ വൈറസിൻ്റെ ആൻറ്റിബോഡികളും അല്ലെങ്കിൽ അതിൻ്റെ വൈറസ് സാന്നിധ്യത്തിനുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നിശബ്ദമായി നമ്മുടെ നാട്ടിലെ പഴന്തീനി വവ്വാലുകളിൽ നിപ്പ വൈറസിൻ്റെ ഒരു സ്ഥിരത കൈവരിച്ചിട്ടുണ്ട് എന്നുള്ള

0: ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട വിഷയം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, വവ്വാലുകളിലുള്ള വൈറസിൻ്റെ സാന്നിധ്യം അതിൻ്റെ മൂർധന്യത്തിലെത്തുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ ഒരു സമയം എന്നുള്ളത് പഴന്തീനി വവ്വാലുകളുടെ പ്രജനനം കൂടുതലായി നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇവരുടെ ശരീരത്തിൽ നിന്ന് വൈറസുകൾ അവരുടെ യൂറിനിലൂടെ, ഉമിനീരിലൂടെ, മറ്റ് ശരീരസ്രവങ്ങളിലൂടെ പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വസ്തുതയെ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജാഗ്രത പ്രത്യേകിച്ച് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇനിയുള്ള നാളുകളിലും നമ്മൾ പുലർത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ വന്ന നിപ്പ എന്നുള്ള അവസാനത്തെ നിപ്പയല്ല, ഇനിയും നിപ്പ ഇവിടെ പൊട്ടിപ്പുറപ്പെടാമെന്നുള്ള ഒരു ജാഗ്രത നമുക്ക് വേണം. നിപ്പയുടെ ജാഗ്രത ഇപ്പോഴും കോഴിക്കോട് ജില്ലയിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൃഗസംരക്ഷണ വകുപ്പും അതുപോലെ ആരോഗ്യവകുപ്പൊക്കെ പ്രത്യേകം കൺട്രോൾ റൂമുകൾ നമ്മുടെ ജില്ലാ കേന്ദ്രങ്ങളിൽ തുറന്നിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യമുണ്ട്.
1: ഇതൊരു ജാഗ്രതയുടെ സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഈ മൃഗങ്ങളെയും മരുമൃഗങ്ങളെയും ഒക്കെ പരിപാലിക്കുന്ന ആൾക്കാർ എന്ന രീതിയിൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്?
0: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം വന്യമൃഗങ്ങളും മാത്രമല്ല അത് ഉൽപാദന മൃഗങ്ങളുണ്ട്, പശുക്കൾ എരുമകൾ തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളുണ്ട്, അതുപോലെ നായ്ക്കൾ പൂച്ചകൾ തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളൊക്കെയുണ്ട്, പക്ഷികളുണ്ട്. അപ്പോൾ ഇവയൊക്കെ പരിപാലിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ശുചിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരാവേണ്ടതുണ്ട്. ഇവരെ പരിപാലിക്കുന്ന ഇടങ്ങൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ക്ഷീരകർഷകൻ പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള തീറ്റ പശുക്കൾക്ക് നൽകും. പ്രത്യേകിച്ച് സൈലേജ് പോലുള്ള തീറ്റകളൊക്കെ ഈ തീറ്റ തൊട്ടിയിൽ പശു കഴിച്ചതിന് ശേഷം ബാക്കി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാത്രി സമയത്ത് അത് കഴിക്കുന്നതിന് വേണ്ടി എലി എത്തും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എലിയുടെ മൂത്രവുമൊക്കെ ഈ തീറ്റത്തൊട്ടിയിൽ കലരാനും അതിലൂടെ കർഷകനും മൃഗത്തിനും ഈ അസുഖമുണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ശുചിത്വവും വൃത്തിഹീനമായി തൊഴുത്തുകൾ ഒക്കെ അസുഖങ്ങൾ, പരിസരവും വൃത്തിയില്ലാതെ സൂക്ഷിച്ചതും ഒക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടും. ജന്തുജന്യ രോഗങ്ങൾ മാത്രമല്ല, അപ്പോൾ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പടരുന്നുണ്ട്. അപ്പോൾ വൃത്തിയോടുകൂടി നമ്മുടെ മൃഗങ്ങളെ പരിപാലിക്കുന്ന ഇടങ്ങൾ വൃത്തിയോടും ശുചിയോടും കൂടി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏതസുഖത്തെയും പ്രതിരോധിക്കാനുള്ള ഒന്നാമത്തെ മാർഗം എന്നുള്ളത്. രണ്ടാമത്തത് നമ്മുടെ മൃഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ മൃഗങ്ങളെ പരിപാലിച്ചതിന് ശേഷം കൃത്യമായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. നമ്മുടെയൊക്കെ വീടുകളിലുള്ള ചില ശീലങ്ങളുണ്ട്. അരുമ മൃഗങ്ങളെ പരിപാലിക്കുന്നവർ ഒരിക്കലും ഒരുമിച്ച് പാത്രത്തിന് ഭക്ഷണം കഴിക്കുക. നമ്മുടെ വീട്ടിലൊരു നായയുണ്ടെങ്കിൽ, ഒരു പൂച്ചയുണ്ടെങ്കിൽ, നമ്മൾ സ്നേഹം കൊണ്ടായിരിക്കുക. നമ്മൾ ഒരുപാട് നല്ല സ്നേഹം കൂടുമ്പോൾ നമ്മൾ അതിനോടുള്ള സമ്പർക്കവും നമ്മൾ കൂടെ കിടത്തും, ഒരുമിച്ച് ഒരേ പാത്രത്തിൽ ഭക്ഷണം കൊടുക്കും. അത്തരം ശീലങ്ങളൊന്നും ഒരു ആരോഗ്യപരമായി നമ്മൾ നോക്കുന്ന സമയത്ത് അത്ര നല്ല ശീലങ്ങളല്ല. അപ്പോൾ അവർക്ക് പ്രത്യേകം തീറ്റപാത്രങ്ങളും അവർക്ക് കിടക്കുന്നതിന് വേണ്ടിയിരിക്കും, അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു രീതിയായിരിക്കും ഉത്തമം. അതുപോലെ തന്നെ പലതരം വിരബാധകളുണ്ട്. ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ വിഭാഗത്തിൽപ്പെട്ടാണ് ചില വിരബാധകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൃത്യമായുള്ള വിരമരുന്നുകളൊക്കെ കൃത്യമായിട്ട് നായ്ക്കൾക്കും പൂച്ചകൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധ കൂടി വേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മൃഗങ്ങളെയും അതുപോലെ തന്നെ അരുമജീവികളൊക്കെ പരിപാലിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: പാൽ, മുട്ട, ഇറച്ചി ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള രോഗങ്ങൾ പകരാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ടോ?
0: തീർച്ചയായിട്ടും ജന്തുജന്യ രോഗങ്ങൾ പകരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അണുവിമുക്തമാക്കാത്ത പാൽ, മുട്ട, മാംസം എന്നിവയൊക്കെ കഴിക്കുന്നത്. ഉദാഹരണത്തിന് ബ്രൂസല്ലോസിസ്, മാൾട്ടാപ്പനി എന്ന് പറയും. പശുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ് അണുയുക്തമാക്കാത്ത പാൽ കുടിക്കുന്നത്. പാസ്ചറൈസേഷൻ ചെയ്തതിന് ശേഷമാണ്, കുറഞ്ഞ സമയം കൊണ്ട് പാലിനെ തിളപ്പിച്ചതിന് ശേഷമാണ് അതിനെയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ പാലൊക്കെ മാർക്കറ്റിലൊക്കെ ലഭ്യമാകുന്നത്. അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാലാണെങ്കിലും കൃത്യമായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും പച്ചപ്പാൽ കറന്നെടുത്തു പാടെ തന്നെ കുടിക്കുന്ന ശീലമൊക്കെ, ഇതൊക്കെ ഇത്തരം അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പകരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. പലരുടെ വരുന്ന ബ്രൂസല്ല മാത്രമല്ല മറ്റ് അസുഖങ്ങളുമുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കാണപ്പെടുന്ന ബ്രൂസല്ലയാണ്. അതുപോലെ തന്നെ മുട്ട, മുട്ടയുടെ പുറത്ത് കാണപ്പെടുന്ന ഒരു രോഗാണുവാണ് സൽമോണല്ല. സൽമോണല്ല എന്ന് പറഞ്ഞാൽ കോഴിയുടെ കാഷ്ടത്തിലൂടെ പുറത്തു വരുന്ന, കോഴികളെ ബാധിക്കുന്ന അണുബാധയാണ് സൽമോണല്ല. ഈ സൽമോണല്ല രോഗാണു മുട്ടയിലൂടെ മനുഷ്യരിലേക്ക് വരാനുള്ള വളരെ സാധ്യതയുള്ള ഒരു അസുഖമാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ മയണോയ്സ് പോലുള്ള മുട്ട വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിൽ അസുഖമുണ്ടാക്കുന്നതിൻ്റെ രോഗാണുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു അണുബാധ എന്നുള്ളത് ഈ സൽമോണല്ലയാണ്. സൽമോണല്ല വരുന്നത് മുട്ടയുടെ പുറത്ത് പറ്റിപ്പിടിക്കുന്ന കോഴിക്കാഷ്ടത്തിൻ്റെ ചെറിയ അവശിഷ്ടങ്ങളുണ്ടാവും. ഇതിലൊക്കെയുള്ള ഈ സൽമോണല്ല രോഗമാണ് മുട്ട വിഭവങ്ങളിലേക്ക് കടക്കാനും അസുഖമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുട്ട കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക, സൂപ്പ് ഉപയോഗിച്ച് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം കോഴിമുട്ട ഉപയോഗിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് വേണ്ടതുണ്ട്. മാംസത്തിലൂടെ വരുന്ന അസുഖങ്ങളും നമുക്കുണ്ട്. പക്ഷിപ്പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ, ആ സമയത്തൊക്കെ നമ്മൾ ജാഗ്രതാ നിർദ്ദേശം മുട്ട മാംസത്തിൻ്റെ വിൽപ്പനയൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. അതിന് കാരണം അതാണ്, പകുതി വേവിച്ച്

മാത്രം ഉപയോഗിക്കുന്ന ശീലങ്ങളൊക്കെ ഇതുപോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പച്ചക്കറി. ജന്തുജന്യ രോഗങ്ങൾ പച്ചക്കറിയിലൂടെയും മനുഷ്യരിലൂടെ വരാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പന്നികൾ. പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ചില അസുഖങ്ങളുണ്ട്. H1N1 എന്നുള്ളത് പേരിൽ മാത്രമാണ് പന്നികളുമായിട്ട് ബന്ധമുള്ളത്. എന്നാൽ അത് പന്നിയിൽ പകരുന്ന അസുഖമല്ല എന്നുള്ളതാണ് വസ്തുത. പന്നികളെ ബാധിക്കുന്ന ടീനി എന്ന് പറയുന്ന ഒരു രോഗാണുണ്ട്. പന്നികളുടെ ശരീരത്തിനുള്ള ഒരു വിരയാണ്. ഈ വിര പന്നിക്കാഷ്ടത്തിലൂടെയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം പല ഇടങ്ങളിലും കൃഷിക്ക് വേണ്ടി ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്യാരറ്റ് പോലുള്ള കൃഷികൾ നടത്തുന്നതിന് വേണ്ടി പന്നിയുടെ കാഷ്ടം ഉപയോഗിക്കാറുണ്ട്. പന്നിയുടെ കാഷ്ടത്തിലുള്ള ഈ രോഗാണു ജൈവവളമായിട്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ക്യാരറ്റിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ആ ക്യാരറ്റിൽ അതുണ്ടാവും. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ഇത് നമ്മൾ പറിച്ചെടുത്ത് സോപ്പ് ഉൾപ്പെടെയുള്ള ലായനികൾ ഉപയോഗിച്ച് കഴുകി അതിൽ ഒരു തരിമ്പ് പോലും അവശിഷ്ടങ്ങളില്ല എന്ന് ഉറപ്പാക്കാതെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ രോഗാണു നമ്മുടെ ശരീരത്തെ ബാധിക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ള ടീനിയെ പോലുള്ള അസുഖങ്ങൾ ബാധിച്ച സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജന്തുജന്യ രോഗം

0: ക്യാരറ്റിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ആ ക്യാരറ്റിൽ അതുണ്ടാവും. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ഇത് നമ്മൾ പറിച്ചെടുത്ത് സോപ്പ് ഉൾപ്പെടെയുള്ള ലൈനുകൾ ഉപയോഗിച്ച് കഴുകി അതിൽ ഒരു തരിമ്പ് പോലും അവശിഷ്ടങ്ങളില്ല എന്ന് ഉറപ്പാക്കാതെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ രോഗാണു നമ്മുടെ ശരീരത്തെ ബാധിക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ള ടീനിയ പോലുള്ള അസുഖങ്ങൾ ബാധിച്ച സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജന്തുജന്യ രോഗങ്ങൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതകളും വഴികളും വളരെ വൈവിധ്യവും വിപുലവുമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ ജന്തുജന്യ രോഗദിനത്തിൽ നമുക്ക് വേണ്ടത്.
1: നമ്മൾ പുലർത്തേണ്ട ഒരു ജാഗ്രത, ഒരു ജാഗ്രതയിലൂടെയും കൃത്യമായ വാക്സിനേഷൻ നൽകുകയും കൂടാതെ രോഗാണുക്കൾ ഏത് വിധത്തിലും നമ്മൾ ശരീരത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടി ഓരോ ദിവസവും ഈ മൃഗങ്ങളുമായിട്ടും ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജൂലൈ 6 ലോക ജന്തുജന്യ രോഗ ദിനമായി ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നും ഈ രോഗങ്ങളൊക്കെ എങ്ങനെ മനുഷ്യരിലേക്ക് എത്തുന്നു എന്നും സാർ വളരെ വിശദമായി തന്നെയാണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം, നന്ദി. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധവും. കോഴിക്കോട് കട്ടിപ്പാറ ഗവൺമെന്റ് മൃഗാശുപത്രിയിലെ ഡോക്ടർ മുഹമ്മദ് ആസിഫ് ആയിരുന്നു ഇതുവരെ നമുക്കൊപ്പം. വയലും വീടും സമാപിക്കുന്നു.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ
1: കാണട്ടെ.
0: നേട് ഉടനടി 20,000 ലോൺ.
1: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി, ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
2: RBI പറയുന്നു,
1: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

ആകാശവാണി കോഴിക്കോട്. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 5 സെക്കൻഡും. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്യുൻ്റലിന് കോഴിക്കോട് 23,700, വടകര 24,300, മാനന്തവാടി 26,800. കൊപ്ര ക്യുൻ്റലിന് കോഴിക്കോട് എടുത്തവടി 13,500, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്യുൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000, പാലക്കാട് 22,000, പൊന്നാനി 16,000, കോഴിക്കോട് 15,980. മഞ്ചേരി ക്യുൻ്റലിന് 4,300, മാനന്തവാടി ക്യുൻ്റലിന് 5,600. കയർ ക്യുൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്യുൻ്റലിന്

കോഴിക്കോട് 27,000, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,600. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700. അടയ്ക്ക 1,000 പാലക്കാട് 3,500, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിൻ്റലിന് 7,500, മഞ്ചേരി ക്വിൻ്റലിന് 7,500. കൊട്ടപ്പാക്ക ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 36,000, കോഴിക്കോട് പുതിയത് 36,000. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 38,000. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,500, കോഴിക്കോട് ചേട്ടൻ 68,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക ക്വിൻ്റലിന് പാലക്കാട് 28,500, കോഴിക്കോട് 26,000, മാനന്തവാടി 22,500. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 18,200, മാനന്തവാടി പുതിയത് 14,000. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,500, മാനന്തവാടി 2,000. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,700. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4,200, കോഴിക്കോട് 5,200, മാനന്തവാടി പാണ്ടി 4,900. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 12,000. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 720, മാനന്തവാടി ലഗോൺ 740. വെറ്റില 100 തിരൂർ 40, കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 6,500, മാനന്തവാടി 6,500. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,480, കോഴിക്കോട് 4,400, മാനന്തവാടി 4,550. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000, മാനന്തവാടി 16,000. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 3,500, മഞ്ചേരി 2,200, കോഴിക്കോട് 4,000, മാനന്തവാടി 2,800. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാടൻ മട്ട 4,600, ബോധന 3,750. കമ്പോള മൊത്ത വില നിലവാരമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ ശക്തമായി. കേരളത്തിലെ ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും ഇന്ന് മഴ ലഭിച്ചു. അടുത്ത 7 ദിവസങ്ങളിൽ ജൂലൈ 10 വരെ കേരളത്തിലും ലക്ഷദ്വീപിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജൂലൈ 7 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു, സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷ്യം.

0: ദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണ സജ്ജമാകുന്നതോടെ ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 500 കോടി സെമി കണ്ടക്ടർ ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: 5 साल पहले भारत ने संकल्प लिया था कि देश को सेमी कंडक्टर हब बनाएंगे. हम डिजाइन इन इंडिया, मेक इन इंडिया के मंत्र को लेकर आगे बढ़े और आज देश के तीसरे सेमी कंडक्टर प्लांट में भी चीप पैकेजिंग का कॉमर्शियल प्रोडक्शन शुरू हो रहा है.
0: രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു.
2: 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവ്വകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടിയായിരുന്ന കയറ്റുമതിയിൽ 57 ഇരട്ടിയുടെ വർധനയാണുണ്ടായത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലുള്ള ആഗോള വിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തി. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടക്കുന്ന 17-ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: Run skill development centers. Maybe some of you could take over some of the ITIs and train your workers in better manufacturing practices.
0: ചലച്ചിത്രങ്ങളുടെയും OTT ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും OTT പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോംഗോയിൽ സേവനമനുഷ്ഠിക്കുന്ന 651 ഇന്ത്യൻ സൈനികർക്ക് UN മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ സേക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോംഗോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും Type 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ആകാശവാണി, സമയം 7:35. യുവവാണി.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: ആകാശവാണി കോഴിക്കോട്.
1: നരിയും നരനും നാടകം. രചന മുഹമ്മദ് പന്നിയങ്കര. സംവിധാനം ടി വി അശ്വതി. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ വേണു താമരശ്ശേരി, എം എ നാസർ, ഹഫ്സത്ത് നിലമ്പൂർ, ചന്ദ്രൻ കണ്ടോത്ത്, കനകലത കാരയാട്, നീരജ് കായക്കൽ, ബോബി സി മാത്യു. നരിയും നരനും.

0: പടച്ചോനെ, ഇന്നും പത്രത്തിൽ തലകെട്ട് ഇത് തന്നെയാണല്ലോ, പുലിപ്പാറ അജ്ഞാത ജീവിയുടെ കാലടിപ്പാടുകൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നു, പുലിയാണെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം, ഉദ്യോഗസ്ഥർ കൂടുവെച്ച് കാവലിരിക്കുന്നു.
1: ആ മാതമാഷും ജോസും കൂടി നേരത്തെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടല്ലോ.
2: എന്ത് ചെയ്യാനാ കുഞ്ഞിക്കാമു, നാട്ടുകാരെ കൊണ്ട് മാസ് പെറ്റീഷനിൽ ഒപ്പിടിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ.
3: മാഷേ, അതും ഒരു തരം നിയമ നടപടിയാണല്ലോ. വനം വകുപ്പ് കൂടുവെക്കാനും ശല്യമുള്ള മൃഗങ്ങൾക്ക് നേരെ മയക്കുവെടി വെക്കാനും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചല്ലോ.
0: എന്റെ മാഷേ, എത്ര നാളെന്ന് വെച്ചാ ഈ പണ്ടാരത്തുനിന്ന് പുലിപ്പാറക്കാർ രക്ഷപ്പെടാ.
2: കുഞ്ഞിക്കാമു, കാലം മാറി, മനുഷ്യരുടെ ജീവിത രീതി മാറി. നാട്ടിൽ ജീവിക്കേണ്ട മനുഷ്യർ കാട്ടിലേക്കും കാട്ടിൽ വസിക്കുന്ന വന്യമൃഗങ്ങൾ നാട്ടിലേക്കും ഇറങ്ങിയത് ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മലകൾ ഇടിച്ചു നിരത്തിയും മരങ്ങൾ വെട്ടിമുറിച്ചും മനുഷ്യർ അവരുടെ ആഡംബര സൗദ്യങ്ങൾ തീർക്കുമ്പോൾ കാട്ടിൽ വസിക്കുന്ന വന്യജീവികൾ തണൽ തേടി ദാഹമകറ്റാൻ കുടിവെള്ളം തേടി വരുമ്പോൾ അവർക്ക് എന്ത് മനുഷ്യർ?
3: മാഷേ, ചില സത്യങ്ങൾ മനുഷ്യരായ പ്രകൃതി സ്നേഹികൾ വിളിച്ചു പറയുമ്പോൾ അവർക്ക് നേരെ കണ്ണുരുട്ടാനും മുഖം ചുളിക്കാനും നമ്മുടെ കൂടെ തന്നെ ചിലരില്ലേ?
0: ജോസേ, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നല്ലത് ചിന്തിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും ഈ ദുനിയാവ് ഉണ്ടായ കാലം മുതൽ ഓരോക്കെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അക്കാലത്തും ഇക്കാലത്തും മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കുന്ന സെയ്ത്താമാരുടെ മനസ്ഥിതി.
2: കുഞ്ഞിക്കാമോ, ഇപ്പം നാട്ടുകാരെ ബോധവൽക്കരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. സ്കൂളുകൾ തുറന്നിട്ട് എത്ര ദിവസമായി? ഒരു മാസത്തെ റേഷൻ ധൈര്യത്തോടെ പോയി വാങ്ങാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പകലെന്നോ രാവെന്നോ നോക്കാതെ ആനയും പുലിയും നാട്ടിലൂടെ നെട്ടോട്ടം ഓടുമ്പോൾ ഇനിയും നിയമത്തിൻ്റെ ഊരാക്കുരുക്കുമായി ഉദ്യോഗസ്ഥർ നിശബ്ദരായിരിക്കുകയാണ്.
3: നമുക്കാകെയുള്ള ഒരാശ്വാസം വനപാലകർ വെച്ചിട്ടുള്ള കെണിക്കൂടും ചതിക്കുഴിയും മയക്കുവെടി വെക്കാനുള്ള അവരുടെ കയ്യിലുള്ള തോക്കും മാത്രമാ.
0: അല്ല, ഇങ്ങൾ രണ്ടാളും ഇപ്പോൾ ഇന്നെ കാണാമെന്ന കാര്യം എന്താ?
2: ഒരു മാസ് പെറ്റീഷൻ കൊണ്ട് മാത്രം നമുക്കടങ്ങിയിരിക്കാൻ പറ്റൂല. പുലിപ്പാറയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ദുരിതം ഒരു വീഡിയോയിലൂടെ പകർത്തി കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കൈകളിൽ എത്തിക്കുവാൻ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ് എൻ്റെയും ജോസിൻ്റെയും മറ്റ് കമ്മിറ്റിക്കാരുടെയും മനസ്സിലിരിപ്പ്. അതിന് കമ്മിറ്റിയുടെ ഖജാൻജിയായ നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. വീഡിയോ പിടിക്കാൻ പണച്ചെലവ് ഉള്ളതാണ്, കമ്മിറ്റിയുടെ കയ്യിൽ 10 പൈസ ഇല്ല.
0: അക്കാര്യം ഞമ്മളേറ്റു. ഞമ്മളെ കദീശിലെ ഗൾഫിലെ, ഞാൻ ഇന്ന് രാത്രി കദീശനെ ഗൾഫിലേക്ക് ഒന്ന് വിളിക്കട്ടെ. എന്നാ ശരി, മാഷും ജോസും മറ്റുള്ളവരെ ഒന്ന് കാണി. എന്തേ,
2: എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ.
0: മാഷേ ശ്രദ്ധിക്കണം, ഇന്നലെ 11 മണിക്ക് കുര്യാക്കോസിന്റെ പറങ്കാത്തോട്ടത്തിലെ പുലിയെ കണ്ടവരുണ്ട്. ആ വഴിക്കാണല്ലോ നിങ്ങൾ പോവാ, ഒന്ന് ശ്രദ്ധിക്കണം.
2: കുഞ്ഞിക്കാമോ, ഭയം അകത്ത് കയറിയാൽ ചിലപ്പോൾ ഉരുൾ പൊട്ടും പോലെയാണ്. ഏതായാലും പോവേണ്ടടുത്ത് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. സംഭവാമി
0: അൽഹംദുലില്ല, അങ്ങനെ തന്നെ. സലീമേ, ഓ അന്റെ ഒടുക്കത്തിലൊരു ഉറക്ക്, എണീക്ക് പഹയാ.
4: എന്താണ് വാപ്പാ, ഒന്ന് ഉറങ്ങാൻ കൂടി സമ്മതിക്കൂല എന്ന് വെച്ചാല്?
0: ഓ മുതല തൊള്ള തുറക്കണ മാതിരി പഹയം തൊള്ള തുറക്ക. അല്ല കോയ, പല്ലുമോറും കൈയിട്ട് പണിക്കൊന്നും പോണ്ട എനക്ക്.
4: ഞാൻ പണിക്ക് പോയിട്ട് വേണോ സമ്പാദിക്കാൻ? ഉമ്മ കുവൈത്ത് നയിക്കുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ.
0: അതെനക്ക് ജോലി അടിക്കാനല്ല, എന്റെ മൊബൈലും ഫേസ്ബുക്കും വാട്ടർ സപ്ലൈ ഒക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട്. അന്നെപ്പോലെ തോന്നാടാ പുലി പിടിക്കേണ്ടത്. ഒന്നിനാത്രായില്ലടാ ഈ മനസ്സിനൊരു സമാധാനം തരുമോ? വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ല ഖദീശു, അനക്കും അറബിക്ക് സുഖം തന്നെയല്ലേ? ഞമ്മക്ക് മോനും സുഖം തന്നെ. അടുത്ത മാസം ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? ഏതായാലും ഇപ്പം വരട്ടെ, ഞമ്മളൊക്കെ ഉറങ്ങിയിട്ട് ഒരു മാസമായി. ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട് പമ്പറന്നോടെ. ആ പുലി മാത്രമാണെങ്കിൽ തരക്കേടില്ല, കൂടെ ആന വേറി. പുലി ഒന്ന് കൂട്ടിലാവട്ടെ, അതുവരെ ഈ അവിടെ നിൽക്ക്. പിന്നെ ഈ ഫോട്ടോ വെക്കല്ല, പിന്നെ അടിയന്ത

0: ായിട്ട് ഒരു 25,000 rupees അങ്ങോട്ട് അയച്ചു തരണം. ആ
1: 25,000 rupees
0: ആ എന്നാ ഫോൺ എന്നാ, നിനക്ക് എന്തെങ്കിലും ഉമ്മാനോട് പറയാനുണ്ടെങ്കിൽ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോ.
1: ഹലോ മമ്മി, ഹൗ ആർ യു മമ്മി?
0: ഓക്ക് മലയാളം തന്നെ മര്യാദക്ക് അറിയില്ല, എന്നിട്ട് അവളോട് ഇംഗ്ലീഷ്. എടാ അന്റെ ബാപ്പ നമ്മളാ, സായിപ്പൊന്നുമില്ല.
1: ഓ സോറി മമ്മി, ഇടയ്ക്ക് ഡാഡി കേറി ഡിസ്റ്റർബൻസ് ആക്കി. ഞാനേ പണിക്കൊക്കെ പോകുന്നുണ്ടേ, നിങ്ങൾ വന്നിട്ട് വേണോ എനിക്ക് കല്യാണം കഴിക്കാൻ. ഹലോ ഹലോ ഉമ്മ,
0: അവളോട് പറഞ്ഞത് അനക്ക് കല്യാണം കഴിക്കണമെന്നോ? അന്നെ കൊറേ പഠിപ്പിച്ച് ആ പഠിപ്പിനനുസരിച്ചുള്ള പണി ഈ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച ഓളെ പേരും കൂടി ഞാൻ കഴിക്കേണ്ടി വരും.
1: ബാപ്പാ, നിങ്ങൾ ഉമ്മാന്റെ ചെലവിലല്ലേ കഴിയുന്നത്?
0: ആടാ, ബാപ്പ ഉമ്മാന്റെ ചെലവ് തന്നെയാണ് കഴിക്കണത്. ചോര നീരാക്കി നല്ലോണം അധ്വാനിച്ച് അന്നെ പഠിപ്പിച്ച് ഓളെ ഗൾഫിലേക്ക് അയച്ച് ഇന്നെനിക്ക് സുഖമില്ല. 2 bypass കഴിഞ്ഞത്, ഇനി എനിക്ക് പണ്ടത്തെ പോലെ പണിയെടുക്കാൻ പറ്റൂല. അപ്പം ഉമ്മ അയക്കുന്നതുകൊണ്ട് ഈ ജോലി അടിക്കുകയും ഞാൻ ജീവിക്കുകയും ചെയ്യാണ്. ആ

0: സാർ ഇരിക്കേ.
1: ഇരിക്കാനും നേരമില്ല, ചില കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഞാൻ വന്നത്.
0: എന്താ സാറേ?
1: ഈ പ്രദേശത്തെ ഇപ്പോഴത്തെ സാഹചര്യം മുതലെടുത്ത് ചില രാത്രികളിൽ സാമൂഹ്യ ദ്രോഹികൾ അഴിഞ്ഞാടുന്നു. അതിൽ ചിലരെ ഇവിടുത്തുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ നിൽക്കുന്ന നിങ്ങളുടെ മകനാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എടോ, ഇങ്ങോട്ട് മാറി നിൽക്ക്. എന്താ നിന്റെ പേര്?
0: സലീം. എന്റെ മോനാണ് സാറേ.
1: നിങ്ങളോടല്ല ചോദിച്ചത്, ഞാൻ നിങ്ങളുടെ മകനോടാണ് ചോദിച്ചത്. എന്താണോ നിന്റെ പേര്?
2: സാറേ, സലീം.
1: നീ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് വീട്ടിലെത്തിയത്?
2: അത് ഒരു ഒരു
1: എന്താടാ ഒരു ഒരു ഒരു ഒരു
2: 3 മണിയായിരിക്കും സാറേ.
1: ഇത്ര കൃത്യമായി പറയാൻ എങ്ങനെ പറ്റി?
2: ഈ ഫോണില് അപ്പൊ സമയം 3 മണിയായിരുന്നു.
1: ശരി, നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു?
2: സാറേ, ഞാനും ക്രിസ്റ്റി പാലോത്ത സുഖു.
1: നിങ്ങൾ 3 പേരും അസമയത്ത് ഒത്തുചേർന്ന് എന്തിനാ
2: സാറേ? അത് അത് ഞങ്ങള്
1: വേണ്ട, ബാക്കി കാര്യം സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞാ മതി.
3: സാറേ, എനിക്ക് ആണും പെണ്ണുമായിട്ട് ഈ ഒരൊറ്റ മോൻ മാത്രമേ ഉള്ളൂ.
1: അതാണതിന്റെ കുഴപ്പം. ഒന്നാണെങ്കിൽ ഒലക്കൊണ്ട് അടിച്ച് പഠിപ്പിക്കണല്ലോ. മക്കൾ എവിടെ പോകുന്നെന്നോ രാത്രി എത്ര മണിക്ക് തിരിച്ചു വരുന്നെന്നോ ബാപ്പയായ നിങ്ങളറിയില്ലല്ലോ.
3: ശരിയാണ് സാറേ.
1: ഇവന്റെ ഉമ്മ എവിടെയാ?
3: ഓള് ഗൾഫിലാണ് സാറേ.
1: ഏതായാലും ഇവനെ ഞാൻ കൊണ്ടുപോകുന്നു.
3: സാറേ, ഇവൻ ചെയ്ത കുറ്റം
1: മയക്കുമരുന്ന് ഉപയോഗം. ഇല്ലാ കഥകൾ ഉണ്ടാക്കി ജനങ്ങളെ ഭയപ്പെടുത്തുക, വീടുകളിലെ ഓട്ടുപാത്രങ്ങളും മറ്റും മോഷ്ടിക്കുക, പെൺകുട്ടികളെ സംഘം ചേർന്ന് ശല്യപ്പെടുത്തുക, അങ്ങനെ പലതും. പോരെ, പൊന്നുമോന്റെ രാത്രികാലങ്ങളിലെ സ്വൈരവിഹാരം. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ വെച്ച് പറയാം. ഇപ്പോൾ ആദ്യ പ്രതിയെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. ഇവനിലൂടെ മറ്റുള്ളവരെ കണ്ടെത്തണം. വാടാ, ജീപ്പ് കയറി.
3: സാറേ, എന്റെ മോൻ, എന്റെ മോന് സാറേ.

0: എസ് ഐ സാർ ഇല്ലേ?
1: വന്നോളൂ, ഞാനിവിടെയുണ്ട്.
0: നമസ്കാരം സർ.
1: നമസ്കാരം. പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ഇരുന്നാട്ടെ. മക്കളുടെ മെഡിക്കൽ പരിശോധന കഴിഞ്ഞു, ഇനി നിങ്ങൾക്കെന്താ പറയാനുള്ളത്?
0: ഒരധ്യാപകനായി ജോലി ചെയ്ത് പിരിഞ്ഞവനാ ഞാൻ. ഞാൻ പഠിപ്പിച്ചു വിട്ട ഒരൊറ്റ വിദ്യാർത്ഥിയും മോശമായിട്ടില്ല. എന്നാൽ എൻ്റെ മകൻ ഇത്രയും വൃത്തികെട്ടവനായിപ്പോയി. അവൻ ചെയ്ത കുറ്റത്തിന് ഇന്ത്യൻ പീനൽ കോഡിൽ ഏറ്റവും ഉയർന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള വകുപ്പ് കുറ്റപത്രത്തിൽ എഴുതി ചേർക്കണം.
1: നിങ്ങളാണ് ശരിയായ മാതൃകാ അധ്യാപകൻ. സലീമിന്റെ ബാപ്പ കുഞ്ഞിക്കാമുവിന് എന്താ പറയാനുള്ളത്?
2: എസ് ഐ സാറെ മാഷ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഉയർന്ന് ചിന്തിക്കാനുള്ള അറിവും മനക്കരുത്തും നമുക്കില്ല. സാറിൻ്റെ ദയവുണ്ടായി, എന്റെ മോനെ രക്ഷിക്കാൻ പറ്റോ? എന്നെ കെട്ടോട് കുവൈത്തില്ല. അവൻ എല്ലാ കാര്യവും എന്നെ ഏൽപ്പിച്ച അവള് പോയത്. ഓള് വന്ന ഞാൻ എന്താ പറയാ സാറേ?

0: നിങ്ങൾക്കറിയാതിരിക്കൂ, ഞങ്ങളുടെ അന്വേഷണത്തിൽ സലീമാണ് ഒന്നാം പ്രതി. മറ്റ് രണ്ട് ചെറുപ്പക്കാരെയും മയക്കുമരുന്നിനും മറ്റ് ലഹരികൾക്കും അടിമപ്പെടുത്താൻ പണം ചെലവഴിച്ചത് നിങ്ങളുടെ മകനാ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളുടെ മകൻ പീഡിപ്പിച്ച പെൺകുട്ടി നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും?
1: ഓനെ തല്ലിക്കൊല്ലും സാറേ, ഞാൻ തല്ലിക്കൊല്ലും.
0: എന്നാൽ ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആ അധികാരമില്ല. നിങ്ങളുടെ മകൻ ചെയ്തത് രക്ഷിതാവായ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, ഞങ്ങൾക്കത് മതി. അട്ടേ, ക്രിസ്റ്റിയുടെ അപ്പൻ ജോസൻ എന്താ പറയാനുള്ളത്?
2: സാറേ, ഈ നാട്ടുകാർ മുഴുവൻ ആനയുടെയും പുലിയുടെയും അക്രമം ഭയന്ന് വിറങ്ങലിച്ച് കഴിയുമ്പോൾ എന്റെ മോൻ ഒരു മനുഷ്യമൃഗമായി തീരാൻ കാരണം സ്വബോധത്തിലൂടെ അല്ല എന്ന് തീർത്ത് പറയാൻ എനിക്ക് കഴിയും. അവനെ ഞാൻ അങ്ങനെയാ വളർത്തിയത്. പക്ഷേ അവനെങ്ങനെ ഇതിൽ പെട്ടു? അവന്റെ 25-ാം വയസ്സിൽ കർത്താവ് എഴുതി ചേർത്തതൊന്നും നമുക്ക് മായിച്ചു കളയാനാവില്ലല്ലോ സാർ.
0: നിങ്ങൾ മൂന്ന് രക്ഷിതാക്കളുടെയും വികാരത്തെ ഞാൻ മാനിക്കുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നീതി ദേവതയുടെ നിയമവാക്യങ്ങൾ മറക്കാൻ നിയമപാലകരായ ഞങ്ങൾക്ക് പാടില്ല. നാളെ ഇവരെ 3 പേരെയും കോടതിയിൽ ഹാജരാക്കും. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജാമ്യത്തിന് അപേക്ഷിക്കാം.
3: എന്നാൽ ഞങ്ങൾ പോട്ടെ സാറേ, നാളെ നടക്കാനിരിക്കുന്ന പൗരസമിതി യോഗം സാർ ഉദ്ഘാടനം ചെയ്യണം.
0: ആ, എനിക്ക് പ്രസംഗിച്ചൊന്നും ശീലമില്ല കേട്ടോ. ആ മാഷേ, അറിയാവുന്ന 4 വാക്ക് പറയാമെന്ന് മാത്രം.
3: എന്നാ ഞങ്ങൾ പോണു.
4: അല്ല എന്റെ മനുഷ്യനെ, നിങ്ങൾ എന്താ വിചാരിച്ച്? ഇവിടെ നടക്കണതൊന്നും ഞാനറിയില്ലെന്നോ? കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായപ്പോഴേ ഇന്നലെ രാത്രിക്കുള്ള വിമാനത്തിൽ തന്നെ ഞാനും കെട്ടെത്തി. എന്റെ മനുഷ്യ, എന്തിനാണ് എന്റെ മോനെ പോലീസ് കൊണ്ടേത്?
5: കദീഷു, ഇയൊന്നും മെല്ലെ പറി. ആൾക്കാർ കേട്ട ചേപ്പുറത്തരാ. അട്ടേ, അന്ന് ഈ കാര്യം അറിയിച്ചതാരാ?
4: ആശാ വർക്കർ സുമ, ഓള് ഇന്നലെ രാവിലെ തന്നെ എന്നെ വിളിച്ചീനി. അപ്പ തന്നെ അറബിനോട് ചോദിച്ച് രാത്രിക്കുള്ള വിമാന ടിക്കറ്റിനെ ഞാൻ അങ്ങോട്ട് ഏർപ്പാടാക്കി.
5: എന്നാലും എനിക്കൊരു സംശയം, കുവൈത്തിൽ കിടക്കുന്ന ഇയും ആശാ വർക്കറുമായിട്ട് എന്തെത്ര വലിയ ബന്ധം?
4: അപ്പൊ നിങ്ങൾക്കൊന്ന് ഓർമ്മല്ലേന്ന്, ഞാൻ ഇവിടെ ഉള്ളപ്പോ കുടുംബശ്രീയിലെ കൊറേ നടന്നതല്ലേ? അന്ന് മുതലുള്ള ബന്ധാ ഞങ്ങൾ തമ്മില്. ഓളേ, ഓളിന്റെ ചെങ്ങായിച്ച. ആ ഇങ്ങളെ, അതും ഇതും പറഞ്ഞ് ഇന്റെ മോന്റെ കാര്യത്തിന്റെ ഗൗരവം കുറക്കണ്ട. എന്തിനാ ഇന്റെ മോനെ പോലീസ് പിടിച്ചത് കൊണ്ടായത്? ഏ, അതിനുള്ള ഉത്തരം കേട്ട് പറയും, അല്ലെങ്കിൽ ഞങ്ങളെ ചങ്ക് പിടിച്ച് ഞാൻ ഞെക്കി പോകും. ഞാൻ
5: കദീഷു, ടി പഴച്ചി ഞക്കല്ല. ഓ, ഞാൻ തീർന്നു പോയാലോ, പിന്നെ അണ്ണ നോക്കാൻ ആരാ ഉണ്ടാവൂല.
4: അതുങ്ങൾ വെറുതെ വിചാരിക്ക, ചക്ക മുറിച്ച് വെച്ചതാണെങ്കിലേ ഈ ചാപട വരും.
5: ഓ, ഗൾഫിലെ തീറ്റിന്റെ ശക്തി എന്നാണ് എന്റെ മോളെ?
4: എന്റെ മോനെ പോലീസ് എന്തിനാ കൊണ്ടേത്? 4-5 പെറ്റിട്ട് ബാക്കിയായ ഒന്നുള്ളു എന്റെ കുട്ടി സലീം. ഉമ്മാന്റെ പള്ളേന്ന് വന്ന് ഭൂമിന്റെ പള്ളിയിലേക്ക് പോകുമ്പോ നിങ്ങക്ക് നല്ല ഒരാൾക്കും ഒരു പെണ്ണിന്റെ കലപ്പിന്റെ വേദന അറിയില്ല.
5: കഴിഞ്ഞോ?
4: എന്ത്?
5: അല്ല, എന്റെ പേര്?
4: എന്തെങ്കിലിനെ കളിയാക്കാണ്.
5: ഓന് SSLC ജയിച്ച് കോളേജിലേക്ക് എത്തിയപ്പോ ഓന് സ്വഭാവം മാറി. ഗൾഫിലൊക്കെ എടുക്കുന്ന അന്നോട് ഓൻ ചോദിക്കുന്ന പൈസ അയച്ചു കൊടുക്കലല്ലേ. ഞാൻ പറഞ്ഞപ്പോൾ ഇത് സ്വീകരിച്ചില്ല. അപ്പോ ഇപ്പൊ വന്ന വിധി നമ്മൾ രണ്ടാളും അങ്ങോട്ട് തരണം ചെയ്യാം.
4: എന്നിട്ടും കാര്യം പറഞ്ഞില്ല.
5: നാട്ടില് പുലി എറിഞ്ഞതും ആനയുടെ ശല്യവും കൂടിയപ്പോ മാതമാഷമോ സുഖവും ജോസിനമോ ക്രിസ്റ്റിയും നമ്മളെ മോനും ചേർന്ന് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ബാപ്പൂട്ടീന്റെ ആൾതാമസമില്ലാത്ത പഴയ വീട്ടിൽ ഒത്തുചേരും. പിന്നെ മയക്കുമരുന്നും മദ്യവും പെൺകുട്ടികളെ കയറി പേടിപ്പിച്ച് പീഡിപ്പിക്കാം. ഇതാണ് ഓനും കൂട്ടരും ചെയ്തത്, സ്ത്രീ
4: പീഡനം. നിന്റെ മോനെ പുറത്തിറങ്ങാൻ കഴിയോ? ഇനിന്റെ കുട്ടിക്ക് പുറത്തിറങ്ങാൻ കഴിയോ? ഞമ്മള് പോരാ എന്താക്കാൻ വെച്ച പൈസ മുഴുവനും കൊടുത്താലും വേണ്ടിയില്ല.
5: എന്റെ കദീഷു, ഈ തൊള്ളനെ കൊണ്ട് പറയണതല്ല നാട്ടിലെ നിയമം. 3 റിമാൻഡ് കഴിഞ്ഞാൽ മെല്ലെ ഇറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നാണ് വക്കീല് പറഞ്ഞത്.
4: റബ്ബിലിസത്തായ തമ്പുരാനെ, എന്റെ മോനെ വേഗം പുറത്തിറക്കാനുള്ള വഴി കാണിച്ചു തരണേ. ഇതിനൊക്കെ കാരണക്കാർ

0: അറിയങ്ങള്, ആ ആനയും പുലിയാണ്.
1: എത്ര വിമാനം കയറിയിട്ടും എത്ര സായിപ്പന്മാരെ കണ്ടിട്ടും എത്ര കാലം അറിവിന്റെ കൂടെ കൂടി പണിയെടുത്തിട്ടും വിവരം തൊട്ട് തീണ്ട തന്നെ കുറിച്ച് ആലോചിക്കുമ്പോ കൽബിൽ എത്ര സങ്കടം ഉണ്ടെങ്കിലും ചിരിച്ചു പോകും.

0: 여자야, 여사자야.
1: ഒന്നെണീക്ക്.
2: എന്തെന്നാമോ? എനിക്കെണീക്കാൻ മേല.
0: നമ്മുടെ കോഴിക്കൂടുന്ന് ആരോ മാന്തുന്ന്.
2: അത് വല്ല കുറുക്കനോ വട്ടിയോ ആയിരിക്കും എന്നാമേ.
0: അല്ലെന്നേ, ഇത് ഈ ജനലിലൂടെ ഒന്ന് നോക്ക്.
2: ഞാൻ എന്നാ ചെയ്യാനാ? പുലിയാണെങ്കിൽ അത് കോഴിയെ കൊല്ലും, അതിനെ തിന്നുകയും ചെയ്യും. വീട്ടിൽ കയറി നമ്മളെ തിന്നാതിരിക്കാൻ ഒച്ച വെക്കാതെ കിടന്നോ? എന്റെ അന്നാമോ, ഒരു പുലിക്ക് പൊളിച്ച് കയറാനുള്ള ഉറപ്പേ ഉള്ളൂ നമ്മുടെ വീടിന്. അത് മറക്കണ്ട.
0: അച്ചായ, അത് കണ്ടോ? പുലി തന്നെ.
2: നീ ഒച്ച വെക്കാതെ അങ്ങ് കിടക്ക്. നാളെ ഞായറാഴ്ചയില്ലയോ? പുലി നമ്മളെ തിന്നില്ലെങ്കിൽ പള്ളി പോയി കുർബാന കൈക്കൊള്ളാം.
3: ആരിത്? ഗൾഫുകാരിക്ക് അതീശയോ? നീ കയറിയിരിക്കെ, ഞാൻ അല്പം കാപ്പി എടുക്കാം.
4: വേണ്ട അന്നമ്മേ, ഞാനും മൂപ്പരും ഇപ്പം ഇങ്ങോട്ട് കുടിച്ചിറങ്ങിയിട്ടുള്ളൂ. മൂപ്പര് പൗരസമിതി ഓഫീസിലേക്കും ഞാനും ഇവിടേക്കും വന്നതാ. യോഗത്തിന് പോകുമ്പോൾ അന്നയും കൂട്ടാലോ. ആ കൈ ഇങ്ങോട്ട് കാണിക്ക്.
3: ആ ഇതെന്താ? ഇതെന്താ കദീശോ?
4: ഇതൊരു പൗഡറിൻ്റെ ടിന്നും സ്പ്രേൻ്റെ കുപ്പി, ഒരു നിവ്യൻ്റെ ക്രീമിൻ്റെ ടിന്നും, എൻ്റെ അച്ചായനിടാനുള്ള ഒരു ടീഷർട്ടും.
3: ഇതൊന്നും വേണ്ടായിരുന്നു കേട്ടോ.
4: അതൊക്കെ ഒരു സന്തോഷല്ലേ?
3: എന്ത് സന്തോഷം, നമ്മുടെ പിള്ളേർ ജയിലിൽ കിടക്കുമ്പോ.
4: ആ അത് ഓർക്കുമ്പോ എന്റെ അന്നമ്മേ മനസ്സിങ്ങനെ കടലിളകണ മാതിരി ഇളകുക. ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല, ഒക്കെ എന്റെ തെറ്റാ. ഓൻ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ, മൊബൈൽ ഫോണ് എന്ന് പറയുമ്പോ മൊബൈൽ ഫോണ്. ഞാൻ വന്നിട്ട് വേണം ഓനക്കൊരു ബുള്ളറ്റ് വണ്ടി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞതാ. ഞാനിവിടുന്ന് പോകണേന്റെ മുമ്പ് ഓനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം. ഓനക്കൊരു കെട്ടിയോളും, എന്റെ കുഞ്ഞിക്കാക്കൊരു മോളും. ആ പക്ഷേല് കൊതിച്ചത് നടക്കൂല അന്നമ്മേ, വിധിച്ചതേ നടക്കൂ. പൈസ അയച്ച് കൊടുക്കുമ്പോ കൊടുക്കുമ്പോ മൂപ്പര് പറയും ഇതത്ര സുഖമല്ല കാര്യമല്ല എന്ന്. കയ്യില് കണ്ടമാനം പൈസ വരുമ്പോ ചെലവഴിക്കാൻ മാർഗം കണ്ടെത്തും. കൂട്ടുകെട്ടുകൾ മാറും, വീട്ടിലെ ഭക്ഷണം പിടിക്കാതെ വരും. പിന്നീട് അവനോന്റെ സുഖം തേടിപ്പോകും. അങ്ങനെ പോയി വടക്കായത് എന്റെ മോന്.
3: കദീശോ, മനസ്സിന്റെ ഉറപ്പും കർത്താവിലുള്ള വിശ്വാസവും അല്പ സമാധാനം തരും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ മോന് 10 പൈസ ഇവിടെ കിട്ടാനുള്ള മാർഗമില്ല. പിന്നെ എങ്ങനെ അവൻ ഇത്തരം ധാരാളിത്തരങ്ങളുടെ കൂട്ടത്തിലെത്തി ഇന്നും കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക?
4: എന്ത് ചെയ്യാനാ അന്നമ്മേ? പണ്ടാരോ പറഞ്ഞിക്കണ്, ആല ചാരിയ ചാണകം മണക്കും, ചന്ദനം ചാരിയ ചന്ദനം മണക്കൂന്ന്.
3: ഇപ്പോ ഇത് രണ്ടല്ല മണക്കണത്, മയക്കുമരുന്നാണ്.
4: കേട്ടിട്ടുണ്ട്, ആ പണ്ടാർത്ത് കുടുങ്ങിയ പെട്ടെന്നൊന്നും മനുഷ്യന്മാര് കഴിച്ചിലാവൂല. ഏതായാലും പൗരസമിതി ഓഫീസിലെ യോഗത്തിന് ഞാൻ പോവുക. അന്നമ്മ പോരുന്നോ?
3: ആ ഞാനുണ്ട്. ഈ വീട്ടിന് വാതിലൊന്ന് അടച്ചോട്ടെ.
5: ബഹുമാന്യരെ, ഈ പൗരസമിതിയുടെ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും
6: മാഷി കമ്മിറ്റിയുടെ പ്രസിഡന്റാ, ജോസഫ് സെക്രട്ടറി, കുഞ്ഞിക്കാമു ഗജാൻജി, ഇങ്ങനെ 3 പേരുടെ മക്കളാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്തത്, ആ ജയിലിൽ കിടക്കുന്നത്. അതിന് മാപ്പ് പറഞ്ഞിട്ട് യോഗം തുടങ്ങിയാ മതി.
7: നിങ്ങൾ അവിടെ ഇരിക്കണം. മക്കൾ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് രക്ഷിതാക്കൾ മാപ്പ് പറഞ്ഞത് കൊണ്ട് കുറ്റകൃത്യം ചെയ്തവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ മാഷ് തുടങ്ങിക്കോളൂ.
5: പ്രിയമുള്ള പൗരസമിതി പ്രവർത്തകരെ, ആദ്യമായി തലം സബ് ഇൻസ്പെക്ടർ മോഹൻദാസ് സാറിനെ അഭിനന്ദിക്കുകയാണ്. പ്രായപൂർത്തിയായവരും വിദ്യാസമ്പന്നരുമായ ഞങ്ങളുടെ മക്കൾ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് തക്കതായ ശിക്ഷ നൽകാൻ വേണ്ടി നിയമ നടപടി സ്വീകരിച്ച സാറിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്.
4: എസ് ഐ സാറേ, എത്ര നാളെന്ന് വെച്ചിട്ടാ പൊരേന്ന് പുറത്തിറങ്ങാതെ പുലിനെയും ആനനെയും പേടിച്ച് ഞങ്ങൾ കഴിയാവിടെ?
3: എത്രമാത്രം ആടിനെയും കോഴിയെയും പശുവിനെയാണ് ഈ പുലി കൊണ്ടുപോയി തിന്നതെന്ന് അറിയാവോ?
5: അന്നമ്മയും കദീസും പറഞ്ഞ കാര്യം സത്യമാണ്. അത് ഇവിടെ കൂടിയവർക്കെല്ലാം ബോധ്യമായതുമാണ്.
8: അതിനെന്താ പ്രതിവിധി എന്നാണ് നമ്മളെ ചോദ്യം. പക്ഷേ
3: എന്റെ പൊന്നെസ്ഐ സാറേ, ഇന്നലെ പുലിയെ കണ്ടതിന് ശേഷം ഒരുപോലെ കണ്ണടച്ചിട്ടില്ല.
4: എങ്ങനെ ഉറക്കം വരാനാ? പൂച്ചല്ലല്ലോ, പുലിയല്ലേ.
5: ആദ്യം മാന്യ മെമ്പർമാർ ഇതൊരു യോഗമായി കാണണം. ഈ യോഗത്തിൽ വെച്ച് നമ്മുടെ വിഷമങ്ങൾക്ക് അറുതി വരുത്താനുള്ള തീരുമാനമെടുക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. ഞാൻ ബഹുമാനായ എസ് ഐ സാറിനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു.

0: പ്രിയമുള്ളവരെ, ഈ പൗരസമിതിയുടെ ഭാരവാഹികളെ, പ്രവർത്തകരെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ അവസ്ഥ ആദ്യം വിവരിക്കാം. ഒരു കൊലപാതകം നടന്നാലും ആരെങ്കിലും ആത്മഹത്യ ചെയ്താലോ, ഇവിടെയുള്ള ആരെയെങ്കിലും ഒരാളെ പുലിപിടിച്ചാലോ, ആന ചവിട്ടിക്കൊന്നാലോ, പ്രാഥമിക അന്വേഷണം നടത്തി മഹസ്റ്റർ തയ്യാറാക്കേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് വനപാലകരും വനം വകുപ്പുമാണ്. അവർക്ക് വേണ്ട സംരക്ഷണം നൽകുക എന്നതാണ് പോലീസായ ഞങ്ങളുടെ കടമ. ഇതിനിടയിലാണ് നാട്ടുകാരായ മൂന്ന് ചെറുപ്പക്കാർ ജനങ്ങളെ ഭയപ്പെടുത്തി പലതരം കുറ്റകൃത്യങ്ങളും ചെയ്തത്. അതിലേറ്റവും വലിയ കുറ്റകൃത്യം കൂട്ടം ചേർന്ന് പെൺകുട്ടികളെ പീഡിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പരമാവധി ശിക്ഷ ലഭിക്കാൻ വേണ്ട നടപടികൾ ഞങ്ങൾ ചെയ്തത്. ഇവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞത് കൊണ്ട് കാര്യമില്ല. കോടതിയിൽ അന്വേഷണ വിധേയമായി കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ശിക്ഷ വിധിക്കുന്നത് കോടതിയാണ്.
1: എനിക്ക്
0: ഞാൻ വിവരിച്ച കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണും. ബാക്കി മാഷ് പറയും.
2: കാലം കരുതി വെച്ചത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും.
1: കദീശു, അതിനാണ് അള്ളാഹുവിന്റെ വിധി എന്ന് പറയുന്നത്. അവന്റെ കോടതിയിൽ നമുക്ക് നമ്മുടെ മകന് വേണ്ടി കുറ്റപത്രം സമർപ്പിക്കാം.
2: വിളക്കച്ചിരിക്കുന്നവന്റെ വായ്നാറ്റം അറിയാൻ അവരോട് ചേർന്ന് നിന്നാൽ മാത്രമേ കഴിയൂ. നമ്മുടെ നാട്ടിന്റെ പ്രശ്നത്തിന് തീരുമാനമെടുക്കാൻ ഇനിയും നമുക്ക് കൂടേണ്ടി വരും.
0: നിങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ പോലീസിനാകും. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ പൂർണ്ണമായി വിശ്വസിക്കാം. ആ മാഷേ, നമുക്ക് പിരിയാം അല്ലേ?
2: പിരിയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നാം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് ഹൃദയത്തിന്റെ അളവുകോലുകൊണ്ടായിരിക്കണം, പണത്തിന്റെ അളവുകോലുകൊണ്ടാവരുത്. അച്ഛനമ്മമാരുടെ അധ്വാനത്തിന്റെ മഹത്വം കാണാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കണം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വന്യജീവി ശല്യത്തെക്കാൾ ഏറെ ശല്യക്കാരായ മനുഷ്യർ നമ്മളിൽ തന്നെ ഉണ്ടെന്ന കാര്യം നാം മറക്കരുത്, മറന്നു പോകരുത്.
3: നരിയും നരനും നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന മുഹമ്മദ് പന്നിയങ്കര. സംവിധാനം ടിവി അശ്വതി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: കുഞ്ഞിക്കാമു, എം എ നാസർ, കദീഷു, ഹഫ്സത്ത് നിലമ്പൂർ, മാഷ്, വേണു താമരശ്ശേരി, സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ കണ്ടോത്ത്, അന്നമ്മ കനകലത കാരയാട്, സലീം നീരജ് കായക്കൽ, ജോസ് ബോബി സി മാത്യു. സംവിധാന സഹായം പി. നിഷ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. ഒ എൻ വി ഗ്രൂപ്പിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: கணம் பாரி பறந்து வந்து.
1: മലയാള ചലച്ചിത്രഗാനം ഇനി 8:40 ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി കോഴിക്കോട്.

0: കമ്പനി ഇപ്പോൾ പദ്ധതി ആധാർ ഗ്രഹ് സ്കീം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് സ്വാധാർ ഗൃഹ് യോജന. കുടുംബകലഹം, മാനസിക പിരിമുറുക്കം, സാമൂഹിക ബഹിഷ്കരണം, അങ്ങനെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം മുൻപ് നടപ്പിലാക്കിയിരുന്ന സ്വാധാർ, ഷോർട്ട് സ്റ്റേ ഹോംസ് എന്നീ പദ്ധതികൾ 2016 സമന്വയിപ്പിച്ചുകൊണ്ട് സ്വാധാർ ഗൃഹ് പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തെ ഓരോ ജില്ലയിലും 30 സ്ത്രീകളെയെങ്കിലും പാർപ്പിക്കാൻ സൗകര്യമുള്ള ഒരു സ്വാധാർ ഗൃഹ് സ്ഥാപിക്കുക, അവിടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ കൗൺസിലിംഗ്, തൊഴിൽ നൈപുണ്യ വികസനം, നിയമസഹായം ലഭ്യമാക്കുക എന്നിവ

0: പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. വനിതാ വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ, കണ്ടോൺമെന്റ് ബോർഡുകൾ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ട്രസ്റ്റുകൾ, 1860 ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവയ്ക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗഭാക്കാകാം. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് സ്വാധാർ ഗൃഹ പദ്ധതിയെ ആശ്രയിക്കാം? പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ ഭവനരഹിതരാകുകയും സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ ജയിൽ മോചിതരായ വനിതാ തടവുകാർ ഉപജീവന മാർഗമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന ചൂഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ദാമ്പത്യ തർക്കങ്ങളുടെ പേരിൽ സാമൂഹികമോ സാമ്പത്തികമോ ആയ പിന്തുണ ഇല്ലാത്ത എയ്ഡ്സ് ബാധിച്ച സ്ത്രീകൾ, ഇത്തരം സാഹചര്യങ്ങളിലുള്ളവർക്ക് ഈ പദ്ധതിയെ ആശ്രയിക്കാം. സ്വാധാർ ഗൃഹങ്ങളിൽ പരമാവധി 5 വർഷം വരെയാണ് താമസിക്കാൻ അനുമതി. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റും. മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിലെ സ്ത്രീകളെ അനുഗമിക്കുന്ന കുട്ടികൾക്കും ഈ പദ്ധതിയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പെൺകുട്ടികൾക്ക് 18 വയസ്സുവരെയും ആൺകുട്ടികൾക്ക് 12 വയസ്സുവരെയുമാണ് സ്വാധാർ ഗൃഹങ്ങളിൽ താമസിക്കാൻ അനുമതി. സംസ്ഥാന സർക്കാരുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും കണ്ടോൺമെന്റ് ബോർഡുകൾക്കും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്കും മാത്രമേ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ ഗ്രാന്റ് അനുവദിക്കൂ. പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കുന്നത്. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% പദ്ധതി ചെലവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഴുവൻ ചിലവും കേന്ദ്ര സർക്കാർ വഹിക്കും. സാമ്പത്തികവും സാമൂഹികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സ്വാധാർ ഗൃഹ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഗുജറാത്തിലെ സാനന്ദിൽ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൗകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ബലോത്രയിൽ 1,60,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ് പുനരുപയോഗ ഊർജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം July 20 മുതൽ August 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പറഞ്ഞു. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന്

0: 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമാധികാരി ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക വിലാപയാത്രയ്ക്ക് ടെഹ്റാനിൽ തുടക്കമായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അത ഹസ്നൈൻ, വിദേശകാര്യ സഹമന്ത്രി പവിത്ര മർഗരിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും MLA മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി M. ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. എറണാകുളം കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് MLA VP സജീന്ദ്രനാണ് പരിയത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വധശ്രമ കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകോണം കൌൺസിലറായ സുഗതൻ. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി N. ശംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിൽ July 7 ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശു വികസന മന്ത്രി ബിന്ദു കൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. സാഗരം സാക്ഷി എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ശരത്തിൻ്റെ സംഗീതം.

സാന്ദ്രമായി സ്വർഗമിന്നെന്റെ രാഗഭൂവിൽ പെയ്തിറങ്ങി ഗാനസാമ്രാജ്യമാകവേ മഞ്ഞണിഞ്ഞു.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: the lieutenant governor said. The yatra is being conducted as per the Supreme Court mandated sealing of pilgrim movement on the tracks, and it is imperative to adhere to the registration schedule for safety and convenience of the pilgrims. The LG said this after it was revealed in the meeting that an unusually large number of pilgrims have been arriving without valid registration, causing long waiting times for pilgrims to undertake the yatra. During the meeting, it was stated that only pilgrims possessing valid registration for the designated date shall be permitted to proceed on the tracks leading to the holy cave shrine. Heavy rainfall continued to batter several parts of Maharashtra, disrupting normal life across the state. Mumbai and its suburbs received intense showers, prompting the closure of schools in Mumbai, Thane and Palghar. Flood-like conditions were reported from parts of Palghar district, affecting road and rail traffic. In Raigarh, major rivers including the Savitri, Kundalika and Ulhas are flowing at full capacity, while waterlogging was reported in Mahad. Continuous rain has also raised water levels in Panchaganga and other rivers in Kolhapur. Meanwhile, the India Meteorological Department has issued a red alert for Mumbai, Thane, Palghar and the ghat areas of Pune and Satara for the next 2 days, while an orange alert remains in force for the ghat areas of Raigarh, Ratnagiri and Nashik. The India Meteorological Department has also issued a yellow alert in all the 14 districts of Kerala for today. The yellow alert will continue in 3 districts tomorrow. An orange alert has been issued for Kannur and Kasaragod districts for Monday and for Kannur, Kasaragod and Kozhikode on the 7th of this month. Heavy rainfall is expected to continue until the 8th of this month. Due to adverse weather conditions and rough seas, fishermen have been advised not to venture into the sea along the Keralam, Lakshadweep and Karnataka coasts. In sports, in men's cricket, India have set a target of 191 for England in the second T20 International of the 5-match series at Old Trafford in Manchester. In reply, England was 16 for 2 in 2.2 overs when reports last came in. Opting to bat first, India posted 190 runs for the loss of 7 wickets in their allotted 20 overs. Ishan Kishan scored 49 off 40 balls, while Abhishek Sharma contributed 43 runs off 24 balls. Earlier, Vaibhav Suryavanshi created history by becoming the youngest player to make his international debut for India. Vaibhav made his debut at the age of 15 years and 99 days, surpassing the long-standing record held by Sachin Tendulkar, who made his India debut at the age of 16 years and 205 days. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi inaugurates CG Semi Outsourced Semiconductor Assembly and Test Facility in Sanand, Gujarat to strengthen chip manufacturing ecosystem. Prime Minister Modi says India successfully overcame West Asia crisis through timely decisions, effective diplomacy and prudent management of national resources. Monsoon session of Parliament to be held from 20th of this month to 13th August. India's defence exports reach a record high of over 38,000 crore rupees, says Defence Minister Rajnath Singh. Heavy rain disrupts normal life in many parts of Maharashtra, several rivers in spate. And in men's cricket, India set a target of 191 for host England in second T20 in Manchester, where Vaibhav Suryavanshi becomes youngest debutant in international cricket. That is all in the news at 9. Good night.
1: Akashavani, samayam 9 mani kazhinju 15 minute.
2: വൂഷു താരം നന്ദന എസുമായി രജു കോലിയക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് വുഷു താരം നന്ദന എസ് ആണ്. നന്ദന, സ്വാഗതം.
4: താങ്ക് യു.
3: വുഷു എന്ന കായിക ഇനത്തിലേക്ക് നന്ദന വന്നത് എങ്ങനെയാണ്?
4: എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ SNHS ഉടമലക്കൽ സ്കൂളിൽ നിന്നാണ്. അവിടെ നമ്മുടെ PT സാറാണ് ആദ്യമായിട്ട് വുഷു എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസിന് വേണ്ടിട്ട് കൊണ്ടുവന്നത്. അപ്പം ഞാൻ മെയിനായിട്ടും കരാട്ടെയാണ്. അപ്പം സാർ എൻ്റെ അടുത്ത് പറഞ്ഞു കരാട്ടെ പഠിക്കുമല്ലേ, അപ്പം എന്തായാലും വുഷു കൂടി എന്തായാലും താല്പര്യം കാണുമല്ലോ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം അവിടെ ആദ്യമായിട്ട് എടുക്കാവുന്ന അരുൺ എന്ന് പറയുന്നൊരു സാറാണ്. സാറാണ് ഫസ്റ്റ് എനിക്ക് വുഷു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അവിടെ നിന്നാണ് പിന്നെ അങ്ങനെ ഓരോ ഇതായിട്ട് പോയി. പിന്നെ ഫസ്റ്റ് ഞാൻ 8-ാം ക്ലാസ്സിൽ വെച്ച് പങ്കെടുത്ത്, അവിടെ നിന്ന് ജില്ല ജയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് പോയി, പക്ഷേ പാർട്ടിസിപ്പേഷൻ ആയിപ്പോയി. അത് കഴിഞ്ഞ് നേരെ +1 വന്നു, കാരണം 9th-ഉം 10th-ഉം മത്സരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. കൊറോണ ടൈം ആയതുകൊണ്ട് മത്സരം

0: ഒന്നും നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് പ്ലസ് വൺ മത്സരിച്ചു, സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ഭാഗ്യക്കേടെന്ന് പറയാം, അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് നാഷണൽ വിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അരുൺ സാറിന്റെ മാഷായിട്ടുള്ള ബൈജു എന്ന് പറഞ്ഞ സാറിന്റെ അടുത്തേക്ക് എന്നെ വിട്ടു. പിന്നെ അവിടെ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ ഇതുവരെ എത്തിയത്.
1: ഉഷുലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു? അതായത് എന്തായാലും നമ്മളിപ്പോ നേരിട്ട് കാണലോ അല്ലെങ്കിൽ മറ്റു വീഡിയോസ് എന്തെങ്കിലും കണ്ടോ അങ്ങനെ എന്തെങ്കിലും പരിചയം ഉണ്ടായിരുന്നോ?
0: ഇല്ല, ആദ്യം എന്നോട് പി ടി സാറ് പറഞ്ഞു ഇതുപോലെ ഉഷു എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പം ഞാനും എന്തായാലും കരാട്ടയിലുള്ളതല്ലേ, ട്രൈ ചെയ്ത് നോക്കാന്ന് എഴുതിയിട്ട് പോയി. അപ്പോഴാണ് അരുൺ എന്ന് പറഞ്ഞ സാറ് പറയുന്നത് ഇതില് ലൈക്ക് കരാട്ടെ പോലെ കിക്ക് പഞ്ച് എല്ലാം ഉണ്ട്, പക്ഷെ ഫുൾ കോണ്ടാക്ട് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഐഡിയസ് ഒന്നുമില്ല. പിന്നെ സാറ് തന്നെ കുറച്ച് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
1: ഉഷുലേക്ക് വരുന്നതിന് മുമ്പ് കരാട്ടെയാണ് അഭ്യസിച്ചിരുന്നത് അല്ലേ?
0: അതെ.
1: അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ?
0: കരാട്ടെ ഞാൻ 4-ാമത്തെ വയസ്സോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛനാണ് കരാട്ടെ സാറ്. അച്ഛൻ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ എനിക്കിങ്ങനെ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അതെന്ന് പറഞ്ഞാല് വീട്ടിലായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഞാൻ കുഞ്ഞായതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എന്നെ ഇങ്ങനെ ക്ലാസ്സിനൊന്നും വല്ലിട്ട് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞ അച്ഛൻ ഞാനും വരുന്നത്

0: കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
1: വുഷുവിലേക്ക് വരുന്നതിന് മുമ്പ് കരാട്ടെയാണ് അഭ്യസിച്ചിരുന്നത് അല്ലേ?
0: അതെ.
1: അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ?
0: കരാട്ടെ ഞാൻ 4-ാമത്തെ വയസ്സോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛനാണ് കരാട്ടെ സാറ്. അച്ഛൻ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ എനിക്കിങ്ങനെ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അതെന്ന് പറഞ്ഞാല് വീട്ടിലായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഞാൻ കുഞ്ഞായതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എന്നിങ്ങനെ ക്ലാസ്സിനൊന്നും വല്ലിട്ട് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞ, അച്ഛൻ ഞാനും വരുന്നു, എനിക്കും പഠിക്കണം. കാരണം ചേട്ടനും അപ്പോഴാ ഒരു ടൈമിലൊക്കെ കരാട്ടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര താല്പര്യം, അച്ഛൻ ഞാനും വരുന്നു, ഞാനും പഠിച്ചോട്ടെ. അങ്ങനെ അച്ഛൻ പറഞ്ഞു, എന്നാ പിന്നെ മക്കള് വാ, നമുക്ക് പഠിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നാഷണല് കഴിഞ്ഞ കൊല്ലം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഗെയിംസിന്.
1: അപ്പൊ അത് തന്നെയാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാനുള്ളത്. എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതുവരെ ഉഷുവിൽ ഉണ്ടായിട്ടുള്ളത്?
0: ഉഷു സ്കൂൾ ഗെയിംസ് ഗോൾഡ് മെഡൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹേലോ ഇന്ത്യ സൗത്ത് സോൺ 3rd മെഡല്, പിന്നെ അതിനെ ഛത്തീസ്ഗഡിൽ വെച്ച് അതിന്റെ നാഷണൽ ഉണ്ടായിരുന്നു, പാർട്ടിസിപ്പേഷൻ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഗോൾഡ് മെഡലും, പിന്നെ അത് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചിട്ട് നാഷണൽ ലെവലില് 3rd അടിച്ചു.
1: ഉഷു എന്ന താരത്തോടൊപ്പം തന്നെ ഒരു പരിശീലക കൂടിയാണ്, കുറെ കുട്ടികളൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് ഉഷു. അപ്പൊ അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ?
0: എനിക്ക് എന്താണോ അറിവ് കിട്ടുന്നത് അത് ബാക്കിയുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. കാരണം ബാക്കിയുള്ള കുട്ടികളും അത് പഠിക്കണം, ലൈക്ക് സ്പോർട്സ് എന്നുള്ള ഒരു ഇവന്റ് ഇങ്ങനെ മുന്നോട്ട് വളർന്നു വരണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ എന്ത് പഠിക്കുന്നു അത് കുറച്ചുകൂടി പറഞ്ഞുകൊടുത്ത് എന്നേക്കാൾ ഉയരങ്ങളിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എത്തണം എന്നെനിക്ക് താല്പര്യമുണ്ട്.
1: ഇപ്പൊ നിലവിൽ ആ ഒരു പരിശീലനം കൊടുക്കുന്നതിന്റെ രീതികളൊക്കെ എങ്ങനെയാണ്? ഒരു സെന്റർ ഉണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ?
0: ഞങ്ങൾക്ക് കരാട്ടയ്ക്ക് വേണ്ടി മെയിൻ ഒരു സെന്റർ ഉണ്ട്, അവിടെ തന്നെയാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും. പിന്നെ അല്ലാണ്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ട് 1-2 ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ പ്രാക്ടീസിന് വേണ്ടി വരുന്നുണ്ട്.
1: ഈ ഒരു ഉഷു അല്ലെങ്കിൽ കരാട്ടെ പ്രധാനമായിട്ടും ഉഷുവിലാണ് നേട്ടങ്ങളുള്ളത്. അപ്പൊ ഇതിന്റെ പരിശീലനങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ദിവസേനയുള്ള രാവിലെ എണീക്കുന്നത് മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു സമയക്രമം എങ്ങനെയാണ്? അപ്പൊ ആ ഒരു പരിശീലന ക്രമം എങ്ങനെയാണ് എന്ന് പറയാം.
0: മെയിൻ ആയിട്ടും ബൈജു സാറിന്റെ ക്ലാസ് വരുന്നതെന്ന് പറഞ്ഞാല് ജോ ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു അക്കാഡമിയിൽ വെച്ചിട്ടാണ്. ബൈജു സാറ് ആഴ്ചയില് ഒരിക്കലേ വരാറുള്ളൂ, വീക്കിൽ 1 ക്ലാസ്സേ ഉള്ളൂ. ബാക്കി ഡെയിലി പ്രാക്ടീസ് അച്ഛനാണ് തരുന്നത്. അച്ഛൻ രാവിലെ ഞാൻ എഴുതിക്കാൻ മടിച്ചാൽ എന്നെ പുഷ് ചെയ്ത് എഴുപ്പിക്കും, പറയും വാ പ്രാക്ടീസ് ചെയ്യാം മക്കളെ, എന്തെങ്കിലും ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നേടാൻ പറ്റൂ. അപ്പൊ അച്ഛനാണ് രാവിലെ നിൽക്കുന്നതും. അച്ഛൻ ഇഞ്ചുറി പറ്റാറും ഉണ്ട്, പക്ഷെ എന്നോടത് പറയാറില്ല, കൂടുതൽ അമ്മയുടെ അടുത്താണ് പറയണത്. എന്നിട്ട് പറയും അവളോട് പറയണ്ട, അവക്ക് സങ്കടം ആവണമെങ്കിലോ എന്ന് എഴുതിട്ട് അച്ഛനാണ് ഇങ്ങനെ കൂടുതൽ പുഷ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും. പിന്നെ സാറിന്റെ ക്ലാസ്സിലും പോവാറുണ്ട്, ബൈജു സാറിന്റെ ക്ലാസ്സിൽ.
1: ഉഷുവായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണ ക്രമീകരണം എന്തെങ്കിലും നടത്തുന്നുണ്ടോ?
0: ഇത് വെയിറ്റ് കാറ്റഗറിയാണ്. ഞാനിപ്പോ മത്സരിക്കുന്നത് ഫൈറ്റിംഗ് വിഭാഗത്തിലാണ്, അപ്പം അത് വെയിറ്റ് കാറ്റഗറിയാണ്. ഇപ്പൊ ഞാന് മേ ബി ചില സമയത്ത് വെയിറ്റ് നമ്മൾ കൊടുത്തിട്ട് 1 മന്ത് ഒക്കെ ഗ്യാപ്പ് വരും മത്സരത്തിന് വേണ്ടിയിട്ട്. അതാവുമ്പോഴത്തേനും നമ്മൾ വെയിറ്റ് ക്ലിയർ ആക്കില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് കുറയും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കൂട്ടേണ്ടി വരും, ഇല്ല നമ്മൾ അഥവാ കൂടിപ്പോയി കഴിഞ്ഞാൽ കുറയ്ക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്.
1: അച്ഛനൊരു കരാട്ടെ പരിശീലകനാണ്, താരമൊക്കെയാണ്. അപ്പോ കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണ എങ്ങനെയാണ്?
0: ഞാൻ മെയിനായിട്ടും ജയിക്കാനുള്ളതിന്റെ കാരണം തന്നെ എന്റെ പാരന്റ്സും എന്റെ ബ്രദറൊക്കെയാണ്. കാരണം അവരുടെ ഒരു മോട്ടിവേഷൻ ആണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു മെഡൽ കിട്ടിയതിന്റെ കാരണം തന്നെ. കാരണം ഏതൊരു മത്സരത്തിന് പോയിരുന്നാലും അമ്മയാണ് കൂടെ വരുന്നത്. ഇനി അത് എത്ര ദൂരമായിരുന്നാലും അമ്മ കൂടെ വരും. പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്, കാരണം അത് ആർക്കായിരുന്നാലും അങ്ങനെയാണ്. അമ്മ ഇങ്ങനെ പറയും, മക്കളെ തളരല്ലേ, എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്, നീ ഇങ്ങനെ ചെയ്, ഇങ്ങനെ ഒരിടത്ത് ഇരിക്കരുത്, ചെയ് ചെയ് ചെയ് കൈയൊക്കെ കൈയും കാലും ഒക്കെ ഇട്ട് അനക്ക്, എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ചെയ് ചെയ്യുന്ന പറഞ്ഞു. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അമ്മയും അച്ഛനായിരുന്നാലും ചേട്ടനായിരുന്നാലും എപ്പോഴും ചേട്ടൻ പക്ഷെ കൂടെ അങ്ങനെ വരാറില്ലെങ്കിൽ അപ്പോഴെപ്പോഴും വിളിക്കും, വിളിച്ചിട്ട് പറയും നീ നല്ലോല ചെയ്യണം, കുട്ടികളെയൊന്നും കണ്ട് പേടിക്കരുത്, നീ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം, കോൺഫിഡൻസ് വേണം, കളയരുത്, എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടും എന്ന് പറഞ്ഞിങ്ങനെ എപ്പോഴും വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നല്ലപോലെ എന്താ പറയാ സപ്പോർട്ട് കിട്ടുന്നത്. അവരില്ലെങ്കിൽ ഞാനില്ല, അങ്ങനെ ഒരിതാണ്. പിന്നെ മെയിൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മത്സരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബേസ് ചെയ്ത് വരുമ്പോഴത്തേനും എന്നെ എവിടെ ഏത് സ്ഥലത്തായിരുന്നാലും കൊണ്ടുവന്ന സതീശൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. എന്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വിളിക്കും, ചേട്ടാ നമുക്ക് പോവാമോ, എനിക്ക് അവിടെ മത്സരമുണ്ട്. ആ പോവാം, പിന്നെന്താ എത്ര മണിക്ക് വരണം, ചേട്ടൻ ബൈക്ക് കൊടുത്തോണ്ട് വരും. ഇനി എത്ര താമസിച്ചിട്ടായിരുന്നാലും ചേട്ടാ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ആക്കി നിൽക്കും. ഇനി ഉഷുവിനെ ബേസ് ചെയ്തിട്ടുള്ള മത്സരങ്ങളാണെങ്കിൽ അരുണ് എന്ന് പറഞ്ഞൊരു മാമനുണ്ട്, ഞാൻ വിളിക്കുന്ന ഉല്ലാസം എന്നാണ്. ആ മാമൻ എന്നെങ്ങനെ വിളിച്ചിട്ട് പറയും, നന്ദനെ ഇന്ന ഇത്രാം തീയതി മത്സരമുണ്ട്, നീ ഇറങ്ങണില്ലേ? അവന് ഓ മാമ പ്രാക്ടീസിന് പറഞ്ഞേ, രാവിലെ തൊട്ട് വൈകിട്ട് വരാം, ക്യാമ്പുണ്ട്, വരണം, അങ്ങനെയൊക്കെ പറഞ്ഞ എന്നെങ്ങനെ വിളിക്കുന്ന ഇവര് രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്. അതിനോടൊപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്, കുട്ടികളുടെ പാരന്റ്സ്, അവരെല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്.
1: ഇപ്പൊ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, അപ്പോ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അധ്യാപകരുടെ സഹായം അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഒക്കെ ഒരു പിന്തുണ ഈ കാര്യത്തിൽ എന്തൊക്കെയാ?
0: ഞാൻ ഗവൺമെന്റ് വുമൻസ് കോളേജ് വഴുതക്കാടിലാണ് പഠിക്കുന്നത്. ബി എ ഇംഗ്ലീഷ് ഇപ്പോ തേർഡ് ഇയർ ആണ്. ടീച്ചേഴ്സ് ആയിരുന്നാലും പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ടത് അവിടുത്തെ എന്റെ പി ടി സാറിനെ പറ്റിയിട്ടാണ്. സാറാണിങ്ങനെ എപ്പോഴും നന്ദന ഓക്കെ നന്ദന പോണം ജയിച്ചിട്ട് വരൂ, എപ്പോഴും സാറിങ്ങനെ എന്തിനു പോയതാലും ജയിച്ചിട്ട് വരൂ ഇത് പറയും സാർ. എനിക്ക്

0: ഭയങ്കര അത് ഭയങ്കര വല്ലാത്തൊരു കോൺഫിഡൻസ് ലെവലിൽ കൂട്ടുന്നതാണ്. പിന്നെ ടീച്ചേഴ്സ് ആയിരുന്നാലും നല്ല സപ്പോർട്ടാണ്. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും സ്പോർട്സിനൊക്കെ പോയിട്ട് മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സിന്റെ കാര്യങ്ങൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്. ഞാൻ മിക്കപ്പോഴും കാണാറില്ല. അപ്പൊ ടീച്ചർ എന്നെ വിളിക്കും, വിളിച്ചിട്ട് പറയും നന്ദന അത് ചെയ്തിട്ടില്ല, അതെന്താ ചെയ്യാത്തത്, പെട്ടെന്ന് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ടീച്ചർമാരും ഇങ്ങനെ വിളിച്ചിട്ട് പറയും. ഞാനിപ്പോ ജയിച്ചു എന്ന് പറഞ്ഞപ്പോ അവര് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് പറഞ്ഞു മോളെ നീ ഇത്രയും ലെവലിലൊക്കെ എത്തും നമ്മൾ അറിഞ്ഞിട്ടില്ല, വളരെ സന്തോഷമാണ് എന്ന് പറഞ്ഞു. അവർക്കായിരുന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു. നല്ലൊരു സപ്പോർട്ടാണ് കോളേജിൽ നിന്നായിരുന്നാലും അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നാലും ഫ്രണ്ട്സ് ആയിരുന്നാലും ഇടയ്ക്കൊക്കെ വിളിക്കും, വിളിച്ചിട്ട് എന്തായി മത്സരം, എന്തായി, നീ ജയിക്കും, നീ തന്നെ ജയിക്കും, നോക്കി ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്.
1: കോളേജിലെ സപ്പോർട്ട് പോലെ തന്നെ നാട്ടിലും ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, ഒരു പിന്തുണ. നാട്ടുകാരുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയാണ്?
0: നാട്ടിലെ നല്ല സപ്പോർട്ടാണ്. കാരണം അവരിങ്ങനെ പറയും മോളെ മത്സരത്തിന് പോകുന്നല്ലേ, എന്തായാലും ജയിച്ചിട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കരാട്ടെ ഫാമിലിയിലുള്ള കുറച്ച് പാരന്റ്സും സ്റ്റുഡൻസ് ഒക്കെയുണ്ട്. അവരിങ്ങനെ പറയും ചേച്ചി പോയിട്ട് വരുമ്പോ ജയിച്ചിട്ട് വരണം, മെഡൽ അടിച്ചിട്ട് തന്നെ വരണം എന്നിങ്ങനെ. അവരുടെ ഒരു സപ്പോർട്ടും കൂടെയാണ് ഞാൻ ഈ ജയിക്കുന്നതിന് മെയിൻ കാരണം. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ട് നീ പോയിട്ട് ജയിക്കണം, എന്തെങ്കിലും ആവണം എന്നുള്ളൊരു പ്രാർത്ഥനയും വിശ്വാസം അവരിലുണ്ട്.
1: പൊതുവെ ഈ ക്രിക്കറ്റ് ഫുട്ബോൾ പോലുള്ള ജനകീയമായിട്ടുള്ള കായിക ഇനങ്ങൾ പോലെ അത്ര ധാരണ പലർക്കും ഈ വുഷുവിനെ പറ്റിയില്ല. അപ്പൊ ആ വുഷു എന്ന ഒരു കായിക ഇനത്തെ കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് വുഷു, ഏത് തരത്തിലുള്ള ടൂർണമെന്റുകളാണ്, എങ്ങനെയാണ് വുഷു കളിക്കുന്നത്, വലിയ വലിയ ടൂർണമെന്റുകളുടെയൊക്കെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
0: വുഷു മെയിൻ ആയിട്ടും സ്റ്റാർട്ട് ചെയ്തത് ചൈനയിൽ നിന്നാണ്. ഇതൊരു ചൈനീസ് ആയോധന കലയാണ്. മെയിൻ ആയിട്ട് ഇത് രണ്ട് ഡിവിഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, തൗലു വിഭാഗവും സാൻഷു വിഭാഗവും. അതിൽ ഞാൻ പഠിക്കുന്നത് സാൻഷു ആണ്. സാൻഷു മീൻസ് ഫൈറ്റിംഗ് ആണ്. അതിൽ കിക്ക്, പഞ്ച്, ത്രോ എല്ലാം വരുന്നുണ്ട്. തൗലു എന്ന് പറയുമ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ സ്റ്റൈലാണ്. അതിൽ തന്നെ പല വിഭാഗമുണ്ട്, ബെയർ ഹാൻഡ് ഉണ്ട്, വെപ്പൺസ് വെച്ച് ചെയ്യുന്നതുണ്ട്, അങ്ങനെ പലതുണ്ട്. ഞാനത് പഠിക്കുന്നില്ല, ഞാൻ ഫൈറ്റിംഗ് ആണ് നോക്കുന്നത്. അതിലാണ് ഇപ്പൊ എനിക്ക് മെഡൽ കിട്ടിയതും അതിലാണ്. ഇത് ഒരുപാട് മത്സരങ്ങളുണ്ട്, ലൈക്ക് സ്കൂൾ ഗെയിംസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉണ്ട്, ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ട്.
1: കേരളത്തിൽ ഏത് രീതിയിലുള്ള ടൂർണമെന്റുകളാണ് നടന്നു വരുന്നത്?
0: കേരളത്തിൽ വന്നിട്ട് ജില്ലാ മത്സരമുണ്ട്, സ്റ്റേറ്റ് മത്സരമുണ്ട്, നാഷണൽ വരുന്നുണ്ട്, പിന്നെ സ്കൂൾ ഗെയിംസ് വരുന്നുണ്ട്, അസോസിയേഷൻ മത്സരങ്ങളുണ്ട്.
1: ദേശീയ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു നില എങ്ങനെയാണ് ഈ ഉഷു മത്സരങ്ങളിൽ?
0: കേരളം ഇപ്പൊ 10-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്.
1: അപ്പൊ ഈ ദേശീയ ഗെയിംസുകളൊക്കെ വരുമ്പോഴത്തേക്ക് കേരളത്തിന് മെഡലുകളൊക്കെ കിട്ടാറുണ്ടോ? എങ്ങനെയാണ്?
0: കിട്ടാറുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്.
1: ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഏഷ്യൻ ഗെയിംസ് അല്ലെങ്കിൽ ഒളിമ്പിക്സിന് എന്തായാലും അങ്ങനെ മെഡൽ വന്നിട്ടില്ല, എന്നാലും ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയാണ്?
0: നല്ലൊരു പ്രകടനമാണ്. ഇപ്പൊ വേൾഡിൽ തന്നെ ഉഷു 3-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്.
1: ഉഷുവും കരാട്ടയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നന്ദൻ ഒരു കലാകാരി കൂടിയാണ്, മിമിക്രി മോണാക്ട് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അത്തരം വിശേഷങ്ങളും കൂടി ഒന്ന് പറയാമോ?
0: മിമിക്രി മോണാക്ട് അച്ഛൻ മോണാക്ടർ ആണ്. അപ്പം അച്ഛന്റെ നിന്നാണ് എനിക്ക് ആ ഒരു മോണാക്ട് ചെയ്യേണ്ട ഒരു ഇത് കിട്ടിയത്. കുഞ്ഞിലെ മുതലേ ഞാൻ മോണാക്ട് പഠിക്കുന്നുണ്ട്. അച്ഛന്റെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത്. അച്ഛൻ ഓരോ സ്കിറ്റ് തയ്യാറാക്കും, അത് പറഞ്ഞു തരും. കൂടുതലും അമ്മയും ചേട്ടനും കൂടെ ഇരുന്ന് കാണിച്ചു തരാറുണ്ട് ഇങ്ങനെ ചെയ്യണം. പിന്നെ മിമിക്രി ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു 1-2 വർഷം ആവത്തേ ഉള്ളൂ. ഇതുപോലെ എൻ്റെ അടുത്തൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നീ ചെയ്തു നോക്ക്, ചിലപ്പോൾ നിനക്ക് ചെയ്താൽ പറ്റും. അപ്പം അച്ഛന് ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും സ്പോർട്സ് ആയിരുന്നാലും ആർട്സ് ആയിരുന്നാലും ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മിമിക്രി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ അതുകൂടാതെ ജാവലിംഗ് ത്രോ, ഷോട്ട്, ഡിസ്കസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പഞ്ചായത്ത് ലെവലിലും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്.
1: കേരളോത്സവം
0: അതെ.
1: ഉഷു ആയാലും കരാട്ടെ ആയാലും കായിക ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാമോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. കാരണം
1: എന്നാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നോ രണ്ടോ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
0: നമ്മള് ജയിക്കും എന്ന് പറഞ്ഞു നിന്നിട്ട് ജസ്റ്റ് 1-2 പോയിന്റ് ഇതില് തോറ്റു പോകുന്ന പല സാഹചര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. കാരണം ജയിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു റൗണ്ട് ആയിരിക്കും, പക്ഷെ ജസ്റ്റ് 1-2 പോയിന്റ് ആ ഒരു നിലയ്ക്കൊക്കെ തോറ്റു പോകാറുണ്ട്. പിന്നെ അച്ഛന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ നാഷണൽ ലെവലിൽ പോയി ഒരു മെഡൽ അടിക്കണം എന്നുള്ളത്. അതെനിക്ക് ഇപ്പൊ സാധിക്കാൻ പറ്റി, അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
1: ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആയോധന കല അഭ്യസിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും ഈ ഒരു മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഇതെല്ലാം പരിശീലിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അതിലൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്കൊരു ഈ ഒരു ആയോധന കല തരുന്ന ഒരു ആത്മവിശ്വാസം അതെങ്ങനെ കാണുന്നു?
0: ആസ് എ വുമൺ എനിക്ക് ഇത് ചെയ്യുന്നതിലൂടെ ഭയങ്കര കോൺഫിഡൻസും. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു തലമുറ മെയിനായിട്ടും പഠിച്ചിരിക്കണം. കാരണം പുറത്തിറങ്ങിയാലും വുമൻസ് ആർ നോട്ട് സേഫ്. അപ്പൊ നമ്മളിത് പഠിച്ചിരുന്നാല് നമ്മുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഒരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. മെന്റലി ആയിരുന്നാലും ഫിസിക്കലി ആയിരുന്നാലും വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ ബോഡി ഫിറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്

0: വളരെ നല്ലതായിരിക്കും.
1: ഇനിയിപ്പോ കായിക ജീവിതത്തില് വുഷു ആയാലും കരാട്ടെ ആയാലും, അപ്പൊ വുഷു ആണ് ഇപ്പോ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനിയുള്ള ലക്ഷ്യം എന്താണ്? വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ, എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം വുഷുവില്?
0: ഞാനിപ്പോ തേർഡ് അടിച്ചു, അടുത്ത കൊല്ലം ഒരു ഫസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യണം എന്നതാണ്.
1: എന്തായാലും ഇത്രയും നേരം കായിക ലോകത്തിൽ അതിഥിയായി എത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദനയ്ക്ക് നന്ദി.
0: താങ്ക്യൂ.
2: വുഷു താരം നന്ദന എസുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: കെപിജി റൂഫിംഗ്സ് ശ്രദ്ധ സമർപ്പിക്കുന്നത്.
3: ഒരിക്കലും നിറമങ്ങാത്ത കെ പി ജി സിറാമിക് മേച്ചിലോടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമോടിയോടെ നിലനിർത്തുന്നു. കെ പി ജി റൂഫിംഗ്സ്.

ആകാശവാണി കോഴിക്കോട്. ആരോഗ്യവാണി

0: ആരോഗ്യവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രായമായവരുടെ സാമ്പത്തിക ഭാരവും വർദ്ധിച്ചു വരുന്ന രോഗാവസ്ഥകളും കൈകാര്യം ചെയ്യാൻ നിലവിലെ സാമൂഹിക ആരോഗ്യ സംവിധാനങ്ങൾ പര്യാപ്തമാണോ? പ്രായമായവർ നേരിടുന്ന ചൂഷണവും അവഗണനയും എന്തൊക്കെയാണ്? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് ആരോഗ്യവാണിയിൽ നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ജിറിയാട്രീഷ്യൻ ഡോക്ടർ നദീമു റഹ്മാനാണ്. ഡോക്ടറെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: താങ്ക് യു.
0: അധികമാരും ചിന്തിക്കാത്തൊരു വിഷയമാണെന്ന് തോന്നുന്നു പ്രായമായവർ നേരിടുന്ന അവഗണനയും ചൂഷണവും ഒക്കെ. അതേക്കുറിച്ച് ഒന്ന് പറയാമോ ഡോക്ടർ?
1: പലപ്പോഴും നമ്മുടെ നാട്ടിൽ അധികം സംസാരിക്കാത്ത, അധികം ബോധവൽക്കരണം ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ് പ്രായമായവരിൽ കണ്ടുവരുന്ന ചൂഷണവും അവഗണനയും. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു അവബോധം പൊതുസമൂഹത്തിലില്ല. രണ്ടാമത്തെ കാരണം, അത് പലപ്പോഴും അങ്ങനെ സംഭവം നടക്കുന്ന അറിയില്ല, പലപ്പോഴും നടന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യാറുമില്ല.
0: എന്തൊക്കെ തരത്തിലാണ് വയോജനങ്ങൾ ചൂഷണത്തിനിരയാകുന്നത്?
1: പലതരം ചൂഷണങ്ങളുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ചൂഷണമാണ്. അതിൽ പലപ്പോഴും രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ശരീരത്തിൽ അസാധാരണമായിട്ടുള്ള മുറിവുകൾ, അതായത് അസുഖത്തോട് സാദൃശ്യമില്ലാത്ത മുറിവുകൾ ഉണ്ടാവാം. പല സമയത്തായിട്ടുണ്ടായ മുറിവുകൾ, ഒരു ദിവസം സംഭവിച്ചതല്ല, പല സമയത്തായിട്ട് പല കാലയളവിലുള്ള മുറിവുകൾ കണ്ടെത്താം. അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമത്തേത് മാനസികമായിട്ടുള്ള ചൂഷണമാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ആളുകളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള പല ചൂഷണങ്ങളും, അത് പ്രായമായ രോഗിയിൽ ഡിപ്രഷനും ആങ്സൈറ്റി പോലത്തെ അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട്. മൂന്നാമത്തേത് സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങളാണ്. അവരുടെ

0: പ്രധാനപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ കാണാതാവുക, അവരുടെ പേരിലുള്ള ആധാരങ്ങൾ, സ്വത്തുക്കൾ തട്ടിയെടുക്കുക, സമ്പത്ത് അടിച്ചു മാറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ചൂഷണം, അതും വളരെ കോമൺ ആണ്. നാലാമത്തേത് ഇഗ്നറൻസ്, അതായത് അവഗണന. പലപ്പോഴും ചൂഷണം ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്നുണ്ടാവില്ല. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വൃത്തിയില്ലാത്ത ശരീരഭാഗങ്ങൾ, അങ്ങനെയായിരിക്കും അവർ നമ്മുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുക. പിന്നെ വളരെ അപൂർവമായിട്ട് ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളും കാണപ്പെടാറുണ്ട്.
1: 2026 അവസാനത്തോടുകൂടി 20% ജനസംഖ്യയിൽ 20% പേർ 60 വയസ്സ് കഴിഞ്ഞവരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അവർ നേരിടേണ്ടി വരുന്ന ഒരു സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് എന്തെല്ലാമായിരിക്കും?
0: പലപ്പോഴും മുതിർന്ന ആളുകൾ ഒരു പ്രശ്നമായിരിക്കില്ല നേരിടുന്നുണ്ടാവുക, അവർ അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും. അത് നമ്മളെടുത്ത് വരുന്ന സമയത്ത് ഒരു ഒരു നമ്മളുടെ ഒരു മെഡിക്കൽ സിസ്റ്റം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പലപ്പോഴും പരിഗണിക്കപ്പെടാറില്ല. അവരെന്തെങ്കിലും രോഗമായി പോയി കഴിഞ്ഞാൽ രോഗം നിർണ്ണയിക്കുക, അത് ചികിത്സിക്കുക, എന്തെങ്കിലും ഒരു മരുന്ന് എഴുതി വീട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നതിലുപരി അവർ നിത്യജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾക്ക് ചെറുതാണ് തോന്നുന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനത്തേതായിരിക്കാം. ഉദാഹരണത്തിന് ചെറിയ ചെറിയ മറവികൾ, വളരെ കോമൺ ആയിട്ട് പ്രായമായവരിൽ കണ്ടുവരുന്ന സാധനങ്ങളാണ് ചെറിയ രൂപത്തിലുള്ള മറവികൾ. അത് നിത്യജീവിതത്തിൽ അവരത് കാരണം കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവാം. വേറെ ഒന്നാണ് അവർക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടാവും, പല സമയത്തായിട്ട് അസാധാരണമായിട്ട് സ്ഥലങ്ങളിൽ വീഴും. വേറെ ഒന്ന് അവർ മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മൂത്രം പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട്, പലതവണയായിട്ട് മൂത്രം ഒഴിക്കേണ്ടി വരിക. വേറെ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട്, രാത്രി ഉറക്കം കിട്ടാത്ത പ്രശ്നങ്ങൾ, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, ഇതുപോലെ പല തരത്തിലുള്ള നിത്യജീവിതത്തിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതെല്ലാം പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിത്തള്ളാറാണ് പതിവ്. കൃത്യമായിട്ടൊരു പരിഗണനയോ ചികിത്സയോ ഇതിനെ നേടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കാറില്ല. അല്ലെങ്കിൽ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിലോ ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇത് ഒരു പരിഗണിക്കുക പോലും ചെയ്യാറില്ല. പലപ്പോഴും പറഞ്ഞാൽ പോലും പ്രായത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാറാണ് പതിവ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാര്യമായിട്ട് അവർ അലട്ടുന്നുണ്ടാവുക.
1: വയോജനങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഓരോരോ അസുഖത്തിനും അവർ ഓരോരോ ഡോക്ടർമാരെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു യൂറിനറി പ്രോബ്ലം വന്നവർ യൂറോളജിസ്റ്റിനെ കാണിക്കുന്നു, മറ്റ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ആകുമ്പോൾ കാർഡിയോളജിസ്റ്റിനെ കാണിക്കുന്നു. അപ്പോൾ ഇവർക്ക് മരുന്നിൻ്റെ എണ്ണവും വളരെ കൂടുതലായിരിക്കും. അവിടെയാണ് ജിറിയാട്രിക് മെഡിസിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. അപ്പോൾ ഈ ജിറിയാട്രിക് മെഡിസിനെ കുറിച്ച്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര കേട്ട് കേൾവില്ലാത്തൊരു വിഭാഗമാണ് ഈ ജിറിയാട്രിക് മെഡിസിൻ. കേരളത്തിൽ കേവലം 30 താഴെ മാത്രം ആ ജിറിയാട്രിക് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ മാത്രമേ നമ്മുടെ അറിവിലുള്ളൂ. പ്രായമായ ആളുകളിൽ കണ്ടുവരുന്ന അസുഖങ്ങൾ നമ്മുടെ ചികിത്സാരീതി മൊത്തത്തിൽ ഒരു അസുഖത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. അസുഖമുണ്ടോ അത് ചികിത്സിക്കുക എന്നതിലുപരി ഒരു വ്യക്തിയെ പേഷ്യൻ്റ് സെൻറ്റേർഡ്, നമ്മുടെ ആരോഗ്യ സിസ്റ്റത്തിൽ പൊതുവെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാരീതികളാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചികിത്സാരീതി, പേഷ്യൻ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ചികിത്സാരീതി പലപ്പോഴും നമുക്കറിയില്ല. ജിറിയാട്രിക് മെഡിസിൻ്റെ പ്രസക്തി അവിടെയാണ്. സാധാരണ മുതിർന്ന ആളുകളിലുള്ള ചികിത്സ പലപ്പോഴും നമുക്ക് പ്രായമായവരിൽ അപ്ലിക്കബിൾ അല്ല. ചില മരുന്നുകൾ കൊടുക്കാൻ പാടില്ല, ചില കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ചെറിയ കുട്ടികളിൽ നമ്മൾ പീഡിയാട്രിക് വിഭാഗം എന്നൊരു വിഭാഗമുണ്ട്. അത് സാധാരണ ഒരു ഡോക്ടറെ ചികിത്സിക്കുന്നതിലുപരി ചെറിയ കുട്ടികളിൽ പ്രത്യേകമായ ശ്രദ്ധ വേണം എന്നുള്ളത് കൊണ്ടാണ് പീഡിയാട്രിക് വിഭാഗം വന്നത്. അതുപോലെ തന്നെ സാധാരണ മുതിർന്ന അഡൽട്ടായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരിൽ കണ്ടുവരുന്നത് അല്ലാത്ത പ്രശ്നങ്ങളാണ്. അതിൽ കൂടുതൽ ചില പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് എല്ലാ അസുഖങ്ങളും വേറെ രീതിയിലാണ് പ്രായമാകുമ്പോൾ കണ്ടുവരിക, വേറെ രീതിയിലാണ് ചികിത്സിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആണ് പ്രത്യേകമായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമായതുകൊണ്ട് തന്നെയാണ് ജിറിയാട്രിക് മെഡിസിൻ എന്നുള്ളൊരു പ്രത്യേക വിഭാഗമുള്ളത്. അതിൽ രോഗിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഈ കേവലം രോഗം കണ്ടെത്തുക, ചികിത്സിക്കുക എന്നതിലുപരി രോഗി നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചോദിച്ചറിഞ്ഞ് കണ്ടെത്തി അതിന് മരുന്നുകളല്ലാത്ത മറ്റ് ചികിത്സാരീതികളും കുറിച്ച് കൊടുക്കുകയും അതിൻ്റേതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നൊരു വിഭാഗമാണ് ജിറിയാട്രിക് മെഡിസിൻ.
1: കേരളത്തിലെ സാമൂഹ്യ ചുറ്റുപാടനുസരിച്ചിട്ട് മക്കളൊക്കെ വിദേശത്തായിരിക്കും. ഒരു വലിയ വീട്ടിൽ 2 പേര് അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ അവർ നേരിടുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് ഒറ്റപ്പെടൽ. അത് അവരുടെ ഒരു മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നില്ലേ? അത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ആ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രായമായവർ അനുഭവപ്പെടുന്ന കുറച്ച് 3-4 പ്രശ്നങ്ങൾ പറഞ്ഞു. അതിൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതിൽ ഒറ്റപ്പെടലുകൾ കാരണം അവർ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലത്തെ അസുഖങ്ങൾ വളരെ കോമൺ ആയിട്ട് പ്രായമായവരിൽ കണ്ടുവരാറുണ്ട്. മാത്രവുമല്ല അത് കോമൺ ആണെങ്കിൽ പോലും അത് സാധാരണ ചെറുപ്പക്കാരിൽ

0: കൊണ്ടുവരുന്ന ഡിപ്രഷൻ ആങ്സൈറ്റി പോലെ ലക്ഷണങ്ങളെല്ലാം കാണിക്കുക. അതാണ് ഒരു ചലഞ്ച്. വേറൊരു ചലഞ്ച്, അവർക്ക് ചെറുപ്പക്കാരിൽ കൊടുക്കുന്ന മരുന്നുകൾ പലതും പ്രായമായവരിൽ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്, ചികിത്സിക്കാനും ബുദ്ധിമുട്ടാണ് പ്രായമായവരിൽ ഈ അസുഖങ്ങൾ. പക്ഷേ ഇത് വളരെ കോമൺ ആണ്. അപ്പോൾ നമ്മൾ ഒരു സാമൂഹിക സ്ഥിതി അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള ആളുകളിൽ അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അവരെ ഒറ്റയ്ക്ക് താമസിക്കാൻ വിടാതെ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് താമസിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, പലപ്പോഴും മക്കൾ വിദേശത്തേക്ക് പേരൻസിനെ കൊണ്ടുപോകാറുണ്ട്. അതും ചിലപ്പോൾ ചില പേരൻസിന് ചില ആളുകൾക്ക് പറ്റില്ല. കാരണം അവർ ജനിച്ച് വളർന്ന ചുറ്റുപാട്, അയൽവക്കം, അവരുടെ ചിലപ്പോൾ കൃഷി ഉണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും പെറ്റുകളുണ്ടാവാം, ഇതെല്ലാം ഈ ചുറ്റുപാടിൽ നിന്ന് അവരെ മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചാലും അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അവരുടെ ചുറ്റുപാടനുസരിച്ച് അവർക്ക് നല്ല രൂപത്തിൽ ഒരുമിച്ച് മറ്റ് ആളുകളുടെ കൂടെ സഹവസിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. ചില മക്കൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം, കൂടെ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛന് നമ്മൾ അമ്മയ്ക്ക് നാട്ടിലുള്ളവർക്ക് കൂടുതൽ സമൂഹവുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അവരൊറ്റയ്ക്കൊരു വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കൂട്ടായ്മയുടെ ഭാഗമാക്കുക, അവരുടെ എൻഗേജ് ചെയ്യിപ്പിക്കുക, യാത്രകൾ നാട്ടിൽ പല വയോജന യാത്രകളൊക്കെ നടക്കാറുണ്ട്, അതിൽ പങ്കെടുപ്പിക്കുക. ഇങ്ങനെ സമൂഹവുമായിട്ട് അവരെ കൂട്ടിയിണക്കുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഏർപ്പെടാൻ സഹായിക്കുക. ചില മതപരമായിട്ടുള്ള സംഘടനകൾ, അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ പോകുന്നുണ്ട്. പള്ളികൾ, അവിടെയൊക്കെ മറ്റാളുകളുമായിട്ടുള്ള ബന്ധം പ്രായമാകുമ്പോൾ വളരെ പ്രധാനമാണ്. അതാണ് ഈ വിഷാദ രോഗത്തിലേക്കും ആങ്സൈറ്റിയിലേക്കും മറവി രോഗത്തിലേക്ക് വരെ നയിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് അതിലൊരു പരിധി വിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ച് അതിൻ്റേതായ ചികിത്സ നേടേണ്ടതുണ്ട്. ചെറിയ ചെറിയ സംശയമുണ്ടെങ്കിൽ പോലും നേരത്തെ കണ്ടുപിടിക്കുന്നത് വളരെ ഉപകാരപ്പെടും, നേരത്തെ കാണിക്കുന്നത് ഉപകാരപ്പെടും.
1: പ്രായമായവരിൽ ഏറ്റവും കൂടുതൽ സാറിൻ്റെ ക്ലിനിക്കിലൊക്കെ കണ്ടുവരുന്ന ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്?
0: ഞാൻ നേരത്തെ പറഞ്ഞ അസുഖങ്ങളൊക്കെ, അതായത് നമ്മൾ നേരത്തെ മറവി രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, കാഴ്ചക്കുള്ള ബുദ്ധിമുട്ട്, കേൾവി, വീഴ്ചകൾ, പിന്നെ ഇതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലൊക്കെ കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരുന്ന ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ, പ്രായമാകുന്ന സമയത്ത് നമ്മുടെ ഓരോ അസുഖത്തിൻ്റെയും ലക്ഷണങ്ങൾ മാറിയിട്ടാണ് വരിക. അറ്റിപ്പിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയും. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞുതരാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ചെറുപ്പക്കാരിൽ ഒരു മൂത്രപ്പഴുപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടാറുള്ളത്, മൂത്ത ചെറുപ്പക്കാരെന്ന് വെച്ചാൽ ഒരു മധ്യവയസ്കർക്കൊക്കെ തന്നെയാണ് അനുഭവപ്പെടുക, മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിലുണ്ടാവാം, എരിച്ചിലുണ്ടാവാം, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും, വിറയലോടുകൂടിയ പനി ഉണ്ടാവാം. ഇതൊക്കെയായിരിക്കും ആദ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുക. പക്ഷേ മുതിർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആവില്ല. ചിലപ്പോൾ നമ്മൾ ഡെലീരിയമായിട്ട് അവർക്കൊരു പ്രസൻറ്റ് ചെയ്യുക. ഡെലീരിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലകാല ബോധം നഷ്ടപ്പെടുക. താൻ എവിടെയാണ്, പിച്ചിയും പേയും പറയുന്ന മട്ടാണ് അവർ കൊണ്ടുവരിക. അതായത് ഞാൻ എവിടെയാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെയുള്ളത് ആരൊക്കെയാണ്, തിരിച്ചറിയാത്തൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് പോകും. എന്നിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ നോക്കുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ചെറിയ പനി ഉണ്ടാവും, പേഷ്യൻറ്റ് പനി ഉണ്ടെന്ന് പറഞ്ഞോളന്നില്ല. എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻഫെക്ഷൻ്റെ സൂചന കാണും. മൂത്രം പരിശോധിക്കുമ്പോൾ അപ്പോഴാണ് മൂത്രപ്പഴുപ്പുണ്ട് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇങ്ങനെ ഓരോ അസുഖം പ്രായം, ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ ആണെങ്കിലും എല്ലാ അസുഖങ്ങളുടെയും പ്രസൻറ്റേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പൊതുവേ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം പ്രായമായി കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച്. മാത്രവുമല്ല, നമുക്ക് പല മരുന്നുകളും ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് മുഴുവൻ ഡോസിൽ പലപ്പോഴും കൊടുക്കാൻ പറ്റാറില്ല. കാരണം അതിൻ്റെ ആ ഗുളിക നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, ഫാർമക്കോ കൈനറ്റിക്സ് ഡൈനാമിക്സ് എന്നൊക്കെ പറയും. അത് ശരീരം എങ്ങനെ അതിനെ സ്വീകരിക്കുന്നു, ആ ഗുളിക എങ്ങനെ മെറ്റബോളൈസ് ചെയ്ത് പോകുന്നു, അതെല്ലാം പ്രായമായവരിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഗുളിക എഴുതുമ്പോഴും വളരെ സൂക്ഷിച്ച് മാത്രമേ നമുക്ക് പ്രായമായവരിൽ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഡോക്ടർമാരെ കാണിക്കുന്ന ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നവരാണ് പ്രായമായവർ. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ മരുന്നുകൾ തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഒരു പക്ഷേ മരുന്നുകളെ കൊണ്ടുള്ള ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവങ്ങളായിരിക്കും പ്രായമായവരിലുണ്ടാവുക. ഒരു അഞ്ച് ഡോക്ടർമാരെ കാണിക്കുന്നതിൽ അഞ്ച് പേരും ഇപ്പോൾ മൂത്രാശയത്തിന് ഒരാൾ ഡോക്ടർ കാണിക്കുന്നു, കാർഡിയാക്ക് വേറെ ഡോക്ടർ കാണിക്കുന്നു, ഡയബറ്റീസിന് വേറെ ഡോക്ടർ കാണിക്കുന്നു. ഈ ഓരോ ഡോക്ടർമാർ രണ്ടോ മൂന്നോ ഗുളികൾ എഴുതും. രോഗി വീട്ടിലെത്തുമ്പോൾ ഒരു 10 or 15 ഗുളിക ഉണ്ടാവും. ഇത് എല്ലാം ഒന്ന് ആറ്റിക്കുറുക്കി വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ പലപ്പോഴും ഉണ്ടാവാറില്ല. ഈ കാര്യം ചെയ്യുന്നത് ജീരിയാട്രിക് മെഡിസിനിലെ ഡോക്ടർമാർക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അവർ സമയമെടുത്ത് ഓരോന്ന് നോക്കി അതിൽ അവർ പലപ്പോഴും ഈ പ്രിസ്ക്രിപ്ഷൻ എല്ലാം നോക്കുക. നമ്മൾ മെഡിസിൻ ഫുള്ളായിട്ട് കൊണ്ടുവരാൻ പറയുക ചെയ്യുക. കാരണം പ്രിസ്ക്രിപ്ഷനുള്ള മെഡിസിൻ ആയിരിക്കില്ല അവർ കഴിക്കുന്നുണ്ടാവുക. ഇത് കൊണ്ടുവന്ന് ഓരോന്നെടുത്ത് നോക്കി, ചിലപ്പോൾ ചില മെഡിസിൻ പ്രായത്തിന് ഒതുങ്ങിയതാവില്ല, ആ പ്രായത്തിൽ കൊടുക്കാൻ പാടില്ലാത്ത മരുന്നുകളായിരിക്കാം. ചില മരുന്നുകൾ റിപ്പീറ്റേഷൻ ഉണ്ടാവും, ഒരേ ഗ്യാസിൻ്റെ ഗുളി രണ്ട് ഡോക്ടറും കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരുമിച്ച് കൊടുക്കാൻ പാടില്ലാത്ത മരുന്നുകളുണ്ടാവും, ഈ ഗുളികയുടെ കൂടെ അത് കൊടുക്കാൻ പാടില്ല. ഒരു പക്ഷേ ഓരോ ഡോക്ടറും എല്ലാ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ടായിരിക്കില്ല എഴുതി കൊടുക്കുക. അവർ ആരോഗ്യയുടെ അസുഖം കേൾക്കുന്നു, എഴുതി കൊടുക്കുന്നു, മറ്റ് അഞ്ച് പ്രിസ്ക്രിപ്ഷൻ ഇവർ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും പ്രായമായിട്ടുള്ള ആളുകളിൽ നമ്മൾ കൂടുതലായിട്ട് അഡ്രസ്സ് ചെയ്യാറുണ്ട്. ചലഞ്ചിങ് ആണ്.
1: വാർദ്ധക്യത്തെ ഭയപ്പെടുന്നവരാണ് എല്ലാവരും, പക്ഷേ എങ്കിലും നമുക്ക് വാർദ്ധക്യം ഒഴിച്ചുകൂടാനാവാത്ത ഒരു അവസ്ഥയും കൂടിയാണ്.

0: അതിനെ നേരിടാൻ വേണ്ടി നമ്മൾ ഏത് പ്രായത്തിൽ തയ്യാറെടുക്കണം?
1: ശാസ്ത്രീയമായിട്ട് നമ്മളൊരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും പതുക്കെ പതുക്കെ പ്രവർത്തനം കുറഞ്ഞു തുടങ്ങുമെന്നാണ് പറയുന്നത്. നമ്മൾ കിഡ്നി ആണെങ്കിലും തലച്ചോറാണെങ്കിലും പേശികളാണെങ്കിലും നമുക്ക് ഏറ്റവും നല്ല പവർഫുള്ളായിട്ടുള്ള പേശികളും കിഡ്നിയും എല്ലാ അവയവങ്ങളും ഉണ്ടാവുക നമുക്കൊരു 35 വയസ്സിനകത്തായിരിക്കും. ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മുടെ കോശങ്ങൾ പ്രായമായി തുടങ്ങും. അപ്പം ആ ഒരു പ്രായത്തിലേ നമ്മൾ വാർദ്ധക്യത്തിന് വേണ്ടി തയ്യാറായി തുടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കുറച്ചുകൂടി അവെയർ ആവണം. നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ പ്രായമാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു അവയവം നമ്മുടെ കാലാണ്. നമ്മുടെ കാലിന് നമുക്ക് നല്ല പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ അവസാനം വരെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രായമായവരുടെ ചികിത്സയിലെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്. അതായത് അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ഒരു പക്ഷേ ഒരു ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു 80-ാമത്തെ വയസ്സിൽ, ആ ക്യാൻസർ ചികിത്സിച്ച് മാറ്റുക എന്നതല്ല അവിടെ ലക്ഷ്യം. അവിടെ ആൾ 85-ാമത്തെ വയസ്സിലാരും ആൾ മരണപ്പെടാൻ പോകുന്നുണ്ടെങ്കിൽ ആ 85 വയസ്സ് വരെ മറ്റൊരാളുടെ സഹായമില്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രായമായിട്ടുള്ള ആളുകളുടെ ചികിത്സയിലൊരു ഗോള്. അപ്പോൾ അങ്ങനെ ആ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പേശികളുടെ ബലം, എല്ലിൻ്റെ ബലം വളരെ പ്രധാനമാണ്. അപ്പോൾ ആ പ്രായം തൊട്ടേ 30 വയസ്സ് തൊട്ടേ നമ്മൾ പതിയെ പതിയെ നമ്മളുടെ കാലുകൾക്കും കൈകൾക്കും വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്തു തുടങ്ങണം. അതായത് നമ്മൾ സാധാരണഗതിയിൽ നടത്തത്തിന് ഉപരി പതുക്കെ പതുക്കെ ജിമ്മിലൊക്കെ പോയിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു ദിവസം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് തന്നെ പേശികൾക്ക് ബലം വെക്കാനുള്ള എക്സസൈസുകൾ ചെയ്തു തുടങ്ങണം. ഇതേ എക്സസൈസുകൾ തന്നെ നമുക്ക് എല്ലുകൾക്കും ബലം വെക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട്. മാത്രവുമല്ല നമ്മുടെ ഭക്ഷണക്രമങ്ങൾ, അതായത് കൃത്യമായിട്ടുള്ള ഒരു സമീകൃതമായിട്ടുള്ളൊരു ആഹാരം നമ്മൾ ഈ പ്രായത്തിലെ ശ്രദ്ധിച്ചു തുടങ്ങണം. അതായത് നമ്മൾ പ്രോട്ടീനും, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണം നമ്മുടെ ആഹാരക്രമമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മളത് വാർദ്ധക്യത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഈ ഒരു പ്രായത്തിലെ കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻസ്, മിനറൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് നമ്മളൊരു പ്ലേറ്റ് എടുക്കുമ്പോൾ 1/4 പ്രോട്ടീനും 1/4 ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്, 1/4 മാത്രം നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഊർജ്ജത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം മതി. പലപ്പോഴും നമ്മൾ 90% നമ്മൾ ഊർജ്ജത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. ഒരു പക്ഷേ അത് ഭാവിയിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ്, നമ്മൾ കൃത്യസമയത്ത് 35 വയസ്സ് കഴിയുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തി എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായിട്ടുള്ള ഭക്ഷണം, കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ്, ഇത് മൂന്നും നമ്മളൊരു 30-35 വയസ്സാകുമ്പോൾ തയ്യാറായി തുടങ്ങേണ്ടതുണ്ട്.
0: ഇപ്പോൾ ഈ വാർദ്ധക്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രത്യേക തരം ലൈഫ് സ്റ്റൈലോ ആരോഗ്യക്രമമോ പാലിക്കേണ്ടതുണ്ടോ? പലപ്പോഴും ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ, അവർ രണ്ടുപേരായതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമം ഫുഡ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയുള്ളൂ. പോഷകാഹാരങ്ങൾ അവരുടെ ഭക്ഷണക്രമത്തിൽ കുറഞ്ഞു പോകുന്നില്ലേ? അപ്പോൾ അവർക്കൊരു പ്രത്യേക ആഹാര രീതിയോ ഒരു ലൈഫ് സ്റ്റൈലോ ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ?
1: ഞാൻ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ പ്രായമാകുന്നത് വരേ ബാധകമാണ്. പക്ഷേ എന്നാൽ പോലും അതിൽ ഏറ്റവും എടുത്തു ചോദിച്ചതുകൊണ്ട് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോട്ടീൻ ഇൻടേക്കാണ്. നമ്മൾ പ്രോട്ടീൻ്റെ അളവ് പ്രായമാകുമ്പോൾ കുറയുമ്പോൾ അത് നമ്മളുടെ നേരത്തെ പറഞ്ഞ പ്രോട്ടീനും കാൽഷ്യം, നമ്മളുടെ പേശികളുടെയും എല്ലുകളുടെയും ബലക്കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് കുറയുന്നതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങാൻ തുടങ്ങും. നമ്മുടെ പേശികൾക്ക് ബലക്കുറവ് വരുന്ന സമയത്ത് വീഴ്ചകൾ സംഭവിക്കും. നേരത്തെ പറഞ്ഞ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ പ്രായമാകും വരെ നമുക്ക് തുടരാം. പക്ഷേ അതിൽ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പേശികളുടെ ബലവും എല്ലുകളുടെ ബലവുമാണ്. അതിൽ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കൃത്യമാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. പ്രായമാകുന്ന സമയത്ത് പലപ്പോഴും പുറത്ത് പോയിട്ട് മീനോ ഇറച്ചിയോ മുട്ടയോ ഒന്നും വാങ്ങി കഴിക്കാറില്ല. വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചില കഞ്ഞിയോ ഓട്സോ കഴിച്ച് മുന്നോട്ട് പോവാണ് ചെയ്യാറുള്ളത്. എല്ലാ നേരത്തെ ഭക്ഷണത്തിലും തൈരോ മുട്ടയോ പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ എന്തെങ്കിലും ഒന്ന് ഉണ്ട് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് പ്രായമായ ആളുകൾ. അതിൻ്റെ കൂടെ തന്നെ കൃത്യമായി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ തരത്തിലുള്ള വ്യായാമങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസികമായിട്ടുള്ള ആരോഗ്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു റിട്ടയർമെൻ്റ് കഴിഞ്ഞ ആളുകൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് മുന്നേ, അതായത് റിട്ടയർമെൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് റിട്ടയർമെൻ്റ് കഴിഞ്ഞിട്ടുള്ള പ്ലാൻസ് വേണം. നമ്മൾ 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അത് റിട്ടയർ ആയി കഴിയുമ്പോഴാണ് എല്ലാ രോഗങ്ങളുടെയും തുടക്കമുണ്ടാവുക. പലപ്പോഴും എനിക്ക് 2-3 രോഗികളുണ്ട് റിട്ടയർ ആയതിനോട് മാത്രം ആങ്സൈറ്റി ഉറക്കക്കുറവ് വന്ന ആളുകളുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റിന് മുന്നേ നമ്മളൊരു അടുത്ത വർഷം അല്ലെങ്കിൽ 2-3 വർഷം റിട്ടയർ ആകുന്നതിന് മുന്നേ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ജോലിയോ അവരുടെ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് അവർക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആ കാര്യത്തിൽ മക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാലും 55 വയസ്സിലും അവർ പൂർണ്ണ ആരോഗ്യവാനായിരിക്കും. അവർക്ക് എന്തെങ്കിലും നിത്യജീവിതത്തിൽ നമുക്ക് അവരുടെ വരുമാനത്തിനല്ല പ്രയോറിറ്റി, അവരുടെ ആരോഗ്യത്തിന് പ്രയോറിറ്റൈസ് ചെയ്ത് എന്തെങ്കിലും ഒരു പോസ്റ്റ് റിട്ടയർമെൻറ്റ് പ്ലാനും കൂടെ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.
0: അച്ഛനമ്മമാരെ നോക്കുന്നില്ല, അവർക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പഴി അധികവും മക്കൾ ആണ് കേൾ

0: പക്ഷേ മക്കളുടെ സാഹചര്യം അങ്ങനെയായിരിക്കാം, പലരും വിദേശത്തായിരിക്കാം, ജോലി സംബന്ധമായിട്ട് വേറെ താമസിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി, ഈ പകൽ വീടുകളുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പല പ്രൊജക്റ്റുകളും ഉണ്ട്. പക്ഷേങ്കിൽ അച്ഛനും അമ്മയും അവിടെ കൊണ്ടുവന്നാക്കി എന്നുള്ളൊരു ചീത്തപ്പേരാണ് മക്കൾക്ക് പലപ്പോഴും കിട്ടുന്നത്. ആ ഒരു സാമൂഹികമായിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു നമ്മുടെ മനസ്സിൻ്റെ അത് മാറേണ്ട സമയമായില്ലേ?
1: തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ അതിൽ കോൺസെപ്റ്റിൽ അതിൻ്റെ ഒരു ബാലൻസാണ് നമുക്ക് വേണ്ടത്. അതായത് അച്ഛനമ്മമാരെ തീരെ ശ്രദ്ധിക്കാതെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിലും എനിക്ക് യോജിപ്പില്ല. നേരെ മറിച്ച് മക്കൾ പുറത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് മക്കളെ പരാതി പറയുന്നതിലും അർത്ഥമില്ല. അതിൻ്റെ ഇടയിലൊരു ബാലൻസ്, അച്ഛനമ്മക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ ആരോഗ്യത്തെ മുൻനിർത്തി കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് ചെയ്തു കൊടുക്കുക, എന്നിട്ട് മക്കളുടെ ജോലിയായിട്ട് മുന്നോട്ട് പോകുക. കാരണം മക്കൾ ജോലി ഇല്ലാണ്ട് അച്ഛനമ്മയെ നോക്കാൻ പോലും കഴിയുണ്ടാവില്ല. അപ്പോൾ മക്കളുടെ ജോലി വേണം, പക്ഷെ അച്ഛനമ്മയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ നാട്ടിൽ, അവരുടെ വീട്ടിൽ, അവരുടെ അയൽവക്കക്കാരുടെ കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും വേണം. അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾ പറയുന്ന പോലെ അവർക്ക് പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ പകൽ വീട്, മടിത്തട്ട്, അതുപോലത്തെ കുറേ കൂട്ടായ്മകളുണ്ട്. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരു പബ്ലിക് ഇവൻ്റ് ആയിട്ട് നടത്തുന്ന പ്രോഗ്രാം ഉണ്ട്, ഒരു ആസ് ദ റെസ്പെക്ട് കമ്മ്യൂണിറ്റി എന്ന് പറയും. അവിടെ പൊതുവായിട്ട് പ്രായമായിട്ടുള്ള ആളുകളുടെ ആരോഗ്യത്തെ മുൻനിർത്തി ഉണ്ടാക്കിയൊരു കൂട്ടായ്മയാണ്. അത് എല്ലാ മാസവും ഒരു ദിവസം അവർ വരും, അവർക്ക് ആരോഗ്യത്തെക്കുറിച്ച് ചില ക്ലാസ്സുകൾ കൊടുക്കും, അവർക്ക് ആരോഗ്യം നിലനിർത്താൻ ആവശ്യമുള്ള വ്യായാമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, ഭക്ഷണക്രമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, അവർക്ക് വർഷത്തിലൊരിക്കൽ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് സൗജന്യമായി ചെയ്തു കൊടുക്കും. എന്നിട്ട് അതിനുശേഷം അവർക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ആ ഒരു കൂട്ടായ്മയുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ, യാത്രകൾ, കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഈ മാസത്തിലൊരിക്കൽ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജസ്റ്റ് ചെറിയൊരു ഇതാണ്, അതിന് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതെല്ലാവരും ആസ്വദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ വളരേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകൽ വീട് അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും രാവിലെ അവിടെ എത്തും. വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെ അവിടെ എത്തും. അവരവിടുന്ന് കളിച്ച് രസിച്ച് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകും. ഇത് അവരുടെ മാനസികാരോഗ്യത്തെ നല്ല സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് നമുക്ക് കുറേ രോഗികളുടെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കേവലം വീട്ടിലിരുത്തി ബ്ലഡ് ടെസ്റ്റും ഇത് മാത്രം ചെയ്യുന്നതിലുപരി അവരെങ്ങനെയെങ്കിലും സോഷ്യലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ അത് മോശമായിട്ട് കാണേണ്ടതില്ല. അത് വളരെ എല്ലാതരം ആളുകളും അവിടെ കൂടും. അപ്പോൾ അതിലൊരു മോശം കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടതില്ല. അവർ ഒരാളായിട്ടുള്ള ബന്ധം നിലനിർത്താൻ അവർക്ക് പറ്റുന്നു എന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്.
0: ജിറിയാട്രിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താ സാർ, അതിനെ കുറിച്ച്?
1: നമ്മൾ പ്രായമായവരിൽ പ്രത്യേകമായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളാണ് ജിറിയാട്രിക് സിൻഡ്രോം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ യൂറിനറി ഇൻകോണ്ടിനൻസ്, മൂത്രാശയ രോഗങ്ങൾ, ഡിമെൻഷ്യ, മറവി രോഗങ്ങൾ, ഡെലീരിയം. നേരത്തെ പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ള ചില അസുഖം വരുന്ന സമയത്ത് രോഗത്തിന് ലക്ഷണം കാണിക്കുന്നതിന് പകരം സ്ഥലകാല ബോധം നഷ്ടപ്പെടും. അതിന് ഡെലീരിയം എന്ന് പറയാം. അപ്പോൾ ഡിമെൻഷ്യ, ഡെലീരിയം, പിന്നെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ്. ഉറക്കമില്ലായ്മ, ഇതുപോലെ പ്രായമായവരിൽ മാത്രമായിട്ട് കണ്ടുവരുന്ന ചില അസുഖങ്ങളാണ്. അത് അസുഖങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, സിൻഡ്രോം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരു അസുഖങ്ങളുടെ ഒരു ക്ലസ്റ്ററാണ്, ഒരു ലക്ഷണങ്ങളുടെ ഒരു ക്ലസ്റ്റർ. അപ്പോൾ അതിനാണ് സിൻഡ്രോം എന്ന് പറയുന്നത്. അങ്ങനെ ജീരിയാട്രിക്കിൽ മാത്രമായിട്ട് കണ്ടുവരുന്ന ഈ ലക്ഷണങ്ങൾക്കാണ് നമ്മൾ ജീരിയാട്രിക് സിൻഡ്രോംസ് എന്ന് പറയുക. ഈ ഹെൽത്തി ഏജിങ് എന്നൊരു വാക്ക് ഇപ്പോൾ കുറച്ചും കൂടി പോപ്പുലർ ആവാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ WHO ഈ ഒരു പത്ത് വർഷത്തെ ഹെൽത്തി ഏജിങ് ഡീക്കേഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നമ്മുടെ പ്രായമാവുമ്പോൾ ആരോഗ്യത്തോടു കൂടി വാർദ്ധക്യത്തിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം മുൻനിർത്തി അതിന് വേണ്ടിയിട്ടുള്ള പോളിസികൾ രൂപീകരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ പ്രോട്ടോക്കോൾസ് ഉണ്ടാക്കുക, ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽത്തി ഏജിങ് ഒരു വലിയൊരു ബ്രോഡായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്.
0: ഇവർ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതും ഈ ഡോക്ടേഴ്സിനോട് വന്ന് ഷെയർ സംസാരിക്കാറുണ്ടോ?
1: പലപ്പോഴും ഇത് ഈ ഒരു കാര്യം ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ പോലും അവയർനെസ് കുറവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജീറിയാട്രിക് മെഡിസിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ എൽഡർലി അവയർനെസിനെ കുറിച്ചുള്ള കാര്യങ്ങളും MBBS പാഠ്യപദ്ധതിയിലില്ല. അപ്പോൾ നമ്മൾ രോഗികൾ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഏത് ഡോക്ടറായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഡോക്ടറാവണമെന്ന് പോലുമില്ല, ഈ ഒരു എൽഡർലി അബ്യൂസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് രോഗികളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആളുകളുമായി ബന്ധപ്പെടുന്ന ഏതൊരു മേഖലയിലും പറ്റും. മെഡിക്കൽ, പാരാമെഡിക്കൽ വിഭാഗത്തിൽ ഏത് തരം ഡെൻ്റൽ ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ആയുഷ് ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അവർ വരുന്ന സമയത്ത് അവരോട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടോ, പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ, വളരെ ഓപ്പണായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. പലപ്പോഴും നമ്മൾ ഡോക്ടർമാർ വളരെ നാരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ അസുഖമുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര ദിവസമായി, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. പലപ്പോഴും അതിനുത്തരം പറഞ്ഞ് അവർ ഇനി

0: പോവാണ് പതിവ്. അപ്പോൾ അവരിരുത്തി ബാക്കിയുള്ളവർ എല്ലാവരും പുറത്ത് നിർത്തി അവർക്ക് പറയാനുള്ളത് നമ്മൾ സ്വന്തമായിട്ട് കേൾക്കാൻ ചിലപ്പോൾ നമുക്ക് ക്ലൂസ് കിട്ടും. ചിലപ്പോൾ നമ്മൾ ഒ പിയിൽ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ അതായത് ഫിസിക്കൽ അബ്യൂസിൻ്റെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ അവരൊരു വിഷമത്തിൻ്റെ ലക്ഷണങ്ങൾ, മുഖത്ത് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ ഒരു സന്തോഷമില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെയല്ല പേഷ്യൻറ്റ്, ഇപ്രാവശ്യം കുറച്ചും കൂടി വിഷമം മുഖത്ത് കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കൂട്ടിരിപ്പുകാരൊക്കെ പുറത്ത് നിർത്തിയിട്ട് അവരോട് ഒറ്റയ്ക്ക് ഓപ്പണായിട്ട് കാര്യങ്ങൾ ചോദിക്കുക, സമയമെടുത്ത് ചോദിക്കുക. പലപ്പോഴും സമയമാണ് നമ്മുടെ പ്രാക്ടീസിൽ ഇല്ലാത്തൊരു സംഭവം, അതുകൊണ്ടാണ് ഇത് പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടാത്തത്.
1: അപ്പോൾ ഈ കെയർ ഗീവേഴ്സിന് മക്കൾ, ഇൻക്ലൂഡിങ് മക്കളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, കെയർ ഗീവേഴ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത്?
0: പലപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ തീരെ അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു ഏരിയയാണ് നമ്മുടെ കെയർ ഗീവേഴ്സിൻ്റെ ഒരു കാര്യം. അതായത് ഈ കെയർ ഗീവേഴ്സിനോട് എന്താണ് പറയുക എന്നുള്ളതിനേക്കാളും എനിക്ക് പറയാൻ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ കെയർ ഗീവർ ആയിട്ടുള്ള ആളുകളുടെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ചും കൂടെ സംസാരിക്കണം എന്ന് തോന്നുന്നു. അതായത് പലപ്പോഴും ഒരു അസുഖമുള്ള ഒരാളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അയാളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളായിരിക്കും അയാളെ പരിചരിക്കുന്ന ആൾ. ഉദാഹരണത്തിന് ഒരു മറവി രോഗി, ആരാണ് അവരെ കെയർ ചെയ്യുന്നത് അവർക്ക് അറിയുന്നുണ്ടാവില്ല, അവരെ മക്കളെ തിരിച്ചറിയുന്നുണ്ടാവില്ല, അവരെവിടെയാണ് നിൽക്കുന്നത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത്രയും മറവി എത്തിയിട്ടുണ്ടോ അവർ? അങ്ങനത്തെ ഒരാളെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ വിഷമങ്ങളോ കാര്യങ്ങളോ പോലും അവർ അറിയുന്നുണ്ടാവില്ല, ഇമോഷൻസ് ഉണ്ടാവില്ല. പക്ഷേ അവരെ നോക്കുന്ന, ഒരു പക്ഷേ നിത്യം അവരെ നിന്ന് ചീത്ത കേൾക്കുന്ന ഈ നോക്കുന്ന ആളുടെ മാനസികാവസ്ഥ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാറില്ല. കെയർ ഗീവറിൻ്റെ ഹെൽത്ത് അഡ്രസ്സ് ചെയ്യുന്നതോടുകൂടി പേഷ്യൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അതായത് കെയർ ഗീവർ ബേൺഡ് ഔട്ടാണ്, അവർ ക്ഷീണിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടൊരു കെയർ പേഷ്യൻ്റ് കൊടുക്കാൻ പറ്റില്ല. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മളൊരു വീട്ടിൽ പോവുകയാണ്, ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രോഗീനെ പരിചരിക്കുന്ന ആളുടെ അടുത്തുകൂടെ നിങ്ങൾക്കും സുഖമല്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടോ, നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് നിങ്ങളെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം, ഇത്രയും വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. നിങ്ങളൊന്നും ചോദിക്കണമെന്നില്ല, നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചാൽ തന്നെ അവർ ഹാപ്പി ആയിരിക്കും. അപ്പോൾ കെയർ ഗീവേഴ്സിൻ്റെ ഹെൽത്തിനെ പറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കെയർ ഗീവേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഓരോ രോഗത്തിനും അതിൻ്റേതായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. നമ്മളിപ്പോൾ ഒരു രോഗത്ത് മറവി രോഗമാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ മാനസിക രോഗവും മറവി രോഗവും സംഭവിക്കുന്ന ആളുകൾക്കാണ്. പലപ്പോഴും ഈ കെയർ ഗിവർ ഒരു 65-70 വയസ്സുള്ള ഒരാളെ നോക്കുന്നത് 65 വയസ്സുള്ള ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ 80 വയസ്സുള്ള ആളെ നോക്കുന്നത് 75 വയസ്സുള്ള ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ പ്രായമുള്ള ഒരാളെ നോക്കുന്നത് ആ വീട്ടിലെ ചിലപ്പോൾ ചെറിയൊരു മരുമകളായിരിക്കും. അപ്പോൾ നമ്മൾ അവരായിരിക്കും എല്ലാ ബേർഡനും എല്ലാ ബ്ലെയിമും നേരിടുന്നുണ്ടാവുക. അവർ ചെയ്യുന്ന ഒരു നന്മയ്ക്കും ആരും അതവർ ടേക്ക് ഇറ്റ് ഗ്യാരണ്ടി, അത് അവർ നോക്കേണ്ടതാണ് എന്നുള്ള രൂപത്തിൽ എടുക്കുക, അല്ലാണ്ട് അവർ ചെയ്യുന്ന ഈ രോഗിയോട് ചെയ്യുന്ന പരിചരണത്തിന് ആരും നല്ല വാക്ക് പറയാറില്ല, ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക ചെയ്യുക. അപ്പോൾ അവരൊക്കെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല കെയർ ഗീവേഴ്സ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രോഗിയുടെ അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക, എന്താണ് ഞാൻ നോക്കുന്ന ആളുടെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, അവരുടെ മരുന്നുകളുടെ കൃത്യമായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക, അവരുടെ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് എടുത്ത് വെക്കുക, അത്യാവശ്യം വിളിക്കേണ്ട നമ്പറുകൾ, പെട്ടെന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ വിളിക്കേണ്ട നമ്പറുകൾ സജ്ജീകരിച്ച് വെക്കുക, ഓരോ ഹോസ്പിറ്റലും ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്ന കോർഡിനേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവരൊക്കെ നമ്പർ വാങ്ങി വെക്കുക, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബുക്കിംഗ് എടുക്കാനും കാര്യങ്ങളും, അല്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ. പല ആളുകളും ഹോം കെയർ, വീട്ടിലേക്ക് വന്ന് ബ്ലഡ് എടുക്കുന്നവർ, വീട്ടിലേക്ക് ഡോക്ടർ അയക്കുന്നവർ, ഇങ്ങനത്തെ ആളുകളുണ്ടാവും. ഇങ്ങനത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, അങ്ങനത്തെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കി വെക്കുക. വയോജനങ്ങളോട് നമുക്ക്, നിങ്ങൾ അനുഭവിക്കുന്ന, ഒരു പക്ഷേ നിങ്ങൾ ഈ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ നോക്കുന്ന മക്കളാണെങ്കിൽ പോലും, നമ്മുടെ അല്ലെങ്കിൽ വീട്ടിൽ നോക്കാനിരിക്കുന്ന ഹോം നേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്പോസ് ഭർത്താവോ ഭാര്യയോ അവരാണെങ്കിൽ പോലും, അവരെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം അസാധാരണമായിട്ടുള്ള ഒരു ഇൻസൾട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് മാനസികമായിട്ട് വളരെയധികം സമ്മർദ്ദം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ അടുത്തോ, അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അവരടുത്തോ ഇതൊന്നും പറയാൻ മടിക്കരുത്. ഒരു പക്ഷേ ആളുകൾക്ക് പറയാൻ മടിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി തിരിച്ച് അവരുടെ അടുത്ത് തന്നെയാണ് പോകാനുള്ളത്, അവരാണ് എനിക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നത്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള കുറേ സ്റ്റിഗ്മ കാരണം പലപ്പോഴും ഇത് തുറന്നു പറയാറില്ല. ഇത് നിങ്ങൾ തുറന്നു പറയാൻ മടിക്കരുത് എന്നുള്ളതാണ് ഇത് കേൾക്കുന്ന, ഒരു പക്ഷേ ഇതുപോലത്തെ അനുഭവങ്ങളോട് കടന്നു പോകുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒരു പരിധി വിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് കൂട്ടിരിപ്പുകാരുടെ അടുത്ത്, ഒരു പക്ഷേ നമ്മളുടെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ അടുത്ത് വേറൊരാൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അമ്മേനെയും അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരില്ലാത്ത സമയത്ത് അവരോട് തുറന്ന് സംസാരിക്കുക.

0: അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും വയ്യാണ്ട് കിടക്കുന്നു, നിങ്ങൾക്ക് ചെറിയ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവരടുത്തൊക്കെ തുറന്ന് സംസാരിക്കുക. അവരാരും ഇല്ലാത്ത സമയത്ത് അവരോട് കുറച്ച് സമയമെടുത്ത് 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ചെറിയ പക്ഷേ അവർ തുറന്ന് പറയുള്ളൂ. ഓപ്പണായിട്ട് ചോദിക്കുക, എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ട്, വിഷമമുഖത്ത് കാണുന്നില്ല, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ പറയും. പൊതുസമൂഹത്തിനടുത്ത് പറയാനുള്ളത്, ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്, പലപ്പോഴും ഇതാരും അഡ്രസ്സ് ചെയ്യാറില്ല. നമ്മളാ പ്രായമെത്തി നമ്മളത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പൊതു സ്ഥാപനങ്ങളിലും എല്ലാം ഇതിന് അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.
1: സാറിൻ്റെ തിരക്കേറിയ ജീവിതത്തിനിടയിലും ആരോഗ്യവാണി പരിപാടിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചതിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ.
0: താങ്ക് യു.
2: പ്രായമായവർ നേരിടുന്ന ചൂഷണവും അവഗണനയും, ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ കൺസൾട്ടൻ്റ് ജെറിയാട്രീഷ്യൻ ഡോക്ടർ നദീമു റഹ്മാനുമായി ഡോക്ടർ സൂര്യ വി എസ് നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച. ആരോഗ്യവാണി.

ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ.

കെ കെ നിഷാദ് പാടിയ ലളിതഗാനമാണ് ഇതുവരെ കേട്ടത്. ലളിതഗാനം സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.